പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി കേൾക്കാം പ്രഭാതചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അതിന് കഴിയുന്നുണ്ടോ? എന്നോട് എനിക്ക് എത്രമാത്രം ഇഷ്ടവും സ്നേഹവുമുണ്ട്. നിബന്ധനകൾ, ശാഠ്യങ്ങൾ, സ്വാർത്ഥത, സമയം, ഇവയെല്ലാം ചേർന്നതാണ് എനിക്ക് എന്നോടുള്ള സ്നേഹം. എനിക്ക് എന്നോട് എത്രമാത്രം ബഹുമാനവും വിശ്വാസവുമുണ്ട്. ഞാൻ എനിക്ക് എന്ത് മൂല്യം നൽകുന്നു? എൻ്റെ കഴിവുകൾ എന്ത്? ഇവയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായാൽ ഒരുപക്ഷെ എന്നെ ഞാൻ ഇഷ്ടപ്പെടും, സ്നേഹിക്കും. ഇതൊരു സ്നേഹപ്രവാഹമായി മറ്റുള്ളവരിലും എത്തും. അയൽക്കാരനെ എന്നല്ല, ആരെയും നിസ്വാർത്ഥമായി നിബന്ധനകളില്ലാതെ സ്നേഹിക്കാനാകും.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ എൻ കെ ദേശത്തിന്റെ മറുനാട്ടിൽ നിന്ന് എന്ന കവിത കേൾക്കാം. ആലാപനം ലക്ഷ്മി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ഇഷ്ടഗാനങ്ങളുമായി മട്ടന്നൂരിലെ രേഷ്മ ഹരീഷ് പങ്കെടുക്കുന്നു. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചിത്രപരിചയം. 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0909297089. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 നാടകനേരത്തിൽ നാടകം കുരങ്ങുദീനം. നാടകരചന ഡോക്ടർ PV ജയരാജ്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യധാര.
1: നമസ്കാരം, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ എൻ കെ ദേശത്തിൻ്റെ കവിത മറുനാട്ടിൽ നിന്ന്, ആലപിക്കുന്നു ലക്ഷ്മി.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് എൻ കെ ദേശത്തിൻ്റെ കവിത മറുനാട്ടിൽ നിന്ന്, ആലപിച്ചത് ലക്ഷ്മി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ്

0: ഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
4: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
5: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140007225900018.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
6: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
7: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
8: ഇന്ന് ഒക്ടോബർ 4. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 4 വർഷത്തിലെ 277 ദിനമാണ്. ഇന്ന് മൃഗക്ഷേമ ദിനം. ഒക്ടോബർ 4 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1537 ബൈബിളിന്റെ പൂർണ്ണ ഇംഗ്ലീഷ് പരിഭാഷ ആദ്യമായി പുറത്തിറങ്ങി. 1824 മെക്സിക്കോ സ്വതന്ത്രമായി. 1895 ആദ്യ US ഓപ്പൺ ഗോൾഫ് മത്സരം നടന്നു. 1910 പോർച്ചുഗൽ രാജഭരണം മാറി റിപ്പബ്ലിക്കായി. 1957 ആദ്യ കൃത്രിമോപഗ്രഹമായ സ്പുട്നിക് USSR വിക്ഷേപിച്ചു. 1966 ലെസോത്ത ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1992 15 വർഷം നീണ്ട മൊസാംബിക് ആഭ്യന്തര യുദ്ധത്തിൽ വെടിനിർത്തി. സാമൂഹ്യ പരിഷ്കർത്താവ്, ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപകൻ ശ്യാംജി കൃഷ്ണവർമ്മ, മലയാള ഭാഷാ പണ്ഡിതൻ, സംഗീത ചന്ദ്രിക എന്ന സംഗീത ഗ്രന്ഥമെഴുതിയ ആറ്റൂർ കൃഷ്ണപിഷാരടി, കാൽപ്പനിക കവി മഹാകവി പി കുഞ്ഞിരാമൻ നായർ എന്നിവരുടെ ജന്മദിനവും, ഡച്ച് ചിത്രകലയിലെ സുവർണ കാലഘട്ടത്തിന് കാരണക്കാരനായ ശില്പി റെം ബ്രാൻഡ് വാങ്, USAയിലെ സ്വാതന്ത്ര്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ശില്പി ഫ്രെഡർ ബാർത്തോലക്, ക്വാണ്ടം ഫിസിക്സിന്റെ പിതാവ് മാക്സ് പ്ലാങ്ക് എന്നിവരുടെ ചരമദിനവും ഒക്ടോബർ 4.
7: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

രാത്രിയിൽ ഇരുട്ടിനെ അകറ്റാൻ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെക്കാൾ ഒരു പൂർണ്ണചന്ദ്രൻ എപ്രകാരം ഉപകരിക്കുന്നുവോ അതുപോലെ സദ്ഗുണസമ്പന്നനായ ഒരു പുത്രൻ നിർഗുണരായ 100 പുത്രന്മാരെക്കാൾ ഉപകാരിയാകും. ചാണക്യൻ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI certified diamonds, 92.5 silver ornaments. Phone 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്കറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്കറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്കറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷേ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം, കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: നമസ്കാരം. ഇന്ന് ഒക്ടോബർ 4, കന്നി 18, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് പുതിയ വഴിത്തിരിവ്. 4.5 വർഷം പിന്നിട്ട യുദ്ധം തീർക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ നേരിട്ടിടപെടുന്നതായി യുക്രൈൻ വെളിപ്പെടുത്തി. വെടിനിർത്തലിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച നിർദ്ദേശം അമേരിക്ക, തുർക്കി, ഈജിപ്ത് എന്നിവയുടെ നിർദ്ദേശങ്ങളെക്കാൾ സമഗ്രവും വിശാലവുമാണെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആദ്രി സിബിഹ പറഞ്ഞു. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യ സമാധാന ശ്രമങ്ങളിൽ വ്യക്തമായ മധ്യസ്ഥ പങ്ക് വഹിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദുബായിൽ നിന്ന് ടെല്ലവീവിലേക്ക് പറന്ന ഫ്ലൈ ദുബായ് വിമാനത്തിനുള്ളിൽ സെപ്റ്റംബർ 30 അടിയന്തര സാഹചര്യം വിമാനം തട്ടിയെടുക്കാനുള്ള ഭീകരാക്രമണ ശ്രമമാണെന്ന് UAE പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിച്ചു. സംഭവത്തിന് പിന്നിലെ കൃത്യമായ പ്രേരണ, ഭീകര സംഘടനകളുമായുള്ള ബന്ധം, ഗൂഢാലോചന എന്നിവയെക്കുറിച്ച് വിശദ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫ്ലൈ ദുബായ് വിമാനത്തിനുള്ളിലുണ്ടായ ഭീകരാക്രമണ ശ്രമത്തിനിടെ യാത്രികരുടെയും വിമാനത്തിന്റെയും സുരക്ഷയുറപ്പാക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ സന്ദർശിച്ച് ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം ശനിയാഴ്ച ആശുപത്രിയിലെത്തി ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ സന്ദർശിച്ച ഷെയ്ഖ് ഹംദാൻ അദ്ദേഹത്തിന്റെ അസാമാന്യ ധൈര്യത്തെയും ഉത്തരവാദിത്വബോധത്തെയും മാനുഷിക മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയെയും വാനോളം പ്രശംസിച്ചു. മനുഷ്യജീവനുകൾ സംരക്ഷിക്കുന്നതിൽ സ്മിത്ത് മച്ചാർ കാണിച്ച ധീരതയും ജാഗ്രതയും പരമോന്നതമാണെന്ന് സന്ദർശനത്തിന് ശേഷം ഷെയ്ഖ് ഹംദാൻ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. പാർട്ടിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കൊടുവിൽ മേയർക്ക് രാജിക്കത്ത് നൽകി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. ശ്രീലേഖ. വ്യക്തിപരമായ കാരണങ്ങളെന്നാണ് വിശദീകരണമെങ്കിലും മേയർ സ്ഥാനം നൽകാത്തതുൾപ്പെടെയുള്ള നീരസമാണ് രാജിക്ക് പിന്നിലെന്ന് കരുതുന്നു. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ കോർപ്പറേഷൻ ഭരിക്കുന്ന BJPയെ ശ്രീലേഖയുടെ അപ്രതീക്ഷിത നടപടി കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ബുധനാഴ്ചയാണ് മുൻ DGP കൂടിയായ ശ്രീലേഖ മേയർ VV രാജേഷിന് രാജിക്കത്ത് നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കുക, SIR റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹിയിൽ തുടർച്ചയായി 2 ദിവസവും സമരത്തി ആളി. ICയുടെ നേതൃത്വത്തിലെ പൌരസമിതി നയിച്ച ജന്തർമന്തർ മാർച്ച് പോലീസിന്റെ ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറി. സുപ്രീംകോടതി അഭിഭാഷകരായ കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ, നിത്യ രാമകൃഷ്ണൻ, പല്ലവ് സിസോദിയ, പൊതുപ്രവർത്തകരായ യോഗേന്ദ്ര യാദവ്, അഞ്ജലി ഭരദ്വാജ് തുടങ്ങിയവർ ഐസ പ്രസിഡന്റ് നേഹ ബോറയ്ക്കൊപ്പം മാർച്ചിൽ പങ്കെടുത്തു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധം കനത്തതോടെ കേന്ദ്രസേനകളും ഇറങ്ങി. നേഹയെ പുരുഷ പോലീസുകാർ കയ്യേറ്റം ചെയ്തെന്ന് ഐസ ആരോപിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണമടക്കം 85 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്തെത്തി. തുടർച്ചയായി 12 തവണയും ചൈന 169 സ്വർണവുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. 83 സ്വർണമുള്ള ജപ്പാൻ രണ്ടാം സ്ഥാനത്തുണ്ട്. ജപ്പാനിലെ തുറമുഖ നഗരമായ നഗോയയിൽ ഇന്ന് ഗെയിംസ് ദീപം അണയും. അശ്വാഭ്യാസത്തിൽ 2 സ്വർണമാണ് ഇനി നിശ്ചയിക്കാനുള്ളത്. ഇന്ത്യൻ സമയം പകൽ 2:30 സമാപന ചടങ്ങ് തുടങ്ങും. ഷൂട്ടിംഗിൽ 2 സ്വർണമടക്കം 3 മെഡൽ നേടിയ നീരു ദണ്ഡ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാകയേന്തും. ശനിയാഴ്ച ഇന്ത്യ 5 സ്വർണവും 2 വീതം വെള്ളിയും വെങ്കലവും നേടി. പുരുഷന്മാരുടെ ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യക്കാണ് സ്വർണം. ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി പന്ത് തട്ടിയ കാനറികൾ 4 ഗോൾ ജയവുമായി മടങ്ങി. കൊൽക്കത്ത സാൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരത്തിൽ സാമുവൽ ലിനോ ഇരട്ട ഗോൾ നേടി. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടി നയര എനർജി. പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസൽ ലിറ്ററിന് 3 രൂപയുമാണ് കൂട്ടിയത്. പുതുക്കിയ വില പ്രാബല്യത്തിലായി. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി സത്യവേദു മണ്ഡലിലെ ശ്രീ സിറ്റി സ്പെഷ്യൽ ഇക്കണോമിക്സ് സോണിലെ മരുന്ന് നിർമ്മാണശാലയിലെ ബോയിലർ പൊട്ടിത്തെറിച്ച് 5 തൊഴിലാളികൾ മരിച്ചു. സംഭവ സമയത്ത് ജോലിയിലുണ്ടായിരുന്ന 10-ലേറെ തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. NGO യൂണിയൻ സംഘടിപ്പിച്ച സംസ്ഥാന കലോത്സവത്തിൽ 52 പോയിന്റ് നേടി കണ്ണൂർ ജില്ല ഓവറോൾ കിരീടം നേടി. മലപ്പുറം കോഴിക്കോട് ജില്ലകൾ 2 സ്ഥാനവും കാസർകോട് 3 സ്ഥാനവും കരസ്ഥമാക്കി. കലാപ്രതിഭയായി കോഴിക്കോട് നിന്നുള്ള കെ ശ്യാംദാസും കലാതിലകമായി പത്തനംതിട്ടക്കാരി ദീപ രവീന്ദ്രനും തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലിനും 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നലെ സംസ്ഥാനത്ത് പരക്കെ മിതമായ മഴ ലഭിച്ചു. ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങി തുടങ്ങിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവായി. പ്രസരണ ലൈനിൽ തടസ്സങ്ങളില്ലാതിരിക്കുകയും ഉപഭോഗം അസാധാരണമായി കൂടാതിരിക്കുകയും ചെയ്താൽ ഒക്ടോബറിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല. വൈദ്യുതിക്ക് യൂണിറ്റിന് 3 പൈസ അധികം ചുമത്തി KSEB. മാസം തോറും ബില്ലടക്കുന്നവരും 2 മാസത്തിലൊരിക്കൽ അടക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളും 3 പൈസ വീതം സർചാർജ് നൽകണം. സെപ്റ്റംബറിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 2 പൈസയായിരുന്നു സർചാർജ്. ഹൈദരാബാദിലെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് AK-203 റൈഫിളുകളും വെടിയുണ്ടകളും ഉൾപ്പെടെ മോഷ്ടിച്ച കേസിൽ 3 സൈനികരുൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതി മുൻ ഹവിൽദാർ ഉപ്പുത്തല്ല മല്ലേഷിനെ സെപ്റ്റംബർ 11 പോലീസ് പിടികൂടിയിരുന്നു. മോഷണം പോയ ആയുധങ്ങളും വെടിക്കോപ്പുകളും നാഗർ കർണൂൽ ജില്ലയിലെ അച്ചമ്പേട്ടിൽ മല്ലേഷിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ സേവനത്തിലുള്ള 3 സൈനികർ, പശ്ചിമബംഗാൾ സ്വദേശികളായ 2 പേർ, മലേഷ്യന്റെ ബന്ധു സുഹൃത്ത് എന്നിവരടക്കം 7 പേരെ പിടികൂടിയത്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ ഒരു കാലത്ത് കാലതാമസത്തിന് പേരുകേട്ടതായിരുന്നുവെന്നും ഇപ്പോൾ ആ സാഹചര്യമല്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ FIR രജിസ്റ്റർ ചെയ്യുന്നതു മുതൽ സുപ്രീംകോടതി വരെയുള്ള നടപടികൾ 3 വർഷത്തിനകം പൂർത്തിയാക്കി നീതി ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പുതിയ ക്രിമിനൽ നിയമ പ്രദർശനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സേലം ഡിവിഷനിൽ വിവിധ സ്ഥലങ്ങളിൽ പണി നടക്കുന്നതിനാൽ കണ്ണൂർ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് 16, 17, 18, 23, 24, 25, 27, 30, 31 നവംബർ 1 തീയതികളിൽ തൃശൂരിൽ സർവീസ് അവസാനിപ്പിക്കും. വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ നടത്തിയ സംസ്ഥാന സ്കൂൾ ഗെയിംസിലെ നീന്തൽ മത്സരവേദി തകർന്ന സംഭവത്തിൽ സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ശനിയാഴ്ച രാവിലെയാണ് റിപ്പോർട്ട് നൽകിയത്. 1 മാസം നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ നഗരം ശുചിയായി സൂക്ഷിക്കാം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഇരിട്ടി നഗരത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നടത്തി. പഞ്ചേരി മുക്ക് മുതൽ ഇരിട്ടി പാലം വരെയുള്ള നഗരകേന്ദ്രം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് ശുചീകരിച്ചത്. ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ വിനോദ് കുമാർ നിർവഹിച്ചു. മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രമേള 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 6 VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. ആറളം ഫാമിൽ കുങ്കിയാനിയെ കയറ്റിയ ലോറി ചാർജുള്ള വൈദ്യുതി ലൈനിൽ തട്ടിയ സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണത്തിന് വൈദ്യുതി മന്ത്രി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ഫാമിൽ മയക്കുവടിയേറ്റ മോഴയാനയെ വരുതിയിലാക്കാൻ രണ്ട് ലോറികളിലായി കൊണ്ടുപോവുകയായിരുന്ന കുങ്കിയാനകളാണ് വൈദ്യുത ലൈനിൽ തട്ടിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബഹ്റൈനിലേക്ക് യാത്ര പുറപ്പെടേണ്ടിയിരുന്ന ഫ്ളൈറ്റ് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. ശനിയാഴ്ച പകൽ 1:20 പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. പകൽ 11:15 ഫ്ളൈറ്റ് റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചതെന്ന് യാത്രക്കാർ പറഞ്ഞു. ഫ്ളൈറ്റ് റദ്ദാക്കിയതോടെ യാത്രക്കാർ ബഹളമുണ്ടാക്കി, അധികൃതരുമായി തർക്കവുമുണ്ടായി. തില്ലങ്കേരി ബീക്കൺ ടൗൺ പ്രഖ്യാപനം പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ കൈതേരി നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രീത അധ്യക്ഷയായി. മുഴക്കുന്ന് ക്ഷേത്രത്തിൽ ദേശീയ കഥകളി ഉത്സവത്തിന്റെ രണ്ടാം ദിനമായ ശനിയാഴ്ച ഭഗവതം അവസാന ഭാഗം അരങ്ങേറി. കഥകളി രംഗത്തെ യുവപ്രതിഭകൾക്കൊപ്പം കലാമണ്ഡലം നാരായണൻകുട്ടി ഭഗനായി അരങ്ങിലെത്തി. ഇന്ന് കിർമീരവധം ആദ്യ ഭാഗം അരങ്ങേറും. നിലവിലുള്ള ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും സ്ഥലം മാറ്റിയതോടെ ജീവനക്കാരില്ലാതായ മട്ടന്നൂർ കീച്ചേരി ആയുർവേദ ആശുപത്രി സബ്സെന്റർ പൂട്ടി. 2021 കേരളത്തിലെ ഏക ആയുർവേദ സായാഹ്ന പരിശോധന കേന്ദ്രമായി കീച്ചേരി സബ്സെന്റർ തുടങ്ങിയത്. ഏറെ രോഗികൾ ആശ്രയിക്കുന്ന OP അടച്ചുപൂട്ടിയതിനെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കെ മജീദ് പറഞ്ഞു. മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി CPMലെ AK സുരേഷ് കുമാർ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തു. പടിയൂർ പഞ്ചായത്തിലെ പെരുവമ്പറമ്പിൽ രണ്ട് വീടുകൾ കുത്തിത്തുറന്ന് 6.5 പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ചു. ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയ്ക്ക് സമീപമുള്ള അശ്വതി വീട്ടിൽ രൂപ രമേശിന്റെയും സമീപത്തെ ശ്രീസദൻ വീട്ടിൽ KT ബിന്ദുവിന്റെയും വീടുകളിലാണ് മോഷണം നടന്നത്. ഇന്ത്യയുമായുള്ള അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് 5 വിക്കറ്റ് ജയം. ആതിഥേയർക്കായി KL രാഹുൽ 87 പന്തിൽ 129 റൺസ് നേടി. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി വൈഭവ് സൂര്യവംശി. ക്രിക്കറ്റിൽ ഇന്ത്യ ജേതാക്കളായതോടെയാണ് 15-കാരൻ അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയത്. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ഗോൾഫിൽ ആദ്യമായി ഇന്ത്യക്ക് വ്യക്തിഗത സ്വർണം. മൈസൂരുകാരി പ്രണവി ഉർസിനാണ് നേട്ടം. അമ്പെയ്ത്തിൽ ഇരട്ട സ്വർണവുമായി ഇന്ത്യയുടെ 17-കാരി കുങ്കും അനിൽ മഹോദ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്കോവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്കോവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
3: CM വിസ്താര, ആ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111933600. CM വിസ്താര,
2: CM വിസ്താര നെല്ലൂന്നി.
3: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
7: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചിലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നെയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
2: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അല്ല ബിജുട്ടൻ തിരിച്ചു വരുന്ന. ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
0: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂതന സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാൻ വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജിയം ജോൺ. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി മാതൃകാപരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. ജപ്പാനിലെ ഐച്ചിനഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 21 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. നാടിന്റെ വികസനത്തിന് മുന്നോട്ട് വരുന്ന നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്തുനിർത്തുന്ന സമീപനമായിരിക്കും ഗവൺമെന്റിന്റേതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൈബർ പാർക്കിൽ സൈബർ ടവറിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതന സാങ്കേതിക വിദ്യകൾക്കും പരീക്ഷണങ്ങൾക്കും മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുകയാണ് UDF ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പുതിയ വികസന പദ്ധതികൾ 2030 പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ 200,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും തിരുവനന്തപുരത്തോടും കൊച്ചിയോടും ഒപ്പം IT സാങ്കേതിക രംഗത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രധാന IT ഡെസ്റ്റിനേഷനായി കോഴിക്കോടിനെ മാറ്റുമെന്നും VD സതീശൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കും കൊച്ചിയിൽ ഇൻഫോ പാർക്കും യാഥാർത്ഥ്യമായതുപോലെ കേരളത്തിന്റെ അടുത്ത പ്രമുഖ IT ഡെസ്റ്റിനേഷനായി കോഴിക്കോട് മാറും എന്ന് ചടങ്ങിൽ സംസാരിച്ച മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഡ്രഡ്ജിംഗ്, ലൈറ്റിംഗ്, റോഡ് കണക്ടിവിറ്റി ഉൾപ്പെടെ അനുബന്ധ സൌകര്യങ്ങൾ ഹാർബറിൽ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. 235 മീറ്ററിൽ പുതിയ പുലിമുട്ടും 500 മീറ്റർ എൽ ആകൃതിയിൽ ഫിഷറി ബർത്തും നിർമ്മിക്കുമെന്നും അറിയിച്ച മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികൾക്ക് UDF നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പാലിക്കുന്നതെന്നും പറഞ്ഞു. പാഠ്യപദ്ധതിക്കപ്പുറം വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാനും വികസിപ്പിക്കാനും വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജിയം ജോൺ പറഞ്ഞു. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8th അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെയും IHRD 9 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി രാജ്യത്തിന് മാതൃകയാക്കാവുന്ന രീതിയിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സഹകരണത്തോടെ സ്ഥാപിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. കേവലം സംസ്കരണ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായി മാതൃകാ പാർക്ക് കൂടിയായി ഞെളിയൻ പറമ്പിനെ മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി കോർപ്പറേഷനിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന 125 ടൺ പ്ലാന്റിന്റെ മാതൃകയിൽ ഞെളിയൻ പറമ്പ് പദ്ധതിയും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നിന്ന് അവ നീക്കം ചെയ്ത് സ്ഥലം വീണ്ടെടുക്കാൻ പരിശ്രമിക്കുകയാണ് ഗവൺമെന്റെന്നും എറണാകുളം, മഞ്ചേരി ഉൾപ്പെടെ 50 കേന്ദ്രങ്ങളിൽ നടപടി പുരോഗമിക്കുകയാണെന്നും KM ഷാജി അറിയിച്ചു. ഡിജിറ്റൽ സുരക്ഷാബോധവൽക്കരണത്തിന് നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിൻ ബുധനാഴ്ച മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ഫുള്ളിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് പഞ്ചമി ഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. പാലക്കാട്ട് പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി. 15 താഴെ കുടുംബങ്ങൾ മാത്രം കഴിയുന്ന ഉന്നതികളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ച് അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പദ്ധതിയാണ് പഞ്ചമി ഗ്രാമം. കോഴിക്കോട് കൂമ്പാറ റോഡിൽ ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ പരിക്കേറ്റവരെ മന്ത്രി T സിദ്ദിഖ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ചു. അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച 11 പ്രായമായ കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു. ചികിത്സയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ ആശുപത്രി സൂപ്രണ്ടിന് മന്ത്രി നിർദ്ദേശം നൽകി. മലപ്പുറം കാളികാവിൽ നിന്നും കോഴിക്കോട് കക്കാടംപൊയിലേക്ക് പോയ ട്രാവലറാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന 23 പേർക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കാനും ഉപയോഗത്തിന് ശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കാനും സൌകര്യമൊരുക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് ബംഗളൂരുവിലെ കെമ്പഗൌഡ വിമാനത്താവളത്തെക്കുറിച്ചാണ്.
1: ടെക് നഗരമായ ബംഗളൂരുവിനെ ഇന്ത്യയിലെ മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാസഞ്ചർ കാർഗോ ഹബ്ബായി കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 4 കോടിയിലധികം പേരാണ് ഈ വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 24% വർധനയാണുണ്ടായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 2.8 ലക്ഷം സർവീസുകളാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രധാന വിപണികളുമായി ബിസിനസ്സുകളെ ബന്ധിപ്പിക്കുന്ന 5 ലക്ഷം മെട്രിക് ടണ്ണിലധികം കാർഗോ കൈകാര്യം ചെയ്യാൻ വിമാനത്താവളത്തിന് സാധിച്ചു. ആധുനിക ചെക്ക് ഇൻ ബാഗേജ് സൌകര്യങ്ങൾ, ഫ്ളൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേകൾ, ലോഞ്ചുകൾ, മികച്ച ഇന്റീരിയർ ഡിസൈനിംഗ് തുടങ്ങിയവ കെമ്പഗൌഡ വിമാനത്താവളത്തിന്റെ പ്രത്യേകതകളാണ്.
0: വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ലോക്സഭയിൽ നിന്ന് 21 രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളടങ്ങിയ ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി BJP MP ഭർതൃഹരി മഹതാബിനെ നിയമിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP ശശി തരൂരിനെയും സ്പീക്കർ നിയമിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിലെ ഐചിനഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 2 ആഴ്ചയിലേറെ നീണ്ട ആവേശകരമായ മത്സരങ്ങളുടെ സമാപന ചടങ്ങ് നഗോയ സിറ്റിയിലെ മിസുഹു പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 6 സമാപന ചടങ്ങുകൾ. ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിക്കുന്നത് ഷൂട്ടിംഗ് താരം നീരു ദണ്ഡയാണ്. ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്താണ്. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ അനുമോദിച്ചു. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്നലെ 5 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 9 മെഡലുകൾ നേടി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 5-1 തകർത്ത് ഇന്ത്യ സ്വർണ മെഡൽ നിലനിർത്തി. ഇതോടെ 2028 ലോസ്ആഞ്ചലസ് ഒളിമ്പിക്സ് യോഗ്യതയും രാജ്യം ഉറപ്പാക്കി. നിഷിനിൽ 2020 പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെ 19 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വനിതാ ഫോറം 46th സംസ്ഥാന സമ്മേളനം തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇന്ന് ചേരും. മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടും മൃഗങ്ങൾക്കെതിരായ ക്രൂരതകൾക്കും അതിക്രമങ്ങൾക്കും എതിരെ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ സിംഗീതം ശ്രീനിവാസ റാവു അന്തരിച്ചു. ഇന്നലെ രാത്രി ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലായിരുന്നു 94-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കമൽഹാസൻ അഭിനയിച്ച നിശബ്ദ ചിത്രം പുഷ്പക വിമാനം, അപൂർവ സഹോദരങ്ങൾ, മൈക്കിൾ മദന കാമരാജൻ, മകളിർ മട്ടും, മുംബൈ എക്സ്പ്രസ് എന്നിവ ഉൾപ്പെടെ നിരവധി ജനപ്രിയ സിനിമകൾ റാവു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്രമങ്ങളിൽ വ്യക്തത ഉറപ്പാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൊച്ചിയിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജനറൽ KJajubabu ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുല്യതാ അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ പരിശീലന മൊഡ്യൂൾ നിർമ്മാണ ശില്പശാലയ്ക്ക് സിവിൽ സ്റ്റേഷനിൽ തുടക്കമായി. കോഴിക്കോട് ഡയറക്ടർ പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദു നാസർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഫിലിപ്പീൻസിലെ ആസിയാൻ ഇന്ത്യ മാരിടൈം അഭ്യാസത്തിൽ ഇന്ത്യൻ നാവിക കപ്പലുകളായ INS സഹ്യാദ്രിയും INS കുലിഷും പങ്കാളികളായി. ആങ്കേഡ് ഇൻ ട്രസ്റ്റ്, യുണൈറ്റഡ് അറ്റ് സീ എന്നീ വിഷയത്തിലായിരുന്നു അഭ്യാസം. പ്രൊഫഷണൽ ആശയവിനിമയം, പ്രവർത്തന ഏകോപനം, സമുദ്രപരിശീലനം എന്നിവയ്ക്ക് അഭ്യാസം അവസരങ്ങൾ നൽകിയതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാൻ വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി M. ജോൺ. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി മാതൃകാപരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി KM ഷാജി. ജപ്പാനിലെ ഐചിനഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 21 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ജാഹ. अथ वार्ताः. भोपालनगरे समनुष्ठिते राज्यस्तरीय गोपालक सम्मेलने जनान् सम्बोधयन् केन्द्रीय गृहमन्त्री अमितशाहः प्रावोचत् यत् भारतीय न्याय संहितायाः निरवशेष प्रवर्तने सति भारतस्य दण्ड न्याय प्रणाली जगति निरतिशय अर्वाचीना सम्भविष्यति. गृहमन्त्रिणा सबलं प्रोक्तं यत् अस्याः न्याय संहितायाः पूर्ण सञ्चारानन्तरं अभियोग पञ्जीकरणादारभ्य सर्वोच्च न्यायाधिकरणं यावत् सर्वेषां न्याय व्यवहाराणाम् अन्तिम निर्णयः वर्षत्रयाभ्यन्तरे एव सिद्धिमेष्यति. केन्द्रीय शिक्षा मन्त्रालयान्तर्गत उच्च शिक्षा विभागेन असमिया, बंगला, मराठी, पाली, प्राकृत इति पञ्च शास्त्रीय भाषाणाम् अध्ययनाय पञ्च उत्कृष्ट केन्द्राणि अङ्गीकृतानि. एतेन उपक्रमेण एतासां शास्त्रीय भाषाणां भाषिक साहित्यिक न्यासस्य संरक्षणाय, संगणकीय करणाय, उच्च शैक्षणिक अनुसंधानाय, ज्ञानस्य च व्यापक प्रचाराय समर्पित संस्थागत सहयोगः लप्स्यते. एकोनविंशतितमः प्रवासी भारतीय दिवस समारोहः आगामि वर्षस्य जनवरी मासस्य सप्तम दिनांकात् नवम दिनांकं यावत् पश्चिम बंग राज्यस्य कोलकाता नगरे समायोजयिष्यते. अस्य महाधिवेशनस्य उद्घाटनं प्रधानमंत्री नरेन्द्र मोदी विधास्यति. तत्र हि राष्ट्रपति द्रौपदी मुर्मू समापन सत्रे अध्यक्षतां वहन्ति, प्रवासी भारतीय सम्मान पुरस्कारान् प्रदास्यति. सम्प्रति एषः कार्यक्रमः आकाशवाणीतः प्रसार्यते.
3: विशदवृत्तान्ताय एक्स् माध्यमे @AIR न्यूज अलर्ट्स् इत्यनुगच्छन्तु. यूट्यूब मञ्चे च न्यूज ऑन AIR ऑफिशियल वाहिन्याः अनुग्राहकाः भवन्तु.
2: लोकसभाध्यक्षेण ओम बिरला इत्यनेन मन्त्रालयानुगुणं विभिन्नानां संसदीय समितीनां पुनर्निर्माणं विहितम्. भाजपा सांसद भर्तृहरि महताब वित्त समित्या, कांग्रेस सांसद शशि थरूर विदेश कार्य समित्या, सुधीर गुप्ता च रेल समित्या अध्यक्षत्वेन नियुक्ता. तथैव चरणजीत सिंह चन्नी कृषि पशुपालन खाद्य प्रसंस्करण समित्या, राधामोहन सिंह रक्षा समित्या, राजीव प्रताप रूड़ी जल संसाधन समित्या, सप्तगिरी उल्का ग्रामीण विकास पंचायती राज समित्या, निशिकांत दुबे च संचार सूचना प्रौद्योगिकी समित्या अध्यक्ष पदम अलंकरिष्यन्ति. अद्य नवदेहल्यां पंचम कौटिल्य आर्थिक सम्मेलनं संबोधयन्ती वित्तमंत्री निर्मला सीतारामन न्यगादीत यत् गत दशके वित्तीय संयमस्य आधारभूत संरचना निवेशस्य, बैंकिंग परिष्काराणां, वस्तु सेवा करस्य अथ श्रम संहितानां सुदृढ क्रियान्वयनेन भारतस्य आर्थिक स्थैर्यं अतीव सुदृढम् अभवत्. वित्तमंत्री अब्रवीत यत् विगत चतुर्षु वर्षेषु वैश्विक संकटेषु सत्सु अपि भारतस्य आर्थिक मूल तत्वानि सर्वथा अक्षुण्णानि सन्ति. इस्राइल प्रधानमन्त्रिणा बेंजामिन नेतन्याहु वर्येण आगामी स्वातन्त्र्य महोत्सवे मंगल दीप प्रज्वालयितुं भारतीय वैमानिकः कैप्टन स्मिथ मच्छारः प्रधानमन्त्री नरेन्द्र मोदी च सगौरवम् आहूतौ. दूरवाणी संभाषण वेलायां नेतन्याहु महोदयेन कैप्टन मच्छारस्य वीरतायाः भूरिशः प्रशंसा विहिता. स च भारत इज़राइल देशयोः धीरनायकत्वेन उद्घोषितः. परंपरागत रूपेण एतत् मंगल ज्वाला प्रज्वालनस्य गौरवं केवलं इज़राइल नागरिकेभ्यः एव आरक्षितं भवति, येन एतत् आमन्त्रणम् अतीव दुर्लभं विशिष्टं च मन्यते. जापान देशस्य नागोया नगरस्य क्रीडांगणे अद्य सायंकाले षड्वादने आईची नागोया एशियाई क्रीडायाः भव्यं समापनं भविष्यति. इति वार्ताः.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെയും മാഹി, ലക്ഷദ്വീപ് പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്കായി ജൂണിൽ നടന്ന അഗ്നിവീർ പൊതുപ്രവേശന പരീക്ഷയിൽ വിജയിച്ചവർക്കുള്ള ശാരീരിക ക്ഷമതാ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് എന്നിവ ഈ മാസം 7 മുതൽ 16 വരെ കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൗണ്ടിൽ നടത്തും. 2025 ജനുവരി 1 മുതൽ 2026 ആഗസ്റ്റ് 31 വരെ കാലയളവിലുള്ള സൈനികക്ഷേമ ഓഫീസിലെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാത്തതിനാൽ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് സീനിയോറിറ്റി നിലനിർത്താൻ ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാം. രജിസ്ട്രേഷൻ കാർഡിൽ 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെ രേഖപ്പെടുത്തിയിട്ടുള്ളവർക്കാണ് അവസരം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0499425860. നമ്പർ ഒരിക്കൽ കൂടി 0499425860. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയുടെ ഭാഗമായി പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിനായി പരിശീലകരെ തിരഞ്ഞെടുക്കുന്നു. അഭിമുഖം ഈ മാസം 6 രാവിലെ 11:30 നഗരസഭാ ഹാളിൽ വെച്ച് നടക്കും. കൂത്തുപറമ്പ് നഗരസഭയിലെ 10, 17, 26 വാർഡുകളിലെ ആശാവർക്കർ ഒഴിവിലേക്ക് നിയമനം നടത്തും. SSLC യോഗ്യതയും അതത് വാർഡിൽ സ്ഥിര താമസവും ഉള്ള 24-നും 45 വയസ്സിനുമിടയിലുള്ള വനിതകൾക്ക് പങ്കെടുക്കാം. ഈ മാസം 9 രാവിലെ 10 നഗരസഭാ ഓഫീസിൽ അഭിമുഖം നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. ജില്ലാ ആം റെസ്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 25 ജില്ലാതല പഞ്ചഗുസ്തി മത്സരങ്ങൾ ഇന്ന് മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. ശ്രീ VK സനോജ് MLA ഉദ്ഘാടനം നിർവഹിക്കും. കരേറ്റ സ്വയംവര പാർവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ലളിത സഹസ്രനാമ സമൂഹാർച്ചന നടക്കും. രാവിലെ 8 മുതൽ സ്വയംവര പൂജ, സ്വയംവര ഹോമം, നവഗ്രഹ ശാന്തി ഹോമം, അന്നദാനം എന്നിവയുണ്ടാകും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9446167668. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പൂമരം ചിത്രോത്സവം നവംബർ 15 കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ നടക്കും. ചിത്രരചനാ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വിവിധ പ്രായ വിഭാഗങ്ങളിൽ പങ്കെടുക്കാം. പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 8075257574 എന്ന വാട്സപ്പ് നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
6: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
5: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
7: നീ കളിക്കല്ലേ?
8: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
9: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
7: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
9: പോന്നില്ലേ, എന്തിട്ട്?
7: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
9: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
7: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
9: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
7: എന്ത്?
9: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
7: ശരിക്കോ?
9: ആന്ന്.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3094 9694 1.
0: പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
10: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
11: സ്വാഗതം. പ്രതികരണത്തിലെ ആദ്യത്തെ സന്ദേശം ഒരു ഇമെയിൽ സന്ദേശമാണ്. രജിത KP ആണ് അയച്ചിരിക്കുന്നത്. ജനകീയത്തിൽ എത്തിയ ശ്രീ രാജേഷ് എടവിനയുമായി നടത്തുന്ന പ്രക്ഷേപണ പരിപാടി നിറകണ്ണുകളോടെയേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഉയരങ്ങളിൽ എത്തിയിട്ടും തൻ്റെ ജീവിതത്തിലെ ഓരോ ദിനവും ഇന്നും പഴമയുടെ മറയില്ലാതെ ഓർക്കുന്ന മനുഷ്യൻ. അദ്ദേഹം ചെയ്തു വരുന്ന പുണ്യപ്രവർത്തനങ്ങൾ ഇനിയും തുടരാൻ സർവേശ്വരൻ കൂടുതൽ കരുത്തും ദീർഘായുസ്സും നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയോടൊപ്പം അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ നന്മകളും നേരുന്നു. രജിത ഉളി. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുഭവം അത് എല്ലാവർക്കും പ്രചോദനമാവട്ടെ എന്ന് ഞങ്ങൾ കൂടി ആഗ്രഹിക്കുകയാണ്. അടുത്ത കത്ത് വായിച്ചോളൂ.
10: അഭിലാഷ് KP പരിപ്പായിയാണ് അടുത്ത പ്രതികരണം അയച്ചിട്ടുള്ളത്. റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്ത ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകിയ നെല്ലിക്ക എന്ന നാടകത്തിന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക പ്രശംസ ലഭിച്ചു എന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചു. പ്രസ്തുത നാടകത്തിന്റെ രചയിതാവിനും സംവിധായകനും പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും അഭിമാനിക്കാം. ഒരു കമ്മ്യൂണിറ്റി റേഡിയോ നിലയത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് കിട്ടിയ അംഗീകാരം കൂടിയാണിത്. ആശംസകൾ അറിയിക്കുകയാണ് അഭിലാഷ് KP പരിപ്പായി.
11: ശരിയാണ്, റേഡിയോ മലബാറും ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ഇതേക്കുറിച്ച് മറ്റ് ഒരുപാട് കഥകളുണ്ട്, വഴി നമുക്കതിലേക്ക് പോകാം. അടുത്തത് ഒരു ശബ്ദ സന്ദേശമാണ്. അയച്ചിരിക്കുന്നത് പ്രമോദ് പുന്നാട്. നെല്ലിക്ക നാടകം സൂപ്പറായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെരിയ തങ്കച്ചി കാളിയമ്മ. മലയാള സിനിമാ നടിമാർ പോലും തോറ്റുപോകുമെന്നാണ് പ്രമോദ് പുന്നാട് പറഞ്ഞിരിക്കുന്നത്. സംവിധാനം ചെയ്ത രാമേട്ടനും അതുപോലെ അശ്വിനി കവിണിശ്ശേരിക്കും മറ്റെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ശരിയാണ്, കാളിയമ്മ നമ്മൾ അടുത്ത് തന്നെയുണ്ട്.
10: സന്തോഷം പ്രമോദ്, ഈ ഒരു അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ്.
11: അടുത്ത സന്ദേശം വായിച്ചോളൂ.
10: ദീപാ കെ വയനാടാണ് അടുത്ത പ്രതികരണം അയച്ചിട്ടുള്ളത്. റേഡിയോ മലബാറിലെ ഞാൻ രാധിക എന്ന നാടകം 1-ഭാഗവും 2-ഭാഗവും കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 3-ഭാഗം കേട്ടു. സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. പ്രായമായ മാതാപിതാക്കളുടെ ദയനീയ അവസ്ഥ നാടകത്തിലൂടെ ഇത്രയും നല്ല രീതിയിൽ രചിച്ച് ശ്രോതാക്കളിൽ എത്തിച്ച ശ്രീ കൃഷ്ണകുമാർ സാറിനും സംവിധാനവും ശബ്ദം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. 4-ഭാഗം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു.
11: ഞാൻ രാധിക എന്നുള്ള ഈ നാടകം ഞങ്ങൾ നേരത്തെ പ്രക്ഷേപണം ചെയ്തിരുന്നു. അതിനുശേഷം ഒരു വട്ടം കൂടി എന്നുള്ള പരിപാടിയിൽ കൂടിയായിരിക്കും ദീപ ഈ നാടകം കേട്ടത്.
10: അടുത്ത പ്രതികരണം ശ്രീജ P കാഞ്ഞിരോട് നിന്നും അയച്ചതാണ്.
11: നെല്ലിക്കയിലെ നെല്ലിക്കകളുടെ അനുഭവങ്ങളും വിലയിരുത്തലും അടിപൊളി. മന്ത്രിയുടെ അഭിനന്ദനവും കേട്ടു. ഇനിയും കേൾക്കാൻ കാതോർക്കുന്നു. നാടകവും കഥാപ്രസംഗവും ഏറെ ഇഷ്ടമാണ്. ആഴ്ചയിലൊരിക്കൽ ഒരു കഥാപ്രസംഗവും വേണമായിരുന്നു എന്നാണ് ശ്രീജ പി കാഞ്ഞിരോട് പറഞ്ഞിരിക്കുന്നത്. അതെ, ലഭ്യമാവുന്ന അവസരങ്ങളിൽ നമുക്ക് തീർച്ചയായും കഥാപ്രസംഗം ഉൾപ്പെടുന്നതായിരിക്കും. അടുത്ത പ്രതികരണം അയച്ചിരിക്കുന്നത് പ്രസീത പ്രകാശൻ കാരയിൽ നിന്നാണ്. വായിച്ചോളൂ.
10: ആദ്യം തന്നെ റേഡിയോ മലബാറിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കട്ടെ. ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം കൊടുത്ത നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക പ്രശംസയും അഭിനന്ദനവും ലഭിച്ചു എന്നത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആഭ്യന്തരമന്ത്രിയുടെ പ്രശംസ ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ റേഡിയോ മലബാറിന് പ്രചോദനമാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. 27/9/26 രാത്രി 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക രണ്ട് നാടകത്തെക്കുറിച്ചുള്ള ചർച്ച വളരെ മികച്ച രീതിയിൽ ഉള്ളതായിരുന്നു. നാടകത്തിൽ അഭിനയിച്ച വ്യക്തികളും അതിന്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച മറ്റുള്ളവരും അവരുടെ അനുഭവങ്ങൾ പറയുന്നത് വളരെ ആവേശത്തോടെയാണ് ഞാനും കേട്ടത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മികച്ച രീതിയിലുള്ളതായിരുന്നു. ഇത്തരമൊരു നാടക ചർച്ച മറ്റ് റേഡിയോ നിലയങ്ങളിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല. ശ്രോതാക്കൾക്കായി ഇത്രയും നല്ല പരിപാടികൾ കേൾപ്പിച്ചു തരുന്ന റേഡിയോ മലബാറിന് ഒത്തിരി അഭിനന്ദനങ്ങൾ. 28/9/26 തിങ്കളാഴ്ച റേഡിയോ അറ്റ് സ്കൂളിൽ മട്ടന്നൂർ സ്കൂളിലെ NSS യൂണിറ്റ് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ സന്ദേശ നാടകം വളരെ ഹൃദയസ്പർശിയായിരുന്നു. ശ്രോതാക്കളുടെ മനസ്സിലേക്ക് നേരിട്ട് സന്ദേശം എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അവതരണമായിരുന്നു എല്ലാ മക്കളുടേതും. ഇത് അവതരിപ്പിച്ച എല്ലാ മക്കൾക്കും അതിന്റെ പിന്നണി പ്രവർത്തകർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ, പ്രസീത പ്രകാശൻ കാര.
11: റേഡിയോ മലബാറിന്റെ എല്ലാ പരിപാടികളും വളരെ വ്യക്തമായി കേട്ട് ദീർഘമായ ഒരു പ്രതികരണം അയച്ച പ്രസീത പ്രകാശന് നന്ദി അറിയിക്കുകയാണ്. അടുത്ത കത്ത്. ഹായ് റേഡിയോ മലബാർ, പ്രതികരണത്തിന് September 27 ഇഷ്ടങ്ങൾ ഈണങ്ങൾ അജയ് പാലക്കൽ അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായി. ജാനകിയമ്മയുടെ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിൻ്റെ അവതരണം മികച്ചു നിന്നു. ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ച അദ്ദേഹത്തിന് 1000 അഭിനന്ദനങ്ങൾ. ഗാനതരംഗത്തിൽ ദേശാടനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷ് അവതരിപ്പിച്ച പരിപാടി ഒത്തിരി ഇഷ്ടമായി. അതിലെ ഓരോ ഗാനങ്ങളും എത്ര കേട്ടാലും മതി വരില്ല. ആ ചിത്രത്തിലെ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച മാഷിന് 1000 അഭിനന്ദനങ്ങൾ, ഒപ്പം റേഡിയോ മലബാറിനും. സുജാത മേറ്റടി കത്ത് തുടരുകയാണ്. October 1 മധുര ഗീതങ്ങൾ ജി വേണുഗോപാലിൻ്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്

0: സുജാത മേറ്റടി അയച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. അടുത്ത കത്ത് വായിച്ചോളൂ.
1: ബൈജു നടാലാണ് അടുത്ത പ്രതികരണം അയച്ചിട്ടുള്ളത്. ഭൂതല പ്രക്ഷേപണത്തിൽ വളരെ കുറച്ചു സമയം മാത്രം ചലച്ചിത്ര ഗാനങ്ങളുള്ളൂ. അത് പേര് പറഞ്ഞ് കേൾപ്പിച്ചാൽ നന്നായിരുന്നു. പിന്നെ ശബ്ദത്തിന്റെ ഏറ്റക്കുറിച്ചിൽ പതർച്ച. ഇതിന് പരിഹാരം ഒന്നുമില്ലേ? മറ്റു നിലയങ്ങൾക്ക് ഇങ്ങനെ കാണുന്നില്ല.
0: ബൈജു നടാൽ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ബൈജു, നമ്മൾ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണത്തിൽ മാത്രമല്ല ഭൂതല പ്രക്ഷേപണത്തിലും ഒരുപാട് വ്യത്യസ്തങ്ങളായ ചലച്ചിത്ര ഗാന പരിപാടി പല പരിപാടികളിലും ഉൾപ്പെടുത്തി പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ബൈജു അത് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബൈജു കത്തിൽ ചോദിപ്പിച്ചു, ശബ്ദത്തിൻ്റെ പകർച്ചയും അതുപോലെ തന്നെ ഏറ്റക്കുറച്ചിലും അതിന് പ്രധാന കാരണം സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ഒരു കമ്മ്യൂണിറ്റി റേഡിയോ നിലയത്തിൻ്റെ പ്രക്ഷേപണ പരിധിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ. പറ്റുമെങ്കിൽ ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം കേൾക്കാൻ ശ്രമിക്കുക.
1: അടുത്ത പ്രതികരണം വായിക്കുകയാണ്. ബാബു ആണിക്കേരിയാണ് പ്രതികരണം അയച്ചിട്ടുള്ളത്. ആദ്യം തന്നെ റേഡിയോ മലബാർ നാടക നേരത്തിൽ കൂടി ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് പ്രാധാന്യം നൽകി അവതരിപ്പിച്ച നെല്ലിക്ക നാടകത്തിന് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയതിൽ മലബാറിനൊപ്പം ഞങ്ങൾക്കും ഏറെ സന്തോഷം. അഭിനന്ദനങ്ങൾ. നെല്ലിക്ക രണ്ടിന് നാടക ചർച്ചയും ഗംഭീരം. ശ്യാമിന്റെയും ഇൻസ്പെക്ടർ രാഘവന്റെയും അഭാവം ചർച്ചയിലുണ്ടായിരുന്നു. നാടകത്തിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചേർന്ന് ഒരു മണിക്കൂർ ശ്രോതാക്കൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു നൽകിയത്. അതുപോലെ റേഡിയോ അറ്റ് സ്കൂളിൽ കൂടി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകവും സൂപ്പർ. താരസ്വരത്തിൽ കൂടി ഗിന്നസ് ബക്രു എന്ന അജയ്കുമാറിന്റെ സിനിമാ വിശേഷങ്ങളും ഇഷ്ടമായി. ചാരുകസേര ഈ ആഴ്ച കരുമാടിക്കുട്ടന്റെ ചരിത്ര സത്യങ്ങൾ പറഞ്ഞു തന്നു. അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ബാബു ആണിക്കേരി. ശ്യാമു തന്നെ ഇതിന് മറുപടി കൊടുക്കുന്നതായിരിക്കും നല്ലത്.
0: ഇൻസ്പെക്ടർ രാഘവൻ സ്ഥലത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. അതുപോലെ ശ്യാമിന്, അതായത് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്കും ചർച്ച കഴിഞ്ഞിരുന്നു. ഞാൻ പങ്കെടുക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് പ്രോഗ്രാമിന് പോയത്, പക്ഷെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ നെല്ലിക്ക നാടകത്തെക്കുറിച്ചുള്ള ചർച്ച ശ്രോതാക്കൾക്ക് നല്ല ഒരു അനുഭവമായി. നാടകം പോലെ തന്നെ നാടകത്തിന് ശബ്ദം നൽകിയവരും രചയിതാവും സംവിധായകനും സഹസംവിധായകയും മറ്റെല്ലാവരും അവരവരുടെ നാടകാനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ശ്രോതാക്കൾക്ക് ഏറെ കൗതുകം. സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും രചയിതാവ് കൃഷ്ണകുമാർ മാഷിക്കും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും മറ്റെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കാളിയമ്മയെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ചന്ദ്രലേഖ മല്ലിശ്ശേരിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കഥയച്ചിരിക്കുന്നത് തമ്പാൻ മട്ടന്നൂർ. ഒപ്പൊരു നിർദ്ദേശം കൂടി പറയുന്നുണ്ട്. നാടക ചർച്ചയിൽ ശ്രോതാക്കളായ കുറച്ചു പേരെ ഉൾപ്പെടുത്താമായിരുന്നില്ലേ എന്ന്. തീർച്ചയായും വളരെ നല്ലൊരു നിർദ്ദേശമാണ്. ഈ നിർദ്ദേശം നമ്മുടെ പരിഗണനയിലുണ്ട്. തുടർന്നുള്ള നാടക ചർച്ചകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും.
1: ചന്ദ്രഭാനു തില്ലങ്കേരി അയച്ച പ്രതികരണമാണ് അടുത്തത്.
0: നെല്ലിക്ക നാടകം രണ്ടാം ഭാഗത്തെ പരാമർശിച്ച് പലതവണയായി പ്രതികരണത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. നാടകത്തിൽ ഒരു തീവണ്ടി യാത്രക്കാരനായി വളരെ ചെറിയ റോളിൽ ശബ്ദ സാന്നിധ്യം അറിയിച്ചതിനാലും നാടക ചർച്ചയിൽ പങ്കെടുത്ത് എന്നതുകൊണ്ടും അഭിപ്രായങ്ങൾ എഴുതാതിരിക്കാൻ കഴിയില്ലല്ലോ. കാലികവും സാമൂഹിക പ്രസക്തിയുള്ളതുമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രക്ഷേപണം ചെയ്യുന്ന നാടകമാകുമ്പോൾ പ്രത്യേകിച്ചും. ഇപ്പോഴിതാ ലഹരിക്കെതിരെ മുഴുനീള യുദ്ധം പ്രഖ്യാപിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിൽ ഒരുപക്ഷെ അതിനു മുൻപേ തന്നെ നാടകകൃത്ത് ശ്രീ കൃഷ്ണകുമാറിന്റെ തിരക്കഥയിൽ രൂപം കൊണ്ട നെല്ലിക്ക നാടകത്തിന്റെ പ്രമേയത്തിന് ഓപ്പറേഷൻ തൂഫാനുമായുള്ള സാദൃശ്യം ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അറിവിൽ എത്തുന്നതും തുടർന്ന് അദ്ദേഹം നാടകത്തെ അഭിനന്ദിച്ചുള്ള ശബ്ദ സന്ദേശം റേഡിയോ മലബാറിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. ആനുകാലികവും സാമൂഹിക വിഷയങ്ങൾ പ്രതിപാദ്യമാക്കിയതുമുള്ള നാടകങ്ങളും മറ്റു പരിപാടികളും ഇനിയും റേഡിയോ മലബാറിൽ കൂടി ശ്രോതാക്കളുടെ കാതോരമെത്തിക്കാൻ റേഡിയോ നിലയത്തിന് കഴിയുമാറാകട്ടെ എന്നും ആശംസിക്കുന്നു ചന്ദ്രഭാനു തില്ലങ്കേരി.
1: ചന്ദ്രഭാനു തില്ലങ്കേരി തുടരുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി തെരുവുനായ്ക്കൾക്ക് ലഭിക്കുന്ന ഷെൽട്ടർ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ തനിക്കും ലഭിക്കാത്തതിന്റെ പേരിൽ കിട്ടന്റെ വീട്ടിലെ വളർത്തുനായ അപേക്ഷകരെയും പ്രതിഷേധക്കാരെയും കൂട്ടിച്ചേർത്ത് ഒരു പുതിയ കൊര കുരച്ചത് കണ്ടുപിടിച്ച കരുണന്റെ കാഞ്ഞ ബുദ്ധിയെ പ്രശംസിക്കാതെ വയ്യ. എങ്കിലും ആമനത്തയുടെ മുൻപിൽ ഇത്തവണയെങ്കിലും ആളാകാൻ ശ്രമിച്ച കരുണന്റെ ശ്രമം കുട്ടിരാമേട്ടന്റെ രംഗപ്രവേശത്തോടെ ഭാഗികമായെങ്കിലും പൊളിഞ്ഞുപോയി എന്ന് തോന്നുന്നു.
0: സെപ്റ്റംബർ 27 ഞായറാഴ്ചയിലെ ചിരിയും ചിന്തയും കേട്ട് കഴിഞ്ഞപ്പോൾ ആമിനത്തയുടെയും കരുണന്റെയും പതിവ് പോലെയുള്ള പൊതുവിജ്ഞാന വിവരണവും തള്ളും കേട്ട് ചിരിക്കാതിരിക്കാൻ ഏറെ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ.
1: ഗായകൻ ജി വേണുഗോപാൽ പാടിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തി കൃഷ്ണകുമാർ കണ്ണോത്ത് അവതരിപ്പിച്ച മധുരഗീതങ്ങൾ മധുരതരമായി. തിരഞ്ഞെടുത്ത ഗാനങ്ങളും അവതരണവും നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞു.
0: ഒക്ടോബർ 3 ഞായറാഴ്ച രാവിലെ താരസ്വരത്തിൽ ഉണ്ടപ്പക്രു അഥവാ ഗിന്നസ് പക്രു എന്ന അജയന്റെ വിശേഷങ്ങൾ വളരെ രസകരമായിരുന്നു. വ്യത്യസ്ത സിനിമകളിലെ ഡയലോഗുകളും ഷൂട്ടിംഗ് വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നത് പരിപാടിക്കിടെ കേട്ടപ്പോൾ ഒരു വലിയ നടനെന്നുള്ള ഭാവത്തിലുള്ള തലക്കനം അല്പം പോലും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിഴലിച്ചു കണ്ടില്ല. അജയനെക്കുറിച്ചും അജയന്റെ സിനിമകളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചന്ദ്രലേഖയുടെ അവതരണവും മികച്ചതായി. റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ. ചന്ദ്രഭാനുവേട്ടൻ വളരെ വിശദമായാണ് റേഡിയോ മലബാറിലെ പരിപാടികൾ കേട്ട് പ്രതികരിച്ചത്. നന്ദി.
1: അടുത്ത പ്രതികരണം സരസ്വതി പ്രദീപൻ കാഞ്ഞ.

0: ലേരി അയച്ചതാണ്. ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ അജയ് പാലക്കാരൻ അവതരിപ്പിച്ച ഒന്നാമത്തെ ഗാനം അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കി എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്നും മെച്ചം, വളരെ ഇഷ്ടമായി. ജാനകിയമ്മയ്ക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് നടത്തിയ പരിപാടി വളരെ ഇഷ്ടമായി. ജനകീയത്തിൽ നടുവനാട് എൽ പി സ്കൂൾ മാനേജറും അധ്യാപകനുമായ രാജേഷ് മാഷുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ അഭിമുഖം, മാഷിന്റെ ഓരോ അനുഭവങ്ങളും പച്ചയായ സത്യത്തിലൂടെ വെളിപ്പെടുത്തലും എല്ലാം കേട്ടപ്പോൾ ഇനിയും കുറെ ആഴ്ചകൾ മാഷിന്റെ അനുഭവങ്ങൾ കേൾക്കണമെന്നുണ്ട്, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഠിപ്പിച്ച കുട്ടിയോട് ഒരു നേരത്തെ ആഹാരം വാങ്ങിത്തരുമോ എന്ന ആ വാക്ക് ഹൃദയഭേദകമായ വാക്കുകളാണ്. നന്ദി മാഷെ, നല്ല രീതിയിൽ എത്തിയല്ലോ. ശനിയാഴ്ച രാവിലെ 8:30 പ്രക്ഷേപണം ചെയ്ത ഗാനതരംഗം പരിപാടി ബൈജുവിന്റെ നല്ല അവതരണം, എല്ലാം നല്ല ഗാനങ്ങൾ. ആശംസകളോടെ സരസ്വതി പ്രദീപൻ, കാഞ്ഞിലേരി.
1: വിശദമായ പ്രതികരണത്തിന് സന്തോഷം. അടുത്ത കത്ത് ദിലീപ് വി മുഹമ്മദ്. നെല്ലിക്ക നാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രശംസ ലഭിച്ചപ്പോൾ അത് റേഡിയോ മലബാറിന്റെ കിരീടത്തിലെ ഒരു പൊൻതൂവിൽ കൂടിയായി എന്ന് തന്നെ പറയാം. അടുത്തിടെ കേട്ട ചിരുനേരത്തിലെ ഏറ്റവും മികച്ച എപ്പിസോഡായിരുന്നു എഗെയിൻ കാസർഗോഡ് കാതർഭായിലെ രംഗങ്ങൾ കേൾപ്പിച്ച ചിരുനേരം.
0: പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിന്റെ ശബ്ദവ്യാഖ്യാനവും സുന്ദരമായിരുന്നു. സൂര്യ പറഞ്ഞതുപോലെ തന്നെ പൊന്മുട്ടയിടുന്ന ഒരു താറാവായി ആ ചിത്രം എന്നും മലയാള സിനിമയിൽ ഉണ്ടാകും.
1: താരസ്വരത്തിൽ ഗിന്നസ് പക്രു എന്ന അജയ്കുമാറിനെ പരിചയപ്പെടുത്തിയത് നല്ലൊരു ശ്രവണാനുഭവമായി. ആ നടൻ അഭിനയിച്ച കുറേയേറെ ചിത്രങ്ങളും പ്രധാനപ്പെട്ട അഭിനയ മുഹൂർത്തങ്ങളെയും പരിചയപ്പെടാനായി.
0: രാജേഷ് ഇടവനിയും ബാബുരാജ് അയ്യല്ലൂരും പങ്കുവച്ച അനുഭവങ്ങൾ 3 എപ്പിസോഡുകൾ പിന്നിട്ടിട്ടും അവസാനിപ്പിക്കാൻ കഴിയാത്ത വണ്ണം സമൃദ്ധമാണെന്ന് വേണം പറയാൻ.
1: നായകൻ സൈക്കിൾ ചവിട്ടിപ്പാടുന്ന 3 ഗാനങ്ങൾ അവതരിപ്പിച്ച ഡോക്ടർ പി വി ജയരാജിന്റെയും ലീന ജയരാജിന്റെയും പാട്ടും പൊരുളും പരിപാടി വേറിട്ടതായി. ദത്തുപുത്രൻ എന്ന സിനിമയിലെ സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ ഗ്രാമം എന്ന ഗാനം ഏറെ ആസ്വാദ്യകരമായി. അത്ര പരിചയമില്ലാത്ത മറ്റു 2 ഗാനങ്ങൾ പരിചയപ്പെടാനും കഴിഞ്ഞു.
0: വിശദമായിട്ട് തന്നെ ദിലീപ് വി മുഹമ്മദ് ഇത്തവണയും പ്രതികരിച്ചിട്ടുണ്ട്.
1: നന്ദി ദിലീപ്.
0: നെല്ലിക്ക എന്ന നാടകത്തിലൂടെ ആഭ്യന്തര വകുപ്പിന്റെ പ്രശംസ ഏറ്റുവാങ്ങിയ റേഡിയോ മലബാറിന് അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് സന്ദേശം അയച്ചിട്ടുണ്ട് വിമല.
1: വളരെ സന്തോഷം. സ്ഥാനം പറഞ്ഞില്ല അല്ലേ?
0: ഇല്ല, വിമല ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പ്രതികരണത്തിൽ അയച്ചിട്ടുള്ളത്.
1: ഇനിയും നമ്മുടെ റേഡിയോ മലബാറിലെ പരിപാടികൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ അയക്കുക. അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിൽ കോവിഡ് പോലെ പടർന്നു പിടിച്ച ലഹരിയെ ആധാരമാക്കി റേഡിയോ മലബാർ അവതരിപ്പിച്ച നെല്ലിക്ക നാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യമേ പറയട്ടെ, റേഡിയോ മലബാറിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. അണിയറ പ്രവർത്തകർക്ക് മൊത്തത്തിൽ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ചും ചന്ദ്രലേഖ മല്ലശ്ശേരി, സൂപ്പർബ്. പിന്നെ ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ചില പാട്ടുകൾ ഒറിജിനൽ ട്രാക്ക് അല്ലാതെ മറ്റുള്ളവരുടെ റീമേക്ക് ചെയ്ത പാട്ടുകൾ കൊടുക്കുന്നത് കേൾക്കുന്നു. അത് ശരിക്കും പാടിയ പാട്ടുകാരോട് കാണിക്കുന്ന ഒരു അവഹേളനമാണ്. കത്ത് നീളുന്നത് കൊണ്ട് പാട്ടുകൾ ഇവിടെ പറയുന്നില്ല. പിന്നെ മിക്ക ദിവസങ്ങളിലെയും മധുരഗീതങ്ങൾ ഓരോ ദിവസം കേൾക്കുമ്പോഴും തോന്നും നമ്മളൊക്കെ ഒരുപാട് പാട്ടുകൾ ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണ്, ആർക്കു വേണ്ടിയാണെന്ന്. ആ പരിപാടിയിൽ നിന്നും ശ്രോതാക്കളെ മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ. പഴയതുപോലെ ശ്രോതാക്കളെ കൂടി ഉൾപ്പെടുത്തി മധുരഗീതങ്ങൾ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. റേഡിയോ മലബാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സുധീഷ് നടാൽ.
0: സുധീഷും കുറച്ചായി പ്രതികരണത്തിലേക്ക് അയച്ചിട്ടല്ലേ?
1: അതെ.
0: ഇത്തവണയും വിശദമായിട്ട് പ്രത്യേകിച്ചും നമ്മുടെ നാടക നേരത്തെ കുറിച്ചും നാടകത്തിന് ലഭിച്ച അഭിനന്ദനങ്ങളെ കുറിച്ചും പരാമർശിച്ചുകൊണ്ടാണ് കത്തയച്ചിട്ടുള്ളത്.
1: ശ്രോതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് റേഡിയോ മലബാർ പരിപാടികൾ തയ്യാറാക്കുന്നതും പ്രക്ഷേപണം ചെയ്യുന്നതും. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. പിന്നെ ചില റീമേക്ക് ചെയ്ത പാട്ടുകളാണ് പ്രക്ഷേപണം ചെയ്തത് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തിയതായിരിക്കില്ല, അബദ്ധത്തിൽ വന്നു പോയതാവാം. ഇനി പരിപാടികൾ ചെയ്യുമ്പോൾ ഞങ്ങളത് ശ്രദ്ധിക്കാം.
0: വട്ടിപ്പുറത്ത് നിന്നും ഗീതയും ചന്ദ്രികയും. നമ്മുടെ റേഡിയോ മലബാറിന്റെ സൂപ്പർ ഹിറ്റായ നെല്ലിക്ക നാടകത്തിൽ ലഹരി മാഫിയക്കെതിരെ നടക്കുന്ന പോരാട്ടത്തിന്റെ കഥ അവതരിപ്പിച്ച അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചേർന്ന് അവരുടെ അഭിനയ മികവിനെ പറ്റിയും
1: നെല്ലിക്ക നാടകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നുകൂടി കേൾപ്പിച്ചുകൊണ്ടും അവതരിപ്പിച്ച ചർച്ച സൂപ്പറായിരുന്നു. ഈ നാടകം ശ്രോതാക്കൾ നെഞ്ചിലേറ്റി. റേഡിയോ മലബാറിന് നൽകിയ അഭിനന്ദനങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ സംസ്ഥാന ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ച ആശംസകളും റേഡിയോ മലബാറിലൂടെ കേൾക്കാൻ പറ്റി. ഈ കഥ രചിച്ച കൃഷ്ണകുമാർ സാറിനും സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ സാറിനും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും ഈ നാടകം അവതരിപ്പിച്ച മറ്റെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു.
0: റേഡിയോ എറ്റ് സ്കൂൾ എന്ന പരിപാടിയിൽ തിങ്കളാഴ്ച മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശം എന്ന നാടകം സൂപ്പറായിരുന്നു. ഇപ്പോൾ ലഹരി കടിമപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു. അവതരിപ്പിച്ച കുട്ടികൾക്കും ഒപ്പം ചന്ദ്രലേഖയ്ക്കും നല്ലൊരു അഭിനന്ദനം അറിയിച്ചുകൊള്ളു.
1: കഥ തുടരുകയാണ്. വ്യാഴാഴ്ച വിജയകുമാർ ബ്ലാത്തൂരിന്റെ നല്ല അവതരണത്തിലൂടെ കൊതുകിനെ പറ്റി കുറെ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റി. നല്ല രീതിയിൽ ക്ലാസ് തന്ന ശ്രീ വിജയകുമാർ ബ്ലാത്തൂരിന് നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു. വെള്ളിയാഴ്ച റേഡിയോ എറ്റ് സ്കൂൾ എന്ന പരിപാടിയിൽ 2 ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയെ അനുസ്മരിച്ചുകൊണ്ട് കൃഷ്ണകുമാർ സാറും കുട്ടികളും നടത്തിയ ചർച്ച കേട്ടപ്പോൾ ഗാന്ധിജിയുടെ സത്യസന്ധതയെപ്പറ്റിയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബാപ്പുജിയെ ഒരിക്കൽ കൂടി ഈ നിമിഷം ഓർത്തുപോയി.
0: വിശദമായിട്ട് തന്നെ ഗീതേച്ചിയും ചന്ദ്രയേച്ചിയും പ്രതികരിച്ചിട്ടുണ്ട്. സന്തോഷം വട്ടിപ്പുറത്തെ ഗീതേച്ചി ചന്ദ്രകേച്ചി. അടുത്ത പ്രതികരണം
1: ഷീബ പുന്നാടാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്.
0: റേഡിയോ അറ്റ് സ്കൂൾ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സ്റ്റുഡൻസ് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ സന്ദേശ നാടകം ഇന്നത്തെ സാഹചര്യങ്ങളുടെ തിരിച്ചറിവായി. അഭിനന്ദനങ്ങൾ. അതേ ദിവസം പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ മനോഹരമായിരുന്നു. 29/9/26 വായനശാലയിൽ UK കുമാരൻ സാറിന്റെ വളഞ്ഞ കുട വായിച്ചു കേട്ടപ്പോൾ ശ്രവണസുന്ദരമായി. തിരികെ ജീവിതത്തിലേക്ക് ഒരുപാട് പേർക്ക് ഇത് ഗുണകരമാവും. ഫോൺ നമ്പർ കൂടെ പറഞ്ഞുകൊണ്ട് അവർക്ക് നേരിട്ട് വിളിക്കാനും പുതിയൊരു ജീവിതം കണ്ടെത്താനും സാധിക്കും. ശാസ്ത്രവീതി വിജയകുമാർ സാർ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. പുതിയ പുതിയ അറിവുകൾ നമുക്ക് പകർന്നു നൽകുന്നു. പിന്നെ മഞ്ചാടി കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും കേൾക്കാൻ ഇഷ്ടമാണ്. പഴയകാലത്ത് കഥകൾ കേൾക്കാൻ അച്ഛൻ്റെ മുന്നിലിരിക്കാറുള്ള കുഞ്ഞിൻ്റെ ആകാംക്ഷ ഇപ്പോഴും തോന്നിപ്പോവും. റേഡിയോ മലബാർ മറ്റു റേഡിയോ പ്രോഗ്രാമിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനം നേടിയ നെല്ലിക്ക ഇന്നത്തെ നേർക്കാഴ്ചയാണ്. അഭിനന്ദനങ്ങൾ. സന്തോഷം. ഇന്നത്തെ പ്രതികരണത്തിലേക്ക് വന്ന എല്ലാ കത്തുകളും വായിച്ചു കഴിഞ്ഞു. കൂടുതലായിട്ടും ഇന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി റേഡിയോ മലബാറിന് നൽകിയ അഭിനന്ദനത്തെക്കുറിച്ചാണ് മിക്കവരും പരാമർശിച്ചിട്ടുള്ളത്.
1: തീർച്ചയായും ശ്രോതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുമുള്ള ഒരു എളിയ ശ്രമമായിരുന്നു നെല്ലിക്ക എന്ന നാടകത്തിലൂടെ ഞങ്ങൾ നടത്തിയത്. അതിന് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ പ്രശംസയും കിട്ടി. വളരെ സന്തോഷം. റേഡിയോ മലബാറിന് കിട്ടിയ ഒരു പൊൻതൂവിൽ തന്നെയാണ് ഈ പ്രശംസ. ഇനിയും ഇത്തരം പരിപാടികൾ തയ്യാറാക്കാനും അത് ശ്രോതാക്കളിൽ എത്തിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഇതുവരെ സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും സന്ദേശങ്ങൾ അയക്കുക. വിലാസം
0: പ്രതികരണം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ റേഡിയോ മലബാർ അയ്യല്ലൂർ മട്ടന്നൂർ.
1: പ്രതികരണത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്: 9037008960. നന്ദി.
2: പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. BJP MP ഭർതൃഹരി മഹതാബ് ധനകാര്യ സമിതി അധ്യക്ഷനാകും. ശശി തരൂർ MP വിദേശകാര്യ സമിതി അധ്യക്ഷൻ. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും ഇന്ത്യ ആർജിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഗാന്ധിജയന്തിയോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യവ്യാപകമായി ജൽ അർപ്പൺ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഇസ്രായേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണം. വികസനത്തിനായി നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. 4 സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി BJP MP ഭർതൃഹരി മഹതാബിനെയും വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP ശശി തരൂരിനെയും നിയമിച്ചു. ഒരു റിപ്പോർട്ട്.
4: BJP MP സുധീർ ഗുപ്തയാണ് റെയിൽവേ സമിതിയുടെ അധ്യക്ഷൻ. കൃഷി, മൃഗസംരക്ഷണം, ഭക്ഷ്യ സംസ്കരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP ചരൺജിത് സിംഗ് ചെന്നിയും പ്രതിരോധ സമിതിയുടെ അധ്യക്ഷനായി BJP MP രാധാമോഹൻ സിംഗും ജലവിഭവ സമിതിയുടെ അധ്യക്ഷനായി BJP MP രാജീവ് പ്രതാപ് റോഡിയും ചുമതലയേൽക്കും. ഗ്രാമവികസന പഞ്ചായത്തീരാജ് സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP സപ്തഗിരി ഉലഗിയെയും വാർത്താവിനിമയ വിവര സാങ്കേതിക വിദ്യാ സമിതിയുടെ അധ്യക്ഷനായി BJP MP നിശികാന്ത ദുബിയെയും നിയമിച്ചു. BJP രാജ്യസഭാ MP സുധാൻഷു ത്രിവേദി വാണിജ്യ സമിതിയുടെ പുതിയ അധ്യക്ഷനാകും. വളം രാസവസ്തു സമിതിയുടെ അധ്യക്ഷയായി തൃണമൂൽ MP കാഗോലി ദസ്തിദാറിനെ നിയമിച്ചു. പുതിയ സമിതികൾക്ക് കഴിഞ്ഞ മാസം 26 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും ഇന്ത്യ ആർജിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ധനകാര്യ വിവേകം, അടിസ്ഥാന സൌകര്യ വികസനത്തിലെ നിക്ഷേപം, ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ, മെച്ചപ്പെട്ട സേവന വിതരണ സംവിധാനങ്ങൾ, തുടർച്ചയായ പരിഷ്കാരങ്ങൾ എന്നിവയിലൂടെയാണ് ഇത് സാധ്യമായത്. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌട്ടില്യ സാമ്പത്തിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ചരക്ക് സേവന നികുതി, പാപ്പരത്ത് നിയമം, 4 തൊഴിൽ നിയമങ്ങൾ എന്നിവയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ സർക്കാർ വിപുലീകരിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ചതായും മന്ത്രി അറിയിച്ചു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ സാങ്കേതിക സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രണ ചട്ടക്കൂടുകൾ പരിണമിക്കേണ്ടതുണ്ടെന്ന് നീതി ആയോഗ് അംഗം രാജീവ് ഗൌബ. നൂതനാശയങ്ങൾ, മത്സരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം അപകട സാധ്യതകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കൌടില്യ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ന്യായ സംഹിത പൂർണമായും നടപ്പിലാക്കുന്നതോടെ ഇന്ത്യയിലെ ക്രിമിനൽ നിയമ സംവിധാനം ലോകത്തിലെ ഏറ്റവും ആധുനിക സംവിധാനമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ ഇന്നലെ നടന്ന ഗോപാലക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
5: ഇസ്കെ അന്തർ വിജ്ഞാൻ കോ ഹംനെ ഡാലാ ഹേ ഓൺലൈൻ സുൻവായ് വീഡിയോ കോൺഫറൻസിംഗ് എഫ്എസ്എൽ കെ പ്രാവധാൻ ഓർ കൈ ആധുനിക് പ്രകാർ കെ വൈജ്ഞാനിക് സംശോധനോ കോ ഇസ്കെ സാത് ജോഡാ ഹേ മഹിളാ സുരക്ഷ, ഗുംശുദാ ബച്ചെ, ആതങ്ക്വാദ്, ലിഞ്ചിംഗ് ഈ സാരി ചീജോ സേ പ്രൊട്ടക്ഷൻ കി വ്യവസ്ഥ ഹേ.
3: ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850-ലേറെ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽ ജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആന്റ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും ഔപചാരികമായി കൈമാറി. പഞ്ചായത്തുകൾക്കും ഗ്രാമങ്ങൾക്കുമായി 346 ഹർ ഘർ ജൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബിലെ ഫിറോസ്പൂർ മേഖലയിലേക്ക് 3 പേർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചുവരുത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധമറിയിച്ചത്. സംഭവത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സായുധ ലഹരി മരുന്ന് ങ്ങളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. അസാമീസ്, ബംഗാളി, മറാത്തി, പാലി, പ്രാകൃത് എന്നീ ശ്രേഷ്ഠ ഭാഷകളുടെ പഠനത്തിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം 5 മികവിന്റെ കേന്ദ്രങ്ങൾക്ക് അംഗീകാരം നൽകി. ഉന്നത അക്കാദമിക ഗവേഷണം, ഭാഷ, സാഹിത്യ പൈതൃക സംരക്ഷണവും ഡിജിറ്റലൈസേഷനും തുടങ്ങിയവയ്ക്ക് പിന്തുണ നൽകുന്നതാകും കേന്ദ്രങ്ങൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന മന്ത്രവുമായാണ് അദ്ദേഹത്തിന്റെ പ്രയാണം. ന്യൂഡൽഹിയിലെ കേന്ദ്ര ഭരണ നിർവഹണ കേന്ദ്രത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിയാണ് അദ്ദേഹം വിഭാവനം ചെയ്ത സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതി. പുതിയ പാർലമെന്റ് മന്ദിരം, കർത്തവ്യപഥ്, പൊതു കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: ഇസ്രായേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു പ്രശംസിച്ചു. ദീപം തെളിയിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രായേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു, ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി മുന്നോട്ട് വരുന്ന നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സർക്കാരിന്റേതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് സൈബർ പാർക്കിൽ ഹൈലൈറ്റ് സൈബർ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വികസന പദ്ധതികൾ 2030 പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഐടി സാങ്കേതിക രംഗത്ത് തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമൊപ്പമുള്ള പ്രധാന ഐടി കേന്ദ്രമായി കോഴിക്കോടിനെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ പാഠ്യപദ്ധതിക്കപ്പുറം സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാനും അവ വികസിപ്പിക്കാനുമുള്ള വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8-ാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നും അയച്ചാടിയുടെ 9 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. മെഡൽ നേട്ടത്തിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
4: അശ്വാഭ്യാസത്തിൽ 2 മത്സരങ്ങൾ മാത്രമാണ് ഇന്ന് നടക്കുക. ഗെയിംസിലെ മറ്റു മത്സരങ്ങളെല്ലാം പൂർത്തിയായി. ഇന്ത്യൻ സമയം വൈകിട്ട് 2:30 സമാപന സമ്മേളനം നടക്കും. സമാപന ചടങ്ങിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന് പതാക കൈമാറും. സമാപന സമ്മേളനത്തിൽ രാജ്യങ്ങളുടെ പതാകകൾക്ക് പിന്നിലായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കും. ഷൂട്ടിംഗിൽ 3 മെഡലുകൾ നേടിയ നീരു ദണ്ഡയാണ് ഇന്ത്യൻ പതാകയേന്തുക. ഏഷ്യൻ ഗെയിംസിൽ കിരീടം നിലനിർത്തിയ പുരുഷ ക്രിക്കറ്റ് ഹോക്കി ടീമുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ക്രിക്കറ്റിൽ സ്വർണം നേടിയതോടെ ഈ ഗെയിംസിൽ സുവർണ നേട്ടം കൈവരിച്ച ഏക മലയാളി മായി സഞ്ജു സാംസൺ മാറി. വനിതകളുടെ വ്യക്തിഗത ഗോൾഫ് ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണത്തിനുടമയായ പ്രണവിനെയും അദ്ദേഹം പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 3-ാം ഏകദിന ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിന് 5 വിക്കറ്റ് വിജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 351 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ 48.2 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസ് ലക്ഷ്യം കാണുകയായിരുന്നു. ന്യൂഡൽഹിയിൽ ഇന്ത്യ റഷ്യ ബന്ധം സംബന്ധിച്ച ഉപദേശക സമിതി യോഗത്തിന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, കണക്ടിവിറ്റി, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ യോഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. ബിജെപി എംപി ഭർതൃഹരി മഹതാബ് ധനകാര്യ സമിതി അധ്യക്ഷനാകും. ശശി തരൂർ എംപി വിദേശകാര്യ സമിതി അധ്യക്ഷൻ. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും ഇന്ത്യ ആർജിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഗാന്ധിജയന്തിയോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യവ്യാപകമായി ജൽ അർപ്പൺ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഇസ്രായേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണം. വികസനത്തിനായി നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. 4-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിന്തിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: പിന്നെ
2: കാണുമ്പോ നല്ല ഉറക്കം കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോടോ.
1: പിന്നെ നല്ല ഉറക്കം വന്നത് ഏതാ ചൂട്? എന്റെ അമിൻത
2: കണ്ണ് തോന്നിട്ട് കിട്ടുന്നുണ്ട കാരണം.
1: മാത്രല്ല, മിഞ്ഞാന്ന് പിള്ളേരെല്ലാം കൂട്ടിട്ട് ബീച്ചിൽ പോയിനിപ്പാ.
2: അത് ചോദിക്കാനാന്ന് ഞാൻ വന്നേക്കിനി. അതായത് നീ എടിയാടി ബർമടിയെല്ലാം ഇട്ടിട്ട് പോയിനി.
1: പിള്ളേരെല്ലാം വെച്ച് പോകുമ്പോ പിന്നെ നമ്മളും അവരെ പോലെ നിക്കണ്ടേ?
2: നല്ല കോലങ്കരണയിന്റെ.
1: നമ്മൾ ഈ ലുങ്കി ഇങ്ങനത്തെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് പിടിക്കൂലെന്ന്.
2: ഞാൻ ചിരിച്ച് ചത്തിന് ഈ മൊബൈല് കണ്ടിട്ട് ഞാൻ വിചാരിച്ച് ഇത് കരണം തന്നെ ഓടി. എന്നിട്ട് ഞാൻ കോയാന്റെ മോനോട് ചോദിച്ചു, അല്ല മോനെ ഇത് കരണനാ, ഉമ്മൂമ്മ ഇങ്ങക്ക് കാണുന്നില്ല, അത് കരണാട്ടനല്ലാണ്ട് പിന്നെ ആരാന്ന്.
1: അല്ല അമിത എങ്ങനെ?
2: എന്താ പഠിച്ചോനെ, ഞാൻ ചത്തിട്ടില്ല നീളു. എന്നാ മോനിന്റെ കോലോ
1: അത്രക്കും മോശം?
2: മോശമായിട്ടല്ലപ്പാ, നീ ചെറുതായ പോലെ വർമുടിയിൽ ഇട്ടിട്ട്.
1: എനിക്ക് സമാധാനായി.
2: എനിക്ക് എന്റെ മേലെ ഒരു ലുങ്കി എടുത്തിടുന്നു, കാരണം ഞാൻ വെച്ച് കഴിഞ്ഞു
1: വീണിയാറ്റാന്നും. അതിനെന്ത്
2: പൈസ? കാരണം അതൊരു കസേര തുണി അടിച്ചതാറ്റല്ലേ, അതിനെന്ത് പൈസ?
1: അത് നിങ്ങക്ക്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നാമോനെ ജീൻസിന്റെ ബർമുടിയാന്ന്.
2: ഒരു കൊണൂല സത്യം പറഞ്ഞാല് അത് പൊരക്ക പിള്ളേർ അടിച്ചിട്ടിടുന്നതാണ്.
1: എന്റെ ആമിൻത, ഇങ്ങനത്തെ ഇട്ടിട്ടൊന്നും നിങ്ങൾ ബീച്ചിലൊന്ന് പോയോക്കണോ? ഇതിന്റെ അയലുള്ളിലോട്ടല്ലാന്ന് കാറ്റ് കീഴിലൊന്നും ആർക്കും അറിയില്ല. എന്താ അതിന്റെ ഒരു സുഖം എന്നറിയാം?
2: നീ അധികം സുഖം പിടിക്കാൻ നിക്കണ്ടാ, നീ അതും വേണ്ടാന്ന് വെച്ചാളിയു.
1: ഏയ് എന്റെ ആമിൻത, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലപ്പാ.
2: അല്ല ബീച്ചിലെന്തേലും പ്രത്യേകത?
1: ബീച്ച് കുറച്ച് കുട്ടികളെല്ലാം കൂട്ടിട്ട് പോയതാന്ന്, വെക്കേഷനിലല്ലേ. അപ്പൊ പിള്ളേർ കൊറേ നാളായി പറയുന്നു നമുക്ക് ബീച്ചിൽ പോണോ ബീച്ചിൽ പോണോ എന്ന്. എന്നാ പിന്നെ അവരെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാന്ന് ചോദിച്ചിട്ട് പോയതാന്ന്. പോയോക്കുമ്പോ ആടി നിന്നാണ് ജനങ്ങള്. കൊറേ പിള്ളേരും ഉണ്ട് കേട്ടാ. ഞാൻ വിചാരിച്ചല്ല, കൊറേ പരിചയമുള്ള പിള്ളേരെയും കണ്ടു. നമ്മളെ നാട്ടിലെ കുറച്ച് പിള്ളേരെല്ലാം
2: ഉണ്ടേനു.
1: ആ അവരിങ്ങനെ എന്താ പറയാ, അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാ പിന്നെ മാഷന്മാരെ ആരും കാണുന്നില്ല.
2: ഈ വെക്കേഷനിൽ എവിടെയാണ് മാഷന്മാരുണ്ടാവുക?
1: അല്ല ഇപ്പൊ പല ക്ലാസ്സും നടക്കുന്നില്ലേന്ന്.
2: അല്ല ഈ പിള്ളമാര് രക്ഷിതാക്കളൊന്നും ഇല്ലാണ്ടാ വന്നിന്നാ നീ പറയുന്നത്? ക്ലാസ് എന്നാ ബീച്ചിലാ?
1: അതന്നെയാ ഞാനും ആലോചിച്ച്. എല്ലപ്പാ ക്ലാസ്സെല്ലാം ഉണ്ടായിട്ട് പിള്ളേർ ഇങ്ങനെ കറങ്ങി നടക്കുന്നെന്ന്.
2: അവരാരും കൂടെ വന്നിരിക്കും.
1: അല്ല നമ്മളെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെല്ലാം കണ്ടിരുന്നു. അപ്പൊ എന്നെ കണ്ടെന്തോ ഇങ്ങനെ ഒരു കള്ളക്കളി പോലെ ഇങ്ങനെ ഒളിച്ചെന്നിട്ടല്ല ഇങ്ങനെ പോന്നാണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്താപ്പാ നമ്മളെ കണ്ടിട്ട് വർത്താനം പറയാണ്ട് പോയെന്ന്.
2: എന്നാൽ എനിക്ക് ഒന്ന് വീട്ടില് പറയാണ്ടിരിക്കും വന്നിട്ടുണ്ടാവുക.
1: പറയാൻ പറ്റൂലപ്പ ഇപ്പോഴത്തെ കാലല്ലേ.
2: എല്ലാ ക്ലാസ്സിന് പോകുന്നു പറഞ്ഞിട്ടിരിക്കും ബീച്ചിലേക്ക് വന്നിട്ടുണ്ടാവുക.
1: എല്ലപ്പ ഇതൊരു വീട്ടുകാരൊന്നും അറിയുന്നുണ്ടാവില്ലേ?
2: ആരോടാ പറയണ്ടേ, ഇപ്പത്തെ പിള്ളേരല്ലേ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോയ ചരിത്രം ഉണ്ടാ. പണ്ടായിപ്പോയി നമ്മള് കാല് പിടിക്കല്, ഉപ്പാ പോട്ടെ ഉപ്പാപ്പാ പോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ആരോടെങ്കിലും പറയുന്നുണ്ടോ പിള്ളമാര്?
1: ഇത് രാവിലെ ക്ലാസ് ഒന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ബീച്ചിലെല്ലാം കറങ്ങി നാടെല്ലാം തെണ്ടിയിട്ട് വരുന്നുണ്ടാവും.
2: ഉള്ള ഐസ്ക്രീമും അതും ഇതും വാങ്ങി തിന്നും ചെയ്യാ. പരീക്ഷ ഫീസ് വന്നിട്ട് കൊണ്ടുവന്നിരിക്കുമല്ലോ.
1: അത് തന്നെ. എന്നാ പിന്നെ വീട്ടുകാർ ഇതെല്ലാം ഒന്ന് അന്വേഷിക്കണ്ടേ?
2: ഏടിയാടോ അന്വേഷിക്കണ്ടേ? ഇത് പിന്നെ ഇവര് നുണ പറയുന്നത് നമുക്ക് തിരിയണ്ടേ? സത്യാന്നോ നുണയാന്നോ പിള്ളമാര് പറയുന്നത് തിരിയണ്ടേ?
1: മാത്രല്ല അമിൻത, ഇപ്പൊ ആയിരിക്കാ നേരോ. ഒന്നുകിലും വീട്ടിൽ രണ്ടാക്കും ജോലി ഉണ്ടാവും, മക്കളും സ്കൂളിലും പോകും. ഇവര് രണ്ടാളും രാവിലെ അങ്ങ് പോയ പിന്നെ ഇവരെ കാര്യം ആര് നോക്കാൻ?
2: ആര് നോക്കേ, പിള്ളേർ തോന്നിയ പോലെ നടക്കൂ. പണ്ടത്തെ പോലെ പിള്ളമാർ ഉപദേശിക്കാൻ പറ്റൂ? ഇപ്പൊ
1: ഒന്നും പറഞ്ഞൂടാ.
2: ഉപദേശിച്ചിരണെങ്കിൽ അവരെയുള്ള അവസ്ഥ എന്നാ, നമ്മളെ തിന്നാൻ വന്നാളിയില്ലേ അവര്?
1: ആണ് ഇപ്പൊ ഉള്ളം കൈമേലെ കൊള്ളാത്ത വലിയ സാധനം ഇങ്ങനെ തൊട്ടുതേക്കുന്ന പോലത്തെ. ഇതാങ്കിലോ ഒരു വലിയൊരു കൊള്ളീന്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ നോക്കി ചിരിക്കുന്നു, കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, എന്തെല്ലാം എന്തെല്ലാം കോപ്രായങ്ങളാ അപ്പൊ കാണണ്ട് നമ്മൾ.
2: എല്ലാം പിള്ളന്മാരല്ലേ
1: ആന്ന്.
2: ഇതെല്ലാം ബീച്ചിൽ വന്നിട്ട് ആന്ന് കളിയല്ലേ.
1: ആ ഇതാരും അറിയില്ലാന്ന വിചാരോ
2: ആന്ന്.
1: ഇതെല്ലാരോടാ പറയണ്ടേ?
2: നീ നോക്കൂ, ഇന്റെ പിള്ളേരും പണ്ടം വെക്കുന്ന ഞാൻ നോക്കിയും കണ്ടും, നീ അവരെ വളർത്തിക്കോ, അതാ എനിക്ക് നല്ലേ.
1: ഞാനിപ്പളേ ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടാ.
2: ശ്രദ്ധിച്ചാ പോരാ, നിന്റെ രണ്ട് കണ്ണും അവരെ അടുത്തുണ്ടാണോ?
1: എനിക്കടിയാട്
2: മൂന്ന് കണ്ണുള്ള, നീ എന്താടോ പരമശിവനാ?
1: അല്ലപ്പാ ഞാനതൊരു ആക്കത്തിന് പറഞ്ഞാ.
2: നീ ആക്കൊന്നും ചെയ്യാന്നും വേണ്ട. നീ എന്ത് ചെയ്യാ, അപ്പൊ അവരെ ഉപദേശിക്കുക. ഉപദേശം അവർക്ക് പിടിക്കൂല, എന്നാലും നല്ല വഴിക്കേ നടക്കാവൂന്ന് പറഞ്ഞോളൂ.
1: അതുണ്ടപ്പാ.
2: അതാ എനിക്ക് ഗുണം ചെയ്യാം. പോരാത്തേന് ആൺപിള്ളറും.
1: അതാരെ വരുന്നത്? നമ്മളെ
2: നമ്മളെ കുട്ടിരാമാട്ടനല്ലേ. ഈ വെയിലത്ത്
1: എന്നോളി ഈ ഒരു നേരത്തെ ഇങ്ങനെ കാണല്ലോ.
2: എടിയോ പോയിട്ട് വരുന്നേ, കയ്യില് വടിസഞ്ചിയുണ്ട്.
3: എന്താണ് രണ്ടാളും കൂടി ചർച്ച?
2: കുട്ടിരാമാട്ടാ, നിങ്ങള് കണ്ടിനാ?
3: എന്താ
2: കരണന്റെ ബർമുടി ഇട്ട ഫോട്ടോ
3: ആണോ കരണ?
1: അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയ എന്റെ കുട്ടിരാമാട്ട.
3: എങ്ങനെയാണ്, എന്താണ് മനസ്സിലായില്ല, ഒന്ന് വിശദമായിട്ട് പറയ്.
1: കുറേ ദിവസമായി നമ്മളെ കുട്ടികൾ ഇങ്ങനെ ബീച്ചിൽ പോണോ ടൗണിൽ പോണം കറങ്ങാൻ പോണം എന്നെല്ലാം പറയുന്നു. എന്നാ പിന്നെ അവരെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാൻ വെച്ചിട്ട് പിള്ളേരെല്ലാം കൂട്ടിട്ടൊന്ന് ബീച്ചിൽ പോയതാണ്. അപ്പൊ ബീച്ചിൽ പോകുമ്പോ പിള്ളേർ പറഞ്ഞു, നിങ്ങൾ ഈ അലാഗിന്റെ മുണ്ടൊന്നും ഇട്ടിട്ട് നമ്മളൊന്നിച്ച് വേറെ ഇതിട്ടിട്ട് വന്നാൽ എന്നിട്ട് എനിക്കൊരു സാധനം തന്നു. നോക്കുമ്പോ നാണ് എന്തോ ബർമുട എന്നിട്ടാ പോലും പറയാ, നല്ല കട്ടിയുള്ള ബർമുട. നമ്മൾ കാണുമെന്ന നമ്മൾ പണ്ടത്തെ വള്ളി ട്രൗസർ പോലത്തെ സാധനം. പിന്നെ ഞാനും വിചാരിച്ചൊരു ഗമി അങ്ങ് ഇരിക്കട്ടെ വെച്ചാൽ ഞാനും അതങ്ങോട്ട്. പിള്ളേറൊന്നിച്ചങ്ങ് കൂടിയില്ലേ. ഇതിപ്പോ നോക്കുമ്പോ ആരല്ലോ ഫോട്ടോ എടുത്തിട്ട് നാട്ടിൽ മൊത്തം പാട്ടെ എന്റെ കുട്ടിയാവട്ടെ. ഇപ്പൊ നാട്ടിലിറങ്ങിക്കൂടാന്ന്.
3: പുതിയ വേഷത്തിൽ കരുണാകരന്റെ പ്രായം പകുതി അങ്ങോട്ട് കുറഞ്ഞു അല്ലേ? വളരെ ചെറുപ്പക്കാരനാണെന്നാണ് ധാരണ.
2: ഞാൻ ടോനോട് പറഞ്ഞു എനിക്ക് ഇന്നേ മേലെ മുണ്ടുടുത്ത് കൊടുക്കറേനു.
3: അല്ല മേലെ മുണ്ടുടുക്കേണ്ട ഒരു വേഷം അല്ല അതല്ലേ?
1: ആ നീ ആമിൻതാക്ക് പറഞ്ഞിട്ട് മനസ്സിലാണ്ടേന്ന്.
3: എന്താണ് ബീച്ചിലെ വിശേഷം? എന്തൊക്കെയാണ്?
1: ഒന്നും പറയണ്ട എന്റെ കുട്ടിരാമാട്ട, ഭയങ്കര സംഭവല്ലേ. എന്തെന്നാ ജനം, നാട്ടിലില്ലാത്ത ആള് തേച്ചും ബീച്ചിലുണ്ട്.
2: നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ഇവൻ കൊറേ കുട്ടികളെ കണ്ടിട്ട് പഠിക്കുന്ന കുട്ടികളെ പോലും ബീച്ചില്.
3: അതാ
2: ഞാനോട് ചോദിച്ചേളോ സ്കൂളെല്ലാം ബീച്ചിലേക്ക് മാറ്റിയോന്ന്.
3: ബീച്ചിൽ പഠിക്കാനാണോ വന്നത് അല്ലെങ്കിൽ ഒരു ഉല്ലാസ യാത്രക്ക് വന്നതായിരിക്കും?
2: ഉല്ലാസ യാത്രക്കല്ലേ കാരണം അതിന്?
1: അല്ല ഇപ്പൊ ഉല്ലാസ യാത്ര അല്ലാണെങ്കിൽ ആട് മാഷന്മാരോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ ആരും കയറ്റിണ്ടാവില്ലേ? ഇത് അതൊന്നും ഇല്ലാന്ന്. ഇത് പിള്ളേർ മാത്രോ ഒരേ പ്രായമുള്ള കുറെ എണ്ണോ.
2: ഇവനെ കാണുമ്പോ ഒരാൾ വിളിക്കുന്നു പോലും, ഇവനെ അറിയുന്ന ഏതൊരു പെണ്ണുണ്ട് പോലും.
3: ശരി.
1: ആ അപ്പൊ എന്നെ കണ്ടേരങ്ങനെ കാണാത്ത ഉണ്ട് അങ്ങ് കിട്ടും മറിയുന്നു.
3: അല്ല അത് ഈ കരുണാകരന്റെ ഈ വേഷം കണ്ടിട്ട് കരുണാകരൻ മാറി നിന്നാണോ അല്ലെങ്കിൽ കുട്ടി മാറി നിന്നാണോ?
1: അങ്ങനെ നല്ല കുട്ടിയാമട്ട, അന്നെ കണ്ടിട്ട് തന്നെ എനക്ക് നല്ല സംശയമുണ്ട്.
2: ഓളന്നെയാണോ നീ പറഞ്ഞ ആളെന്നെയാണോ അത്?
1: അല്ലപ്പാ പിന്നെ അന്നെ കണ്ടിട്ട് അങ്ങനെ മറിഞ്ഞേക്കണെങ്കിൽ അന്നെ അറിയുന്ന ആളായിരിക്കൂലേ?
2: ഇത് പിള്ളേ കുട്ടിയാമട്ട പഠിക്കുന്നു പറഞ്ഞിട്ട് പോകുന്നതെല്ലാം ബീച്ചിലായിരിക്കും.
3: രക്ഷിതാക്കൾ അറിയാതെയാണ് അവര് വന്നിട്ടുണ്ടാകുക എന്നുള്ളതാണ് സംശയം അല്ലേ?
1: ആ മാത്രല്ല ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലേ. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നുണ്ടാവും.
3: നമ്മുടെ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കരുണാകരൻ ഇപ്പൊ പറഞ്ഞത്. കണ്ടത് പരിചയമുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും ഇതിന് സാധ്യത കൂടുതലുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചു കഴിഞ്ഞു അല്ലേ, പൊതുപരീക്ഷ കഴിഞ്ഞു, ഇനി അവധികാലമാണ്. അവധികാലത്ത് പല കോഴ്സുകളും പലരും നടത്തുന്നുണ്ട് അല്ലേ, നൃത്തം, സംഗീതം, അല്ലെങ്കിൽ വാദ്യോപകരണം, കമ്പ്യൂട്ടർ, ഇങ്ങനെ പല പല ചെറിയ ചെറിയ കോഴ്സുകളും ഈ സമയത്ത് നടത്തുന്നുണ്ട്. പല സ്വകാര്യ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു പഠനത്തിന്റെ വെക്കേഷൻ സമയത്ത് ഏതെങ്കിലും ഒരു കോഴ്സ് കഴിക്കുന്നത് നല്ലതാണല്ലോ.
1: അതെ,
3: അതിനായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ടൗണുകളിൽ, നഗരങ്ങളിൽ, ഇത്തരം സ്ഥാപനങ്ങളിൽ പോയി ചേരുന്നുണ്ടാവുക. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ അവിടെ തന്നെയാണോ എത്തുന്നത് അല്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല വീട്ടുകാർക്കുണ്ട്. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സ്ഥാപനത്തിൽ തന്നെ എത്തിയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ട ചുമതല ആ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. അപ്പം നമുക്ക് പത്രങ്ങളിലും മറ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകളും സംഭവങ്ങളും ഉണ്ടല്ലോ. കുട്ടികളാണ്, കുട്ടികൾ വളരെ ചെറിയ കുട്ടികളല്ല അല്ലേ, പക്വത വന്നിട്ടില്ലാത്ത മുതിർന്നവരാണ്, മുതിർന്ന കുട്ടികളാണ്. അപ്പം അവര് ഇതുപോലെ പഠനത്തിന് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും മറ്റ് പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ചെറിയ തോതിലെങ്കിലും നമുക്ക് ചുറ്റും ഉണ്ട്.
2: ശരിയാന്ന് കരുണ. അപ്പൊ ആണെന്നില്ല പെണ്ണെന്നില്ല, എല്ലാരും സൂക്ഷിച്ചോളുവാ.
1: കുട്ടിരാമട്ട് ഇവരോടെന്തെങ്കിലും പറയാൻ പറ്റുവോ? എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്താ പിന്നെ നമ്മളെ തിന്നാൻ വരുത്തല്ലേന്ന്.
3: ഉപദേശം ഇന്ന് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ചും പുതിയ കുട്ടികൾക്ക് അവരെ ഉപദേശിക്കുന്നത് അത്ര അവർക്ക് പിടിക്കില്ല. പക്ഷേ നമ്മൾ രക്ഷിതാക്കള് അവരെ ഉപദേശിക്കുന്നതിന്റെ രീതിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അല്ലേ. അവരെന്തിനേയും വിപരീതമായിട്ട് കണ്ടുകൊണ്ട്, പിന്നെ വിപരീതമായിട്ട് പറഞ്ഞതിന് പകരം അവരെ നമ്മോട് ചേർത്ത് നിർത്തി സ്നേഹം കൊടുത്ത് അവരെ ആ തരത്തിൽ പറയുമ്പോഴും ഒരു പക്ഷെ അത് അനുസരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കൗൺസിലർമാരുണ്ടല്ലോ, ഇതുപോലത്തെ സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും അവരിന് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന പലരും, പ്രത്യേകിച്ചും ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ, കരുണാകരൻ പറഞ്ഞ കാര്യങ്ങളെ അടിവരയിടുന്ന കാര്യങ്ങളാണ്, റിപ്പോർട്ടുകളാണ്. പല സ്ഥലങ്ങളിലും സംശയാസ്പദകരമായ സാഹചര്യത്തിലെ കുട്ടികളെയും മറ്റൊക്കെ കണ്ടെത്തുമ്പോൾ വീട്ടിൽ നിന്ന് അവരറിയുന്നില്ല. വീട്ടിൽ നിന്ന് അറിയുന്നത് അവർ ഏതോ ഒരു കോഴ്സിന് പോയിട്ടുണ്ടെന്നാണ്. പക്ഷെ പിടിക്കപ്പെടുക, അങ്ങനെയല്ലാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും കൂടെ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടാവും.
2: ഇതെല്ലാം കേൾക്കുമ്പോൾ പേടിയാണെന്നുണ്ടല്ലേ കുട്ടിരാമാട്ട? കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെ നമ്മളിപ്പം വളർത്തുക?
3: അതാണ് നമ്മൾ രക്ഷിതാക്കളും അതുപോലെ മാറണം. ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് വേണം. അവർ തങ്ങളുടെ മക്കളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില തീരുമാനങ്ങൾ അവരെടുക്കണം. എവിടെയാണ് കുട്ടികൾ പോകുന്നത്, എന്തിനാണ് അവർ പണത്തിന് ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യം വളരെ മയത്തിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. മാത്രമല്ല ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ചു വന്ന് ഒന്നും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ അവർക്ക് എവിടെയും പോകാം അല്ലേ. അന്വേഷിക്കുന്നുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് വരുമ്പോൾ അത് നമുക്ക് നിലനിർത്താനും പറ്റും, നിയന്ത്രിക്കാനും പറ്റും. അപ്പോൾ അവരുടെ ചില നമുക്ക് സാധിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക. അല്ലാത്ത കാര്യങ്ങളുടെ ഒരു മോശ അവസ്ഥ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മുടെ സമൂഹം പലതരത്തിലുള്ള തെറ്റായ പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പത്രവാർത്തകളിലൂടെ ടി വിയിലൂടെ ഒക്കെ നമ്മൾ കണ്ടും കേട്ടും വായിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമം അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ വ്യാപകമാണ്. മാത്രമല്ല വ്യക്തിബന്ധങ്ങളും അതുപോലെ സൗഹൃദങ്ങൾക്കൊക്കെ പുതിയ ഒരുപാട് മാനങ്ങൾ വന്നൊരു കാലമാണ്. പണ്ടത്തെ പോലെ വലിയ അസ്വാതന്ത്ര്യമൊന്നുമില്ലല്ലോ അല്ലേ സൗഹൃദത്തിന്. വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന ഒരു രീതിയാണ് ഇന്നുള്ളത്. അപ്പോൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന രക്ഷിതാക്കളായിരിക്കണം അതിൽ ആ കുട്ടികളോട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരുത്തേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ തിരുത്താൻ സ്നേഹം കൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയൊന്നും ചെയ്യാതെ മക്കൾ എവിടെയാണ് പോകുന്നത്, എവിടെയെങ്കിലും പോയിട്ട് എപ്പോഴെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കരുതുകയാണെങ്കിൽ നമ്മൾ വല്ലാതെ അപകടത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഭയമല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ്. അപ്പോൾ അങ്ങനെ ജാഗ്രതയോടുകൂടി നമ്മൾ സൂക്ഷിച്ചാൽ
1: ദുഃഖിക്കേണ്ടി വരില്ല.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
1: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ

0: மோட்டோஸ் கொதேரி மட்டன்னூர் ஃபோன் 8281481555 8281483555 8547173810
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഇഷ്ടങ്ങൾ ഈണങ്ങളുമായിട്ട് നമ്മോടൊപ്പം ആരാള്ളാന്ന് നോക്കാം. പേര് പറഞ്ഞോളൂ.
1: രേഷ്മ.
0: രേഷ്മ എവിടുന്ന?
1: മട്ടന്നൂർ.
0: മട്ടന്നൂര്. രേഷ്മ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഹൗസ് വൈഫാ.
0: ഹൗസ് വൈഫാണ്. 10 പാട്ടുകൾ സെലക്ട് ചെയ്തിട്ടില്ലേ?
1: ആ, ചെയ്തിട്ടുണ്ട്.
0: ആദ്യ പാട്ട് ഏതാണ്?
1: ഞാറ്റുവേല കിളിയെ. ഇത്ര ചേച്ചി പാടിയ മിഥുനെന്ന് പറഞ്ഞ സിനിമയിലെ
0: പാട്ടാണ്. ഉർവശി ഒക്കെ അഭിനയിച്ച സിനിമയല്ലേ. പാട്ട് പാടാറുണ്ടോ രേഷ്മ?
1: പാട്ട് അത്യാവശ്യം.
0: നമുക്കന്ന് ഇതൊരു പാട്ടിലൂടെ അങ്ങ് തുടങ്ങിയാലോ.
1: ആയിക്കോട്ടെ,
0: പാടിക്കോളൂ. ഞാറ്റുവേല കിളിയേ നീ

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് രേഷ്മയാണ്. രേഷ്മ പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ സ്കൂൾ തലങ്ങളിലെല്ലാം പഠിക്കുന്ന സമയത്ത് കുറെ പരിപാടിക്കെല്ലാം പോയിട്ടുണ്ട്,
0: പങ്കെടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ഐറ്റംസ്?
1: ലളിതഗാനമുണ്ട്, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട്, ഗ്രൂപ്പായിട്ടുള്ള സോങ്ങുകള്.
0: എവിടെ പഠിച്ചിരുന്നേ?
1: പഠിച്ചത് SLC അങ്ങ് വാരം സ്കൂളിലാണ്. +1 +2 പ്രതിഭ കോളേജിൽ. അധികം ലളിതഗാന മത്സരത്തിലാണ് പങ്കെടുക്കല്. ഫസ്റ്റ് കിട്ടാറുണ്ട്.
0: ലളിതഗാനം പാട്ടിയതിൽ ഓർമ്മയുണ്ടോ?
1: ആ ഉണ്ട്.
0: എന്നാൽ നമുക്ക് രണ്ടുപേരും ഒന്ന് മൂളിയാലോ.
1: ആയിക്കോട്ടെ. അമ്മക്കുയിലേ ഒന്നു പാടൂ,

0: നന്നായിട്ട് പാടി. അപ്പൊ ലളിതഗാനത്തിന് മത്സരത്തിൽ പങ്കെടുത്തപ്പോ പ്രൈസ് ഒക്കെ
1: കിട്ടിയിട്ടുണ്ടാവില്ലേ?
0: ഓക്കെ, ആരാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രചോദനം ചെയ്യുന്നത്? ആരും പാട്ട് പാടുന്നുണ്ടോ വീട്ടിലുള്ളവര്?
1: അച്ഛൻ പാടുന്നുണ്ട്, ഏട്ടനുണ്ട്, ഏട്ടനും പാടും.
0: പാടും. അപ്പൊ അവരുടെയൊക്കെ ഇതാണ് രക്ഷയൊക്കെ കിട്ടിയിട്ടുള്ളത്?
1: അച്ഛന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കില് ആ സമയത്തൊന്നും വേറെ ചേർത്ത് പഠിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, സാമ്പത്തികത്തിന്റെ ആ ഒരു ഇതുകൊണ്ട്.
0: ഏട്ടനും പഠിച്ചിട്ടുണ്ടാവും?
1: ആ ഏട്ടൻ പഠിച്ചിനി, ഏട്ടൻ കുറച്ച് പോയിനി സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കില് പകുതിക്ക്
0: നിർത്തേണ്ടി വന്നു. അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്തത് ചിലും ചിലും ചിൽത്താളമായി ആ സോങ്.
0: ആ സോങ് ആണ് ആട് പുലിയാട്ടിൽ. അത് രണ്ടുപേരും മുഴുന്നോ?
1: ആയിക്കോട്ടെ. ചിലും

0: ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ,
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
3: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
2: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
3: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
2: ഇനിയിപ്പ എന്നാ ചെയ്യാ?
3: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനോ ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
2: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
3: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്? അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
2: നീ പറഞ്ഞതാ ശരി.
1: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
4: ഇഷ്ടങ്ങളെ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് രേഷ്മയാണ്. രേഷ്മ, അടുത്ത പാട്ട് ഏതാണ്?
5: കല്യാണത്തെന്നില
4: തമിഴ് സോങ് ആണ്.
5: തമിഴ് സോങ്, മമ്മൂട്ടി അഭിനയിച്ച.
4: ഓക്കേ, ആ പാട്ടാണ് കേൾക്കേണ്ടത്. ആ സിനിമ കണ്ടിട്ടുണ്ടോ?
5: സിനിമ കണ്ടിട്ടില്ല.
4: കണ്ടിട്ടില്ല.
5: പാട്ട് ഇഷ്ടമാണ്. പാട്ട് കേൾക്കലുണ്ട്,
4: കേൾക്കാറുണ്ട്. തമിഴ് സിനിമയൊക്കെ കാണാറുണ്ട്?
5: കാണാറുണ്ട്.
4: ഓക്കേ, വീട്ടിലാരൊക്കെ ഉള്ളത്?
5: വീട്ടിലിപ്പം ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, അനിയനുണ്ട്, പിന്നെ ഞാനും ഹസ്ബൻഡും മക്കളും.
4: മക്കളും എത്ര മക്കളുള്ളത്?
5: രണ്ട് മക്കൾ.
4: രണ്ടു പേര്. കൃതികയും
5: ഹാർദിക്.
4: എവിടെ പഠിക്കുന്ന കൃതിക?
5: മോള് 8 ഹൈസ്കൂളില്,
4: മട്ടന്നൂര്.
5: ഓക്കെ. മോൻ UP സ്കൂളില്, മട്ടന്നൂര്.
4: ഓക്കെ. മോള് പാട്ട് പാടാറുണ്ടോ?
5: മോള് പാട്ട് പാടാറുണ്ട്. മോക്ക് അധികം നാടൻ പാട്ടിനോടാണ് താല്പര്യം.
4: താല്പര്യം കൂടുതൽ.
5: അതെ അതെ.
4: രേഷ്മ നാടൻ പാട്ടൊക്കെ പാടാറുണ്ടാവില്ലേ?
5: നാടൻ പാട്ട് പണ്ട് സ്കൂൾ തലങ്ങളിൽ പാടാറുണ്ട്, ഇപ്പെല്ലാം
4: കുറവാണ്.
5: കുറവാണ്.
4: ഓക്കെ. പാട്ട് പഠിക്കുന്നുണ്ടോ മകള്?
5: പാട്ട് പഠിക്കുന്നില്ല. പഠിക്കാൻ പോയിനേനു, അപ്പൊ നോക്കുമ്പോ ഓള് വീണിട്ട് കൈ ഉളുക്കിപ്പോയിട്ട് കൈന്റെ റെസ്റ്റിന്റെ അടുത്ത് പൊട്ടിപ്പോയിനു.
4: ഓക്കെ.
5: 2 റെസ്റ്റ്, പിന്നെ അതാട നിർത്തി.
4: എവിടെ പഠിച്ചത്?
5: നാദബ്രഹ്മം.
4: നാദബ്രഹ്മം മട്ടന്നൂര് തന്നെ. കല്യാണത്തേന്നില എന്ന പാട്ട് പാടുന്നോ?
5: കല്യാണത്തേന്നില കാഴ്ച

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ നമ്മുടെ കൂടെയുള്ളത് രേഷ്മയാണ്. രേഷ്മ, അടുത്ത പാട്ട്?
1: നീലരാവിൽ എന്നുള്ള സോങ്.
0: ഇങ്ങനത്തെ പാട്ടുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? മെലഡി ആണോ, ഫാസ്റ്റ് ആണോ ഏറ്റവും ഇഷ്ടം ഏതാണ്?
1: ഹിന്ദി സോങ് ഇഷ്ടമാണ്, കേൾക്കാനെല്ലാം ഇഷ്ടം. മലയാള സോങ് മെലഡി സോങ് ഇഷ്ടമാണ്.
0: ഫാസ്റ്റ് സോങ് പാടാറുണ്ടോ?
1: ഫാസ്റ്റ് സോങ് പാടലുണ്ട്.
0: ഇപ്പൊ ഏതെങ്കിലും പരിപാടിക്കൊക്കെ പാടാൻ വിളിച്ച പോവാറുണ്ടോ രേഷ്മ?
1: ഇല്ല, ഞാൻ ഇപ്പം വീട്ടിൽ ഹൗസ് വൈഫ് ആയതിന് ശേഷം ഭർത്താവ് ഓരോ ചെറിയ പരിപാടിക്കെല്ലാം വിളിച്ചിട്ടാകുമ്പോൾ അങ്ങനെ ആദ്യം മുന്നേ പോയിനി, ഇപ്പം പോക്കില്ല.
0: ഭർത്താവിന്റെ പേരെന്താ?
1: ഹരീഷ്.
0: ഹരീഷ് സപ്പോർട്ടാണോ പാട്ട്?
1: അതെ അതെ അതെ,
0: സപ്പോർട്ടാണ്. ഹരീഷ് ചേട്ടന് ഏത് പാട്ടാണ് രേഷ്മ പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ളത്?
1: ഹരീഷ് ചേട്ടന് കൊറേ ഇഷ്ടമാണ്. അധികം ഇപ്പം നീലരാവിൽ എന്നുള്ള സോങ് ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ് എല്ലാ പാട്ടും ഇഷ്ടമാണ്. അപ്പൊ ഹരീഷ് ചേട്ടന് വേണ്ടിട്ട് നമുക്ക് നീലരാവിലെ പാടി കേൾപ്പിച്ചു കൊടുത്താൽ
1: ആയിക്കോട്ടെ,
0: ഒന്ന് പാടിക്കോളൂ.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രേഷ്മിയാണ് കൂടെയുള്ളത്. സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ?
1: പോകാറുണ്ട്,
0: പോകാറുണ്ട്.
1: തിയേറ്ററിൽ പോയിട്ട് കാണലുണ്ട്.
0: രേഷ്മിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ?
1: ഫ്രണ്ട്സ് ഉണ്ട്.
0: പഠിച്ചവരാണോ?
1: അതെ അതെ, കണ്ണൂരാണ്. ഇടക്ക് എപ്പോഴെങ്കിലും പോയിട്ട് മീറ്റ് ചെയ്യും.
0: സംഗമത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ രേഷ്മിയുടെ വീടാണ് വാരം, ഹസ്ബൻഡിന്റെ വീട് മട്ടന്നൂർ അല്ലേ?
1: വാരത്തല്ല, എന്റെ വീട് കണ്ണൂരാണ്. കണ്ണൂര് കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: ഓക്കെ.
1: അപ്പൊ ഇപ്പം വീട് മാറി തോട്ടടയായി. അപ്പൊ അങ്ങ് വീട്ടിൽ പോയാൽ ഫ്രണ്ട്സ് ആയിട്ടെല്ലാം മീറ്റ് ചെയ്യും.
0: മീറ്റ് ചെയ്യാം.
1: അതെ അതെ അതെ.
0: അടുത്ത പാട്ട് ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്?
1: താളമയഞ്ഞു രാഗമപൂർണം തരളലയം താ

0: ഈ പാട്ട് ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്?
1: ഹരീഷേട്ടന് വേണ്ടി തന്നെ. അവർ
0: ഈ പാട്ടും ഹരീഷേട്ടന് വേണ്ടിയിട്ടാണ് അല്ലേ പാട്ട് കൂടുതൽ ഹരീഷേട്ടൻ സെലക്ട് ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒരു മെലഡി സോങ്ങാണ് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഹരീഷേട്ടന് വേണ്ടി ഈ പാട്ടും കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് രേഷ്മിയാണ്. അടുത്ത പാട്ട് പറഞ്ഞോളൂ.
1: നമ്മള് രവീന്ദ്രൻ മാഷിന്റെ അമരത്തിലെ സോങ്ങില്ലേ,
0: അഴകേ.
1: അതെ അതെ. അഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തു പൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂടി നിൽക്കുമീ വിരമീളതെന്നൊമ്പരം.
0: ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ കേൾക്കാറുണ്ട് സ്ഥിരമായിട്ട്. എങ്ങനെയാണ് കൂടുതലും ഫോണിലാണോ കേൾക്കുന്നത്?
1: ഫോണിലാണ്. റേഡിയോയിലും കേൾക്കാറുണ്ട്.
0: ഇപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഈ പാട്ട് ഹരീഷേട്ടൻ തന്നെ. അവർക്ക് ഇഷ്ടം ഇങ്ങനത്തെ.
0: അപ്പൊ ഹരീഷേട്ടന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് എടുത്തു വന്നത്. ഓക്കെ, നമുക്ക് ഹരീഷേട്ടന് വേണ്ടിയിട്ട് ഈ പാട്ടും കൂടി ഡെഡിക്കേറ്റ് ചെയ്യാം.

0: അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്ത പാട്ട് പാട്ട് പാടി ഉറക്കാം ഞാൻ.
0: അപ്പൊ കുട്ടികളെയൊക്കെ പാട്ട് പാടി ഉറക്കിയിട്ടുണ്ടാവും അല്ലെ? ഈ പാട്ട് പാടിയിട്ട് അപ്പൊ ആ പാട്ട് കേട്ടിട്ട് മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും.
1: മോന് വേണ്ടിയിട്ട്
0: മോന്റെ പേര് പറഞ്ഞു
1: ഹാർദിക്.
0: ഹാർദിക്. ഓക്കെ, അപ്പൊ നമുക്ക് മോന് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പാടി കൊടുത്താലോ?
1: പാട്ട്.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് രേഷ്മയാണ്. ഇനി ഏത് പാട്ടാണ് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്?
3: ശലഭം വഴിമാറുമ.
2: അച്ഛനെയാണ് എനിക്ക് ഇഷ്ടമാണ് ചിത്രത്തിലെ പാട്ടല്ലേ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങളിൽ ഞങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് രേഷ്മയാണ്. മക്കളൊക്കെ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് പരിപാടി, ഹോബി എന്താണ്?
1: ഒന്നുമില്ല, ഹൗസ് വൈഫ് ആയിക്കൊണ്ട് വീട്ടിലത്തെ ജോലി ഉണ്ടാവും, അങ്ങനെ തന്നെ. പിന്നെ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റേഡിയോയില്
0: പാട്ട്
1: പരിപാടി,
0: കൂടുതലും പാട്ട്
1: കേൾക്കാനാണ്. റേഡിയോയിൽ തന്നെ കൂടുതൽ പാട്ട് കേൾക്കാനാണ് ഇഷ്ടം.
0: പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കാസറ്റുകളിലൊക്കെ കേട്ടിട്ട് ഒരുപാട് നമ്മൾ പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണോ രേഷ്മിയൊക്കെ?
1: അതെ അതെ.
0: അടുത്ത പാട്ട് ഏതാണ് കേൾപ്പിക്കേണ്ടത്?
1: അടുത്തത് ഒരു ദൈവം തന്ത പൂവേ.
0: ഓക്കെ, സിമ്രാനൊക്കെയുള്ള സിനിമ.
1: അതെ അതെ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് രേഷ്മയാണ്. അടുത്ത പാട്ട് നമുക്ക് കേൾപ്പിക്കാം. ഏത് പാട്ടാണ്?
1: ഏതോ വാർമുകരിൽ എന്നുള്ള സോങ്.
0: പൂക്കാലം വരവായ് എന്ന ചിത്രത്തിലെ പാട്ടല്ലേ?
1: അതെ അതെ.
0: വേണുഗോപാൽ പാടിയത്. ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്.
1: ചേച്ചിയും പാടിയിട്ടുണ്ട്. ഏതോ

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങളെ ഇനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് രേഷ്മയാണ്. രേഷ്മ, എന്താണ് ഇനി പറയാനുള്ളത് ഇഷ്ടങ്ങളെ ഇനങ്ങളിലൂടെ?
1: ഇവിടെ വന്നിട്ട് എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും പാടാനും ചെറിയ അവസരം തന്നെങ്കിൽ അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത്രയും തന്നെ.
0: ഓക്കെ, ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിൽ ഒത്തിരി സന്തോഷം.
1: സമയം എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

ഈ നിലയത്തിൽ നിന്നും ഇന്നു പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം, പുനഃപ്രക്ഷേപണം, തുടർന്ന് ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്രഗീതങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209708. ഉച്ചയ്ക്ക് 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 മണിക്ക് നാടകനേരത്തിൽ നാടകം കുരങ്ങുദീനം. നാടകരചന ഡോക്ടർ PV ജയരാജ്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ഒക്ടോബർ 4, കന്നി 18, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് പുതിയ വഴിത്തിരിവ്. 4.5 വർഷം പിന്നിട്ട യുദ്ധം തീർക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ നേരിട്ടിടപെടുന്നതായി യുക്രൈൻ വെളിപ്പെടുത്തി. വെടിനിർത്തലിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച നിർദ്ദേശം അമേരിക്ക, തുർക്കി, ഈജിപ്ത് എന്നിവയുടെ നിർദ്ദേശങ്ങളെക്കാൾ സമഗ്രവും വിശാലവുമാണെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആദ്രി സിബിഹ പറഞ്ഞു. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യ സമാധാന ശ്രമങ്ങളിൽ വ്യക്തമായ മധ്യസ്ഥ പങ്ക് വഹിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദുബായിൽ നിന്ന് ടെല്ലവീവിലേക്ക് പറന്ന ഫ്ലൈ ദുബായ് വിമാനത്തിനുള്ളിൽ സെപ്റ്റംബർ 30 അടിയന്തര സാഹചര്യം വിമാനം തട്ടിയെടുക്കാനുള്ള ഭീകരാക്രമണ ശ്രമമാണെന്ന് UAE പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിച്ചു. സംഭവത്തിന് പിന്നിലെ കൃത്യമായ പ്രേരണ, ഭീകര സംഘടനകളുമായുള്ള ബന്ധം, ഗൂഢാലോചന എന്നിവയെക്കുറിച്ച് വിശദ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫ്ലൈ ദുബായ് വിമാനത്തിനുള്ളിലുണ്ടായ ഭീകരാക്രമണ ശ്രമത്തിനിടെ യാത്രികരുടെയും വിമാനത്തിൻ്റെയും സുരക്ഷ ഉറപ്പാക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ സന്ദർശിച്ച് ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം ശനിയാഴ്ച ആശുപത്രിയിലെത്തി ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ സന്ദർശിച്ച ഷെയ്ഖ് ഹംദാൻ അദ്ദേഹത്തിന്റെ അസാമാന്യ ധൈര്യത്തെയും ഉത്തരവാദിത്വ ബോധത്തെയും മാനുഷിക മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയെയും വാനോളം പ്രശംസിച്ചു. മനുഷ്യജീവനുകൾ സംരക്ഷിക്കുന്നതിൽ സ്മിത്ത് മച്ചാർ കാണിച്ച ധീരതയും ജാഗ്രതയും പരമോന്നതമാണെന്ന് സന്ദർശനത്തിന് ശേഷം ഷെയ്ഖ് ഹംദാൻ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. പാർട്ടിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കൊടുവിൽ മേയർക്ക് രാജിക്കത്ത് നൽകി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. ശ്രീലേഖ. വ്യക്തിപരമായ കാരണങ്ങളെന്നാണ് വിശദീകരണമെങ്കിലും മേയർ സ്ഥാനം നൽകാത്തതുൾപ്പെടെയുള്ള നീരസമാണ് രാജിക്ക് പിന്നിലെന്ന് കരുതുന്നു. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ കോർപ്പറേഷൻ ഭരിക്കുന്ന BJPയെ ശ്രീലേഖയുടെ അപ്രതീക്ഷിത നടപടി കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ബുധനാഴ്ചയാണ് മുൻ DGP കൂടിയായ ശ്രീലേഖ മേയർ VV രാജേഷിന് രാജിക്കത്ത് നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കുക, SIR റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹിയിൽ തുടർച്ചയായി 2 ദിവസവും സമരത്തി ആളി. ICയുടെ നേതൃത്വത്തിലെ പൗരസമിതി നയിച്ച ജന്തർമന്തർ മാർച്ച് പോലീസിന്റെ ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറി. സുപ്രീംകോടതി അഭിഭാഷകരായ കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ, നിത്യ രാമകൃഷ്ണൻ, പല്ലവ് സിസോദിയ, പൊതുപ്രവർത്തകരായ യോഗേന്ദ്ര യാദവ്, അഞ്ജലി ഭരദ്വാജ് തുടങ്ങിയവർ ഐസ പ്രസിഡന്റ് നേഹ ബോറയ്ക്കൊപ്പം മാർച്ചിൽ പങ്കെടുത്തു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധം കനത്തതോടെ കേന്ദ്രസേനകളും ഇറങ്ങി. നേഹയെ പുരുഷ പോലീസുകാർ കയ്യേറ്റം ചെയ്തെന്ന് ഐസ ആരോപിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണമടക്കം 85 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്തെത്തി. തുടർച്ചയായി 12 തവണയും ചൈന 169 സ്വർണവുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. 83 സ്വർണമുള്ള ജപ്പാൻ 2 സ്ഥാനത്തുണ്ട്. ജപ്പാനിലെ തുറമുഖ നഗരമായ നഗോയയിൽ ഇന്ന് ഗെയിംസ് ദീപം അണയും. അശ്വാഭ്യാസത്തിൽ 2 സ്വർണമാണ് ഇനി നിശ്ചയിക്കാനുള്ളത്. ഇന്ത്യൻ സമയം പകൽ 2:30 സമാപന ചടങ്ങ് തുടങ്ങും. ഷൂട്ടിംഗിൽ 2 സ്വർണമടക്കം 3 മെഡൽ നേടിയ നീരു ദണ്ഡ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാകയേന്തും. ശനിയാഴ്ച ഇന്ത്യ 5 സ്വർണവും 2 വീതം വെള്ളിയും വെങ്കലവും നേടി. പുരുഷന്മാരുടെ ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യക്കാണ് സ്വർണം. ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി പന്ത് തട്ടിയ കാനറികൾ 4 ഗോൾ ജയവുമായി മടങ്ങി. കൊൽക്കത്ത സാൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരത്തിൽ സാമുവൽ ലിനോ ഇരട്ട ഗോൾ നേടി. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടി നയാര എനർജി. പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസൽ ലിറ്ററിന് 3 രൂപയുമാണ് കൂട്ടിയത്. പുതുക്കിയ വില പ്രാബല്യത്തിലായി. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി സത്യവേദു മണ്ഡലിലെ ശ്രീ സിറ്റി സ്പെഷ്യൽ ഇക്കണോമിക്സ് സോണിലെ മരുന്ന് നിർമ്മാണശാലയിലെ ബോയിലർ പൊട്ടിത്തെറിച്ച് 5 തൊഴിലാളികൾ മരിച്ചു. സംഭവ സമയത്ത് ജോലിയിലുണ്ടായിരുന്ന 10+ തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. NGO യൂണിയൻ സംഘടിപ്പിച്ച സംസ്ഥാന കലോത്സവത്തിൽ 52 നേടി കണ്ണൂർ ജില്ല ഓവറോൾ കിരീടം നേടി. മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ 2 സ്ഥാനവും കാസർകോട് 3 സ്ഥാനവും കരസ്ഥമാക്കി. കലാപ്രതിഭയായി കോഴിക്കോട് നിന്നുള്ള K. ശ്യാംദാസും കലാതിലകമായി പത്തനംതിട്ടക്കാരി ദീപ രവീന്ദ്രനും തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലിനും 30-40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നലെ സംസ്ഥാനത്ത് പരക്കെ മിതമായ മഴ ലഭിച്ചു. ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങി തുടങ്ങിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവായി. പ്രസരണ ലൈനിൽ തടസ്സങ്ങളില്ലാതിരിക്കുകയും ഉപഭോഗം അസാധാരണമായി കൂടാതിരിക്കുകയും ചെയ്താൽ ഒക്ടോബറിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല. വൈദ്യുതിക്ക് യൂണിറ്റിന് 3 പൈസ അധികം ചുമത്തി KSEB. മാസം തോറും ബില്ലടക്കുന്നവരും 2 മാസത്തിലൊരിക്കൽ അടക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളും 3 പൈസ വീതം സർചാർജ് നൽകണം. സെപ്റ്റംബറിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 2 പൈസയായിരുന്നു സർചാർജ്. ഹൈദരാബാദിലെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് AK-203 റൈഫിളുകളും വെടിയുണ്ടകളും ഉൾപ്പെടെ മോഷ്ടിച്ച കേസിൽ 3 സൈനികരുൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതി മുൻ ഹവിൽദാർ ഉപ്പുത്തല്ല മല്ലേഷിനെ സെപ്റ്റംബർ 11 പോലീസ് പിടികൂടിയിരുന്നു. മോഷണം പോയ ആയുധങ്ങളും വെടിക്കോപ്പുകളും നാഗർ കർണൂൽ ജില്ലയിലെ അച്ചമ്പേട്ടിൽ മല്ലേഷിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ സേവനത്തിലുള്ള 3 സൈനികർ, പശ്ചിമബംഗാൾ സ്വദേശികളായ 2 പേർ, മലേഷ്യന്റെ ബന്ധു സുഹൃത്ത് എന്നിവരടക്കം 7 പേരെ പിടികൂടിയത്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ ഒരു കാലത്ത് കാലതാമസത്തിന് പേരുകേട്ടതായിരുന്നുവെന്നും ഇപ്പോൾ ആ സാഹചര്യമല്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ FIR രജിസ്റ്റർ ചെയ്യുന്നതു മുതൽ സുപ്രീംകോടതി വരെയുള്ള നടപടികൾ 3 വർഷത്തിനകം പൂർത്തിയാക്കി നീതി ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പുതിയ ക്രിമിനൽ നിയമ പ്രദർശനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സേലം ഡിവിഷനിൽ വിവിധ സ്ഥലങ്ങളിൽ പണി നടക്കുന്നതിനാൽ കണ്ണൂർ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് 16, 17, 18, 23, 24, 25, 27, 30, 31 നവംബർ 1 തീയതികളിൽ തൃശൂരിൽ സർവീസ് അവസാനിപ്പിക്കും. വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ നടത്തിയ സംസ്ഥാന സ്കൂൾ ഗെയിംസിലെ നീന്തൽ മത്സരവേദി തകർന്ന സംഭവത്തിൽ സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ശനിയാഴ്ച രാവിലെയാണ് റിപ്പോർട്ട് നൽകിയത്. 1 മാസം നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ നഗരം ശുചിയായി സൂക്ഷിക്കാം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഇരിട്ടി നഗരത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നടത്തി. പഞ്ചേരിമുക്ക് മുതൽ ഇരിട്ടി പാലം വരെയുള്ള നഗരകേന്ദ്രം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് ശുചീകരിച്ചത്. ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ V. വിനോദ് കുമാർ നിർവഹിച്ചു. മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രമേള 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 6-ന് V. കെ. സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. 6ളം ഫാമിൽ കുങ്കിയാനിയെ കയറ്റിയ ലോറി ചാർജുള്ള വൈദ്യുതി ലൈനിൽ തട്ടിയ സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണത്തിന് വൈദ്യുതി മന്ത്രി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ഫാമിൽ മയക്കുവടിയേറ്റ മോഴയാനയെ വരുതിയിലാക്കാൻ 2 ലോറികളിലായി കൊണ്ടുപോവുകയായിരുന്ന കുങ്കിയാനകളാണ് വൈദ്യുത ലൈനിൽ തട്ടിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബഹ്റൈനിലേക്ക് യാത്ര പുറപ്പെടേണ്ടിയിരുന്ന ഫ്ളൈറ്റ് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. ശനിയാഴ്ച പകൽ 1:20 പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. പകൽ 11:15 ഫ്ളൈറ്റ് റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചതെന്ന് യാത്രക്കാർ പറഞ്ഞു. ഫ്ളൈറ്റ് റദ്ദാക്കിയതോടെ യാത്രക്കാർ ബഹളമുണ്ടാക്കി, അധികൃതരുമായി തർക്കവുമുണ്ടായി. തില്ലങ്കേരി ബീക്കൺ ടൗൺ പ്രഖ്യാപനം പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ കൈതേരി നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK പ്രീത അധ്യക്ഷത.

0: പറമ്പിൽ രണ്ട് വീടുകൾ കുത്തിത്തുറന്ന് 6.5 പവൻ സ്വർണാഭരണം മോഷ്ടിച്ചു. ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയ്ക്ക് സമീപമുള്ള അശ്വതി വീട്ടിൽ രൂപ രമേശിന്റെയും സമീപത്തെ ശ്രീസദൻ വീട്ടിൽ കെ ടി ബിന്ദുവിന്റെയും വീടുകളിലാണ് മോഷണം നടന്നത്. ഇന്ത്യയുമായുള്ള അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് 5 വിക്കറ്റ് ജയം. ആതിഥേയർക്കായി കെ എൽ രാഹുൽ 87 പന്തിൽ 129 റൺസ് നേടി. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി വൈഭവ് സൂര്യവംശി. ക്രിക്കറ്റിൽ ഇന്ത്യ ജേതാക്കളായതോടെയാണ് 15-കാരൻ അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയത്. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ഗോൾഫിൽ ആദ്യമായി ഇന്ത്യക്ക് വ്യക്തിഗത സ്വർണം. മൈസൂരുകാരി പ്രണവി ഉർസിനാണ് നേട്ടം. അമ്പെയ്ത്തിൽ ഇരട്ട സ്വർണവുമായി ഇന്ത്യയുടെ 17-കാരി കുങ്കും അനിൽ മഹോദ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM. ചിത്രപരിചയം.
4: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
5: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ചിത്രപരിചയത്തിലേക്ക് സ്നേഹസ്വാഗതം.
6: താങ്ക്സ്.
7: കണ്ണമ്മലാളുടെ കൈ തന്നെ കൊടുക്കണം കേട്ടോ.
6: ആയിക്കോട്ടെ. നമ്മുടെ പേരെന്താ?
7: മീനാക്ഷി. നമ്മുടെ പേരെന്താ?
6: എന്റെ പേര് ശത്രു.
8: ശത്രു, നീ എങ്ങനെ പട്ടി? എന്റെ ശത്രു ആയത്?
6: അതെന്റെ പേരാ ശത്രു.
8: ഫസ്റ്റ് പറഞ്ഞൂടെ.
9: അയ്യോ, പുതുതായിട്ട് ചവിട്ടുകൊള്ളാൻ വന്ന ആളാ. അല്ല, മാനേജറാൻ വന്ന ആളാ.
6: രണ്ടും ഒന്ന് തന്നെയാണ്. ശത്രുക്കൻ എന്നാ മുഴുവൻ പേര്. പറഞ്ഞും കേട്ട് ശീലായതുകൊണ്ട് എപ്പോഴും ശത്രു എന്നേ വായില് വരൂ. നെനൻ വരില്ല.
8: സാരില്ല, രണ്ടെണ്ണം കൂടി ഇതുപോലെ കിട്ടുമ്പോ നിന്റെ നവദ്വാരത്തിൽ നിന്ന് ഇങ്ങനെ വന്നോളൂ.
6: അയ്യോ,
8: ഓഫീസിൽ കണ്ണനുണ്ട്, പോയി കണ്ടോടാ.
9: ശത്രുക്കന്റെ ഇക്കണം പറയാൻ മറക്കണ്ട, അല്ലെങ്കിൽ ഇവിടെ നടന്ന പോലത്തെ വിക്കണം സംഭവിക്കും.
6: കണ്ണമോലാളി ഇങ്ങനെയാ? മൊണ്ണം കഥലാളി.
9: എന്ത്?
6: അല്ല, കണ്ണമോതലാളി അകത്തുണ്ട്.
9: എന്താടു?
6: വേണ്ട.
10: ഇടിച്ചതിന്റെ പൂട്ടലി ഞാൻ പൊട്ടിക്കും. വണ്ടിപ്പേട്ടന്ന് 30 ലോറി ഇന്ന് തന്നെ പുറപ്പെട്ടോണം, മനസ്സിലായോടാ? ആ എന്താടോ?
6: ഞാനല്ല, അപ്പന്റെ ഓയിന്റ്മെന്റാ. അല്ല, അപ്പോയിന്റ്മെന്റ് ഓർഡറാ.
10: നീയാണോ കുറച്ചു കാലമായിട്ട് ഇങ്ങോട്ട് കത്തയച്ചോണ്ടിരുന്നത്?
6: അതെ, കെഡി കമ്പനിയിൽ ജോലി ചെയ്യണമെന്നുള്ളത് എന്റെ അന്ത്യാഭിലാഷായിരുന്നു. അല്ല, ജീവിതാഭിലാഷായിരുന്നു. കണ്ണ മുതലാളിയെ കുറിച്ചും ദാസപ്പ മുതലാളിയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്.
11: സുരേഷ് ഗോപി, ലാൽ, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ്, ദിലീപ്, കാവ്യമാധവൻ തുടങ്ങി വമ്പൻ താരനിര അണിനിരന്ന തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ചിത്രപരിചയത്തിൽ. റാഫി മെക്കാട്ടിൻ ടീമിന്റെ ഹിറ്റ് സിനിമകളിൽ ആദ്യ സ്ഥാനത്തുണ്ടാകും ഈ മൾട്ടി സ്റ്റാർ ചിത്രം. 2000-ലാണ് സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. 3 നായികമാരാണ് സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഘടകം. സംയുക്തയും ഗീതുവും കാവ്യയും മത്സരിച്ച് അഭിനയിച്ചപ്പോൾ 3 പേരെയും പ്രേക്ഷകർ നെഞ്ചിലേറ്റി. എന്നാൽ ഈ സിനിമയിൽ നായികമാരിൽ ഒരാളാകാൻ ആദ്യം തീരുമാനിച്ചത് മറ്റൊരു നടിയാണ് പോലും. മലയാളികൾക്ക്.

0: സുപരിചിതമായ നടി മന്യാ നായിഡുവിനെയാണ് തെങ്കാശിപ്പട്ടണത്തിൽ നായികയായി ആദ്യം തീരുമാനിച്ചത്. തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലേക്ക് തന്നെ വിളിച്ചിരുന്നെന്നും എന്നാൽ ഡേറ്റിന്റെ പ്രശ്നവും മറ്റും കാരണം ആ സിനിമ കയ്യിൽ നിന്ന് പോകുകയായിരുന്നു എന്നും മന്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അയ്യോ എന്ന് തോന്നിയ സിനിമകളിൽ ഒന്നാണ്
1: തെങ്കാശിപ്പട്ടണം. സൂക്ഷിച്ചു വെക്കണം.
2: എന്നിട്ട്
1: ഒരു ദിവസം നമുക്ക് തെങ്കാശി ചന്ത അങ്ങ് വിലയ്ക്ക് വാങ്ങണം.
2: കണ്ടോ, ഇത്രയും നാളും പറഞ്ഞത് കൊറേ കാശ് കിട്ടുമ്പോ എന്റെ കല്യാണം നടത്തുന്നല്ലേ?
1: നടത്തി തരാടി അപ്പനെ. ഈ ചന്തയില് വലിയൊരു പന്തലിട്ട് ഞങ്ങൾ നടത്തുന്നെന്റെ കല്യാണം.
3: കൊള്ളാലടാ, നിങ്ങള് രണ്ടു ദിവസമായിട്ട് ചന്തയിൽ നിന്ന് കാശ് അടിച്ചു വാരുന്നുണ്ടല്ലോ.
1: നിങ്ങൾ ഏതാടാ പിള്ളേരെ? ഞാൻ കണ്ണൻ, ഇതെന്റെ ഞങ്ങളെ ദാസപ്പൻ, ഇത് ഞങ്ങളുടെ പെങ്ങള ദേവൂട്ടി. നിങ്ങളിൽ ആരുടെ പെങ്ങള? ഞങ്ങളുടെ രണ്ടുപേരുടെയും പെങ്ങള.
3: അത് കൊള്ളാം, ചങ്ങാതിമാരായ ഇങ്ങനെ തന്നെ വേണം.
1: കച്ചവടമൊക്കെ ശ്രദ്ധിച്ചു ചെയ്യണം കേട്ടോ. നേരും നെറിവുള്ള കച്ചവടം ചെയ്താ തെങ്കാശി ഇന്ന് പൊന്നുവാര വാരും. ഞങ്ങൾ ഇവിടുന്ന് പൊന്നുവാരും. ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
2: കേന്ന് പറഞ്ഞ കണ്ണേട്ടൻ, ബീന്ന് പറഞ്ഞ ദാസേട്ടൻ.
1: അപ്പൊ നിന്റെ പേരില്ലേ?
2: ഉണ്ട്, ഞാനാണ് കമ്പനി.
4: കാമാക്ഷി തായേ, എല്ലാം നല്ലപടിയാ നടക്കണം. தென்காசி பட்டணத்துல முதல் முதலா ரெண்டு சின்ன பிள்ளைங்க பிசினஸ் ஆரம்பிச்சிருக்காங்க.
1: கண்ட தெண்டி பிள்ளையோட கையில் அது இது வாங்கிச்சு தின்னருதா, ஓடா. தேவராஜ முதலாளி எந்த செய்தாலும் இங்கே சகிக்க. தென்காசி சந்த பரிக்கிறது அயளா, கண்ணீச்சோரி இல்லாதவன. ஆ குட்டி அயட மோள சொந்தம் மோள அல்ல. ദേവരാജ മുതലാളിയുടെ കയ്യിൽ പറഞ്ഞെത്ര കാശ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ കച്ചവടം തുടങ്ങി.
5: എന്നിട്ട് ഇപ്പൊ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ എവിടുത്തെ ന്യായം?
6: ദേവരാജ മുതലാളി കാശ് വാങ്ങിയ അത് ന്യായം, ഒഴിയാൻ പറഞ്ഞ അത് ന്യായം. എതിർക്കാൻ നിന്നാലും ഉണ്ടല്ലോ.
7: രാവും പകരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അത് കളയാൻ നിങ്ങൾക്ക് പറ്റില്ല.
2: ഇത് വെച്ചോളൂ.
1: വേണ്ട, വേണ്ട. ഇവിടുന്ന് ഒരാള് തന്നതാ. ദേവരാജ മലയാളിയുടെ ഭാര്യയും.
5: നീ അവിടെ തെണ്ടാ മുയലടാ. തോന്നിയാസം
2: പറഞ്ഞോണ്ടല്ലോ.
5: അവര് നമ്മുടെ ശത്രുക്കളാ. അവന്റെ അവന്റെ കുടുംബത്തിന്റെയും നാശം കാണാൻ വേണ്ടിയാ നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത്. അവന്റെ അവതാരം കൂടി നീ കച്ചവടം തുടങ്ങി തുടങ്ങിക്കോ. പക്ഷെ എന്നെ അവന് കിട്ടില്ല.
2: എനിക്ക് കണ്ണേട്ടനോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ, ഇപ്പഴും ഇഷ്ടാ.
1: വേണ്ട, അതെന്റെ ചങ്ങാതിക്ക് ഇഷ്ടാവില്ല. അവന് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല.
0: 2000-ൽ പുറത്തിറങ്ങിയ ഒരു ഭാഷ ആക്ഷൻ കോമഡി ചിത്രമാണ് റാഫി മേക്കാട്ടിൻ രചനയും സംവിധാനവും ചെയ്ത് ലാൽ നിർമ്മിച്ച് പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം. സലീംകുമാറും സ്ഫടികം ജോർജും ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. തെങ്കാശിപ്പട്ടണത്തിലെ ഗ്രാമത്തിലെ ചന്തയുടെ ഉടമകളാണ് കണ്ണനും ദാസനും. അവരുടെ ഗോഡ്ഫാദറിന്റെ മാർഗനിർദ്ദേശപ്രകാരം അവർ പ്രശസ്തരായ രണ്ട് റൌഡികളായി മാറുകയാണ് ചിത്രത്തിൽ.
4: தென்காசியில ஒருத்தன் வாழணும்னா அவன் ஜெயிக்கிறண்டா. ஜெயிக்கிறவன் சொல்லணும், தோக்குறவன் கேட்கணும். போய் அடிங்கடா.
5: இவன் அவரோட கூட்டத்தை வந்தல்லே.
8: அது
5: பின்ன அவனு மாத்திரம் ஒரு கிளாமர் இல்லல்ல. நோக்கட்டே, நோக்கட்டே. ஆ பெஸ்ட்
8: கொஞ்சோடி பியூட்டி ஆக்கணும்.
4: போதுண்டா, நீங்க பியூட்டி ஆக்கிறது போதும்.
5: அடிச்சு தான் ஜெயிக்கணும். நீங்க தானே கத்து கொடுத்தீங்க
4: அன்னைக்கு சொன்ன. அதுக்காக 15 வருஷமாவ அடிச்சிருப்பீங்க. டேய் தம்பிங்களா, அன்னைக்கு நீங்க அட்ரஸ் இல்லாதவங்க. இன்னைக்கு 40 லாரி, 4 ஃபேக்டரி, 30 கடை, அவ்வளவு. இந்த ஓல் மார்க்கெட்டே உங்க கண்ட்ரோல் இருக்கு. இனிமே நீங்க அடிக்க வேணாம், பார்த்தாலே போதும் ஜெயிப்பீங்க.
5: ஒன்னும் ரெண்டும் அல்ல, രൂപ 65 ലക്ഷം എണ്ണി കൊടുത്തിട്ടാ ഈ ചന്ത ഞങ്ങൾ ലേലം കൊണ്ടത്. ഡെണ്ണിച്ചുണ്ടാക്കിയ കാശ അത് മുടക്കിയിട്ടുണ്ടെങ്കിലേ നല്ലന്തസായിട്ട് ഭരിക്കാനും ഞങ്ങൾക്കറിയാം.
8: അത് തടയാൻ ഈസി ചാവാലി കൊണ്ടാൾക്കൊന്നും പറ്റൂല. തല്ലാരിറക്കുമ്പോ നല്ല ചുണമാരിറക്കണം. അതിനെ ചുളമടക്കണം. ചുള
6: മക്കളെ, ഇതിനേക്കാളൊക്കെ ഉറക്ക പ്രസംഗിച്ചുകൊണ്ട് ഇതിനു മുമ്പ് പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവന്മാരുടെയൊക്കെ 16 അടിയന്തരം ഇവിടെ വെച്ച് തന്നെ ഞാൻ ആഘോഷിച്ചിട്ടുമുണ്ട്.
5: താൻ വിഷമിക്കണ്ടോ ദേവരാജ, തന്റെ 16 അടിയന്തരം അതിലും ഗംഭീരമായിട്ട് ഞങ്ങൾ ഇവിടെ വെച്ച് ആഘോഷിച്ചു.
8: അന്ന് തന്റെ ഓർമ്മക്കായിട്ടൊരു ക്യാമറ ഡാൻസും ഞങ്ങൾ നടത്തി.
0: ദാസിന് ദേവൂട്ടി എന്നൊരു സഹോദരിയുണ്ട്. അവൾ വിദ്യാസമ്പന്നയായ പെൺകുട്ടിയാണ്. ശത്രു എന്ന ശത്രുഘ്നൻ കണ്ണന്റെയും ദാസന്റെയും സ്ഥാപനമായ കെ ഡി എൻ കമ്പനിയുടെ മാനേജറായി ചേരുകയും തുടർന്ന് അവരുടെ രസകരമായ മണ്ടത്തരങ്ങളാണ് കഥയിലുടനീളം നടക്കുന്നത്. കൂടെ സലീം കുമാർ.
9: തെങ്കാശി പട്ടണത്തിന്റെ രോമാഞ്ചമായ കണ്ണൻ മുതലാളിയും ദാസപ്പൻ മുതലാളിയും ആദ്യമായി നടത്തുന്ന ഉത്സവം അതിഗംഭീര വിജയമാക്കുവാൻ ഓരോ തെങ്കാശിക്കാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.
10: അമ്മേ, ആ ഉത്സവത്തിന്റെ നോട്ടീസ് ഒന്നും അഞ്ചേ. ചെറുക്കനും കൂട്ടരും പെണ്ണു കാണാൻ വന്നിരിക്കുമ്പോഴേ അവളുടെ ഒരു നോട്ടീസ്. നിങ്ങളൊക്കെ ഒന്ന് പോയിക്കേ പിള്ളേരെ. മീനാക്ഷി ഒന്ന് വേഗമാവട്ടെ, അവരൊക്കെ വന്നിട്ട് കൊറേ നേരായി. ഞാനൊന്ന് നല്ലോണം ഒരുങ്ങിക്കോട്ടെ ചെറിയമ്മേ, എന്നാലല്ലേ ചെറുക്കൻ എന്നെ നല്ലോണം ഇഷ്ടാവുള്ളൂ.
11: പയ്യന്റെ അച്ഛന്റെ അഭിപ്രായത്തില് പയ്യനെ ഒരു മരുമകനായിട്ട് കണക്കാക്കണ്ട, അവനെ ഒരു അടിമയായിട്ട് കണക്കാക്കിയ മതിയെന്നാല്ലേ.
6: അതുകൊണ്ടല്ലേ ഇവനെ തന്നെ എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഉറപ്പിച്ചത്.
10: ഏതാണ് എന്റെ ചെറുക്കൻ? അയ്യടാ, എന്തൊരു നാനം, നാണം കേട്ടവൻ. എന്താ മോളെ ഇത്? ചെറുക്കന് കൊടുക്കാനുള്ള ചായ. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ?
7: കുറച്ച്.
6: എന്താ, എന്ത് പറ്റി?
10: ഞങ്ങള് സംസാരിക്കായിരുന്നു.
7: ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. സംസാരിക്കുമ്പോ പതുക്കെ സംസാരിക്കുന്നു.
6: ധൈര്യമായിട്ട് സംസാരിച്ചോ, വാ നമുക്ക് പോവാം.
10: കെ ഡി എൻ കമ്പനിയും കേട്ടിട്ടുണ്ടോ?
7: എന്താ?
10: എന്നെ കെ ഡി കമ്പനി നോട്ടൗട്ട് വെച്ചിരിക്കുക. എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അവന്റെ കാല് രണ്ടും വെട്ടിക്കളയെന്ന് അവര് പറഞ്ഞിരിക്കുന്നെ. എന്നെ രക്ഷിക്കണം. പക്ഷെ ചേട്ടൻ പേടിക്കണ്ട കേട്ടോ, അവരോട് ഫൈറ്റ് ചെയ്ത് നിക്കണം മരണം വരെ.
7: എന്താടാ,
10: ഇത് എത്രാമത്തെ ആലോചനയാന്ന് അറിയോ നീ മുടക്കുന്നത്?
2: എട്ടാമത്തെ. അതിനെ വിട്ടേക്ക് മുത്തശ്ശി, അത് ലവ് ഫെയിലിയർ കേസാ.
12: ഈശ്വര, സർവ്വത മംഗളമായി ഭവിക്കണേ. 8.5 രൂപയുടെ തേങ്ങയാ. സോറി ഉണ്ട് കേട്ടോ.
13: ദേവി ഇതങ്ങോട്ട് മാറിയെന്നേ, ഞാൻ ഈ തേങ്ങ നുടച്ചോട്ടെ. എക്സ്ക്യൂസ് മീ,
14: അതെ തേങ്ങയുടെ ബോംബ ഭൂമി കുലുക്കിക്കാന്നില്ല. നല്ല ഹോഴ്സ് പവർ ഉള്ള മരുന്ന് തരാം. ഇത് കുതിരക്ക് കൊടുക്കണ സാധനമാണ്.
13: കുതിരയാണ്?
14: ഏ വിതുര, ഇത് വെച്ചാ പെട്ടെന്ന് ഏത് മുറിവും ഉണങ്ങും.
13: ആയിക്കോട്ടെ, താങ്ക് യു.
14: ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കുക, താൻ ഏതാ?
13: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് കെ ഡി എൻ കമ്പനിയുടെ വണ്ടിയാ?
14: വണ്ടി മാത്രമല്ല ഞാനും.
13: കണ്ടത് നന്നായി. കെ ഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കുന്നു. ഞാൻ അവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്.
14: ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞിരിക്കാനായിട്ട്.
13: എന്താ
14: ഐശ്വര്യമായിട്ട് കേറിക്കോ, ഇത് കേടി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
13: മാനേജർമാർക്ക് കുതിര വണ്ടിയാ?
14: ഏ, ഇതാണ് കേടി കമ്പനിയുടെ ആംബുലൻസും മോർച്ചറിയും.
13: അയ്യോ,
14: വലത് കലച്ചു കേറിക്കോ.
13: ഞാൻ എന്റെ പെട്ടി ആൾത്തറക്കി വെച്ചിരിക്കും, എടുത്തിട്ട് വരാം.
14: ഓഹോ, അപ്പൊ ഷവ് പെട്ടി ആയിട്ടാണോ വന്നിരിക്കുന്നത്?
13: ഓ, രക്തം കണ്ടാ തുടക്കം. ഇനി വെച്ചടി കയറ്റായിരിക്കും. ഏ,
15: നിങ്ങളെ കാരാ?
13: അതാണോ കാര്യം? ഇത്രേ സ്നേഹമുള്ളവരാണ് തെങ്കാശക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല.
2: അത് വഴിയേ അറിഞ്ഞോളൂ.
10: പൂജ കഴിഞ്ഞു കേട്ടോ, താങ്ക്സ്.
13: ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തതിന് ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്.
10: കണ്ണമ്മലാളുടെ കയ്യിൽ തന്നെ കൊടുക്കണം കേട്ടോ.
13: ആയിക്കോട്ടെ, നമ്മുടെ പേരെന്താ?
10: മീനാക്ഷി.
0: കെ ഡി എൻ കമ്പനിയുടെ മാനേജറായി ചേർന്ന ദിലീപിന്റെ കഥാപാത്രം ശത്രുഘ്നൻ ശത്രു തന്റെ മണ്ടത്തരം കാരണം സ്ഥിരമായി മർദ്ദിക്കപ്പെടുന്നു. ശത്രു അവരുടെ സഹോദരിയുമായി പ്രണയത്തിലാണെന്നും എന്നാൽ അവൾക്ക് അവനോട് താല്പര്യമില്ലെന്നും ദേവൂട്ടി വെളിപ്പെടുന്നു. ദേവൂട്ടിയുടെയും അവളുടെ സഹോദരങ്ങളുടെയും സ്നേഹം നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ കണ്ണന്റെയും ദാസന്റെയും സ്ഥാപനമായ കെ ഡി എൻ കമ്പനിയിൽ മാനേജറായി ശത്രു ചേരുന്നു.
16: ഇടിച്ചതിന്റെ പൂട്ടല് ഞാൻ പൊട്ടിക്കും. വണ്ടിപ്പേട്ടെന്ന് 30 ലോറി ഇന്ന് തന്നെ പുറപ്പെട്ടോണം, മനസ്സിലായടാ? ആ എന്താണോ?
13: ഞാനല്ല, അപ്പന്റെ ഓയിന്റ്മെന്റാ, അല്ല അപ്പോയിന്റ്മെന്റ് ഓർഡറാ.
16: നീയാണോ കുറച്ചു കാലമായിട്ട് ഇങ്ങോട്ട് കത്തയച്ചോണ്ടിരുന്നത്?
13: അതെ, കെ ഡി കമ്പനിയിൽ ജോലി ചെയ്യണമെന്നുള്ളത് എന്റെ അന്ത്യാഭിലാഷായിരുന്നു, അല്ല ജീവിതാഭിലാഷായിരുന്നു. കണ്ണൻ മുതലാളിയെ കുറിച്ചും ദാസപ്പൻ മുതലാളിയെ കുറിച്ചും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്.
16: എന്റെ ചക്കരക്കുട്ട, അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എത്ര കാലമായി ഞാൻ നിനക്ക് വേണ്ടി തപസ് ചെയ്യുന്നു, നീ മഴയായി പെയ്യുന്നതും കാത്ത് വേഴാമ്പലിനെ പോലെ ഞാൻ. ഏതാ നിന്റെ രാജ്യം?
13: കോഴിക്കോട്.
16: കുതിരവട്ടമല്ലോ? എന്താടാ ഈ കാട്ടി വെച്ചിരിക്കണേ?
13: എന്റെ ചക്കരക്കുട്ട.
3: അയ്യോ, ഇത് എഴുതിയത് ഞാനല്ല.
16: പിന്നെ ആരടാ?
13: ഈ തവള.
16: തവള?
13: ദ്രോഹി.
16: കൊറേ കാലമായി ഞാൻ സഹിക്കുന്നു, ഇനി ഇതുപോലുള്ള വൃത്തികേടും കാണിച്ച് എന്റെ പിറകെ നടന്നാലുണ്ടല്ലോ. കുഞ്ഞുനാളി ഞാൻ കുറച്ച് നിന്റെ പിറകെ നടന്നിട്ടുണ്ട്, അഞ്ചാറ് നാരങ്ങ മുട്ടായി വാങ്ങി തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം? അത് അന്നേ അവസാനിപ്പിച്ചതാ. എടി എന്ത് ധൈര്യത്തിലാ നീ എവിടെ എടി എന്ത് ധൈര്യത്തിലാ നീ കെ ഡി എൻ കമ്പനിയുടെ അപ്പോയിന്റ്മെന്റിൽ പ്രേമലേഖനം എഴുതിയത്? മഴയായി പെയ്യുന്നതും കാത്തിരിക്കുക അത്രേ. മഴയായിട്ടല്ല, നിന്റെ തലമണ്ടയിൽ ഇടുത്തിയായിട്ടായിരിക്കും വീഴുന്നത്, മനസ്സിലായടി? വേഴാമ്പലേ,
10: എന്നെ ആ ജംഗ്ഷൻ വരെ ഒന്ന് കൊണ്ടാക്കൂ, ഒറ്റയ്ക്ക് പോവാൻ പേടിയാണോ? കണ്ണട്ട കണ്ണട്ട, വണ്ടി ഒന്ന് നിർത്തു. നാരായണ,
7: ഓ
10: മിഠായി.
7: ഇപ്പൊ ചേച്ചി മാത്രം നാരങ്ങ മിഠായി വാങ്ങാറുള്ളൂ, ബാക്കി എല്ലാവരും കാഡ്ബറീസാ.
10: കണ്ണേട്ടനെ ചേഞ്ച് ഉണ്ടോ?
7: ചേട്ടന് വേണം മിഠായി.
16: ഇതിപ്പോ എത്ര രൂപയ്ക്ക്?
7: 1 രൂപയ്ക്കായി.
16: ബാക്കി 9 രൂപയ്ക്ക്.
7: 9 രൂപയ്ക്ക്
16: നീ നിന്റെ അപ്പന് കൊണ്ടുപോയി കൊടുക്ക.
10: ഇതിനു വേണ്ടിയാ ഞാൻ കൂടെ വന്നത്. കണ്ണേട്ടം വാങ്ങി തരുമ്പഴേ ഇതിനൊരു സ്വാദുള്ളൂ. ചെറിയ ചെറിയ വികൃതികളൊക്കെ കാണിക്കുന്നത് എന്തിനാന്നറിയോ? തല്ലാനാണെങ്കിലും കണ്ണേട്ടനൊന്ന് എന്റെ അടുത്ത് വരുമല്ലോ. ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും എന്റെ അടുത്ത് രണ്ടു വാക്ക് മിണ്ടുമല്ലോ. സന്തോഷായി. പിന്നെ എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുവിടോ, നമ്മൾ നിന്നിടത്ത്. എന്റെ കാർ അവിടെ നിൽക്കുക. വേണ്ട, ഞാൻ നടന്നോളാം. പോട്ടെ.
0: ദേവൂട്ടിയെ സന്തോഷിപ്പിക്കാനും ദാസിനെയും കണ്ണനെയും കല്യാണം കഴിപ്പിക്കാനും വേണ്ടിയിട്ട് ശത്രു തീരുമാനിക്കുന്നു. കെ ഡി എൻ കമ്പനി ഒരിക്കൽ അവരുടെ ഗ്രാമത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ വരുന്ന സംഗീത ട്രൂപ്പിനെ ബന്ധിയാക്കുന്നു. അതിനുശേഷം ട്രൂപ്പിലെ പ്രധാന ഗായികയായ സംഗീതയെ അവളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അതിനാൽ കണ്ണനും ദാസനും ദേവൂട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി സംഗീതയ്ക്ക് അഭയം നൽകുന്നു.
14: പിന്നെ എനിക്ക് എപ്പോഴും പറയാൻ പറ്റില്ല, കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കി നടത്തണമല്ലോ.
13: എന്തിനാ
14: ഉടുക്കോട്ട് പേടിപ്പിക്കാൻ? അതേ നിൽക്കുന്ന എടുത്തിട്ട് വിഴുങ്ങ്.
13: ഞാൻ കെ ഡി എൻ കമ്പനിയുടെ ഏറ്റവും പുതിയ മാനേജർ ശത്രു. ബോംബ് കൊണ്ടുവന്നിട്ടുണ്ടോ?
14: ബോംബോ?
13: അതെ, നല്ല നാടൻ ബോംബ്. ഇതേ കെ ഡി എൻ കമ്പനി നടത്തുന്ന ഉത്സവ. നടക്കാൻ പോകുന്നത് ചീള് വെടിക്കെട്ടൊന്നുമല്ല, കണ്ണൻ ചിപ്പിക്കുന്ന ബോംബേറ്. ആ കുത്തി കുത്തി വടിവാൾ കുത്ത എല്ലൊടിച്ചം പാട്ട്.
14: ഹലോ ഹലോ,
13: ശരി.
14: ഇതെന്താണ് ഷോക്ക്?
13: അതേ കൂടെ കൂടെ ഉള്ളത്.
14: വേണ്ട, ഗാനമേള ഉടനെ ആരംഭിക്കുന്നതാണ്. ഓ ദൈവമേ, മുതലാളിമാര് വന്നേക്കുമ്പോ ഗാനമേള തുടങ്ങിയ ഇവിടെ ഗാനം ലഹളയായിരിക്കും.
13: അത് ഞാൻ ആ മാനേജറുടെ അടുത്ത് 1000 വട്ടം പറഞ്ഞതാ.
14: ഞാനാണെങ്കിൽ ഒറ്റ വട്ടം പറയൂ.
15: നിശാഗന്ധി ഓർക്കസ്ട്രയുടെ അഭിമാനമായ സംഗീതറാണി മിസ് സംഗീത അവതരിപ്പിക്കുന്ന ഗാനമേള ആരംഭിക്കുകയായി.
14: ആരോട് ചോദിച്ചിട്ടാ ഈ തുണി വെക്കുന്നത്?
13: വൃത്തിയേട് കാണിച്ചാണ്ടല്ലോ.
15: വൃത്തിയേട് കാണിക്കാൻ ആരുടെ ഉടുമുണ്ടെന്ന് ഇവിടെ പൊക്കിട്ടില്ല. കത്തനല്ലേ
13: പൊക്കിട്ടുള്ളൂ. താൻ കെ ഡി കമ്പനി കേട്ടോ?
15: ബി ഡി കമ്പനി കേട്ടിട്ടില്ല.
13: നിന്നോട് പറഞ്ഞല്ലോ മോഹൻലാലിമാര് രണ്ടുകൂടെ പരിപാടി തുടങ്ങാൻ പാടില്ല.
10: 4:30 ഗാനമേള തുടങ്ങാൻ പോണേന്ന് പറഞ്ഞിരിക്കുന്നത്.
14: ആ സമയം 4:00 ആയിട്ടില്ല.
15: 4:30 കഴിഞ്ഞു, 5:30 കഴിഞ്ഞു.
13: തനിക്ക് 4:30 ആയിട്ട് കാര്യമില്ല, മുതലാളിമാർക്ക് 4:30 ആവണം.
14: അപ്പൊ അവരുടെ എത്തും,
13: അപ്പഴേ ഇവിടെ 4:30 ആവൂ,
14: അപ്പഴേ ഇവിടെ ഗാനമേള നടക്കും. സ്പോൺസർമാർക്ക് യാതൊരു വിലയില്ലേ?
13: സ്പോൺസർ
14: അവർക്ക്
10: കൊറേ നേരമായല്ലോ. മുതലാളിമാരെന്നും കെ ഡിന്നും റൌഡിന്നും പറഞ്ഞ് വരട്ടാൻ തുടങ്ങിയിട്ട് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് 1 മണിക്കൂറായി. ഇനി 5 മിനിറ്റ് പോലും ആർക്കും വേണ്ടി കാത്തു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ കറക്റ്റ് പൊക്കണം.
13: നീ കറക്റ്റ് പൊക്കൂടാ,
14: പൊക്കൂടാ.
13: ഒന്നുമില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല.
14: എന്നാ എനിക്കൊന്നും
13: പറ്റിയിട്ടില്ല.
14: പാട്ട് പാടുന്ന നടിയാണെന്ന് വെച്ച് ഈ വെല്ലക്കാട്ട ആളാവല്ലേ മോളെ?
15: ഏ, അവര് പാടാണ്ട് തിരിച്ചു പോകും. സംഗീതറാണി പറഞ്ഞാ പറഞ്ഞതാ.
13: സംഗതി പ്രാണിയാ,
14: പാടാൻ വന്നാലേ സരി സരി സരി ഗമ പാടിച്ചട്ട വിടുള്ള പന്നി.
15: മോളെ, നമ്മളെ ഏതായാലും വന്നു പെട്ടു, അല്പനേരം കൂടി വെയിറ്റ് ചെയ്യാം.
10: ഇല്ല, ഞാൻ ഇനി പാടില്ല, എല്ലാം പാക്ക് ചെയ്തോളൂ.
13: ഇയാളെ തല്ലിയത് കണ്ണേട്ടനാന്ന് തോന്നുന്നു.
14: എങ്ങനെ മനസ്സിലായി?
13: കണ്ണ് തല്ലിയിരിക്കണ കണ്ടില്ലേ? നിങ്ങളല്ലാതെ വേറെ വല്ലവരും കേടിയൻ കമ്പനിക്കാരായിട്ട് കളിക്കാൻ നിൽക്കുവോ?
14: കേടികൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഇന്നാർത്തല്ലും ഇന്നാർത്തല്ലും എന്ന് വിചാരിച്ചോണ്ടാ. നിങ്ങൾ ട്രെയിനിന്റെ മുമ്പിൽ ചാടിച്ചത്തോ? എല്ലെങ്കിലും ബാക്കി കിട്ടും. കേടികളായിട്ട് കളിക്കാൻ നിന്നാലേ സഞ്ചയനത്തിന് പെറുക്കാൻ പോലും ഒരു എല്ല് ബാക്കി കിട്ടുകയല്ല.
13: ഇനിയെങ്കിലും അവര് പറയണ അനുസരിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ തെങ്കാശി വിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ വെള്ളം
15: കുടിക്കണോ? രണ്ട്
16: എന്തെങ്കിലും കൂടി വേണോ? ചെറിയ ചില കൈക്രിയകളൊക്കെ വേണ്ടി വന്നു. എല്ലാവരും സഹിക്കും.
8: കേടിയാൻ കമ്പനിയുടെ ഗാനമേളക്ക് വന്നിട്ട് കേൾക്കാൻ പറ്റില്ല എന്ന് പരാതി പറയുന്ന നാട്ടുകാർ.
16: അതിനാണ് ഈ സഞ്ചരിക്കുന്ന സ്റ്റേജ്. നമുക്ക് അവന്മാരുടെ ഒക്കെ വീട്ടിൽ ചെന്ന് കേൾപ്പിക്കാം.
8: എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയണം.
15: ഒരു പരാതി ഇല്ല. ഈ കുട്ടി പാടും. എന്റെ പൊന്നു പോളെ, ഇനിയും തല്ലുപള്ളിക്കല്ലേ.
8: എന്നാ പിന്നെ തുടങ്ങാം.
15: റെഡിയല്ലേ? 1, 2, 3.

0: ദാസപ്പാ,
1: എന്താടാപ്പാ?
0: ദേവുട്ടി
1: എവിടാപ്പാ?
0: ഇവിടാപ്പാ. നീയാണ് ഇതിനൊക്കെ ഉത്തരവാദി.
1: ഞാൻ അപ്പഴേ പറഞ്ഞാലേ ഒന്നും വേണ്ടാന്ന്.
0: നീ പോടാ പട്ടി,
1: നീ ഇവിടെ നിന്നി. എന്താ മോളെ കാട്ടുന്നത്?
2: ഭ്രാന്ത! ആ കിടക്കുന്നില്ലേ രാക്ഷസന്മാര്, അവരെ പോലെ എനിക്കും ഭ്രാന്ത. ഇത്രയും നാളെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കലായിരുന്നു, ഇപ്പൊ അതും തുടങ്ങി. കുഞ്ഞുനാളെ മുതൽ തുടങ്ങിയത് എങ്ങനെ തീ നിന്നെ ജീവിക്കാൻ? ഇനി എനിക്ക് വയ്യ.
3: പോട്ടടാ, ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കേ. ഇനി ഇങ്ങനൊന്നും സംഭവിക്കേയില്ല. സത്യം
1: ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ആയി പോണത് നമ്മള് ഒന്നും മനഃപൂർവ്വം ചെയ്യണതല്ല. സത്യം
2: നാട് മുഴുവൻ കൊണ്ടു നടന്ന് അപമാനിച്ചില്ലേ ആ പെണ്ണിന്റെ സ്ഥാനത്ത്? ഞാനായിരുന്നെങ്കിൽ
3: അതങ്ങനെ സംഭവിച്ചു പോയി. ഇനി നീ പറ, എന്താ സമാധാനാ ഞങ്ങൾ ചെയ്യേണ്ടത്? അവളുടെ കാലു പിടിച്ച് മാപ്പ് പറയണോ? നീ പറഞ്ഞാ അതും ചെയ്യും.
1: ഇനിയെങ്കിൽ കരച്ചിലും നിർത്തും, കണ്ടിട്ട് സൈക്കിളില്ല.
3: ആ കൊച്ചിനെ അങ്ങ് വിട്ടേക്കടാ മോനെ.
4: ഓ, ഇതായിരിക്കും ഇവളെ വെച്ചോണ്ടിരിക്കണ മുതലാളിമാര്. ഇവിടെ വന്ന് ആജ്ഞാപിക്കാൻ നീയോ കാരടാ?
1: അയ്യോ, നമ്മളെ പരിചയമില്ലടാ.
3: പരിചയപ്പെടാം. എങ്ങനെ, ചെറുങ്ങനെ മതിയോ അതോ വലങ്ങനെ വേണോ?
4: ആ, വിശദമായി തന്നെ ആവാം.
3: കൂടുതൽ പരിചയപ്പെടണമെങ്കിൽ അങ്ങ് തെങ്കാശിയിലോട്ട് വന്നാ
1: മതി. എവിടെയാണെന്ന് ചോദിച്ചാ മതി, ആരും കാണിച്ചു തരും.
3: ആ പെങ്കൊച്ചൂര് തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ വെറുതെ അതിനെ പെരുവഴിയിലാക്കരുത്.
1: അതെ, ക്യാഷ് എത്രയാണെന്ന് ചോദിച്ചാ മതി, തന്നേക്കാം.
5: ഒരു പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് കാശി വരാൻ വന്നിരിക്കുന്ന നാളുകൾ നീയൊക്കെ അനുഭവിക്കൂടാ? അനുഭവിക്കാതെ ഈ മണ്ണിൽ നിന്ന് പോകാൻ പറ്റില്ല.
3: അതാടാ അതിന്റെ ബൂട്ടി.
6: ദാസിനെയും സംഗീതയെയും ഒന്നിപ്പിക്കാൻ ശത്രു പദ്ധതിയിടുന്നു. അവരുടെ ശത്രുവിന്റെ മകളായ കണ്ണന്റെ ബാല്യകാല സുഹൃത്താണ് മീനാക്ഷി.
7: ഗുഡ് മോർണിംഗ് മാഡം.
8: ഗുഡ് മോർണിംഗ്.
7: പിന്നെ തെറ്റി, ഈ ടൈപ്പ് റൈറ്റർ എനിക്ക് ശരിയാവില്ല.
2: കൊറേ കാലേ താൻ ഇങ്ങനെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് എന്താ ഭ്രാന്താണോ?
7: സ്നേഹം ഭ്രാന്താണെങ്കിൽ, ഇഷ്ടം വട്ടാണെങ്കിൽ, യെസ്, ഐ ആം മാഡ്.
2: ഞാൻ പറഞ്ഞപ്പോഴത്
7: എക്സ്ക്യൂസ് മീ,
2: അഞ്ച്
7: കാപ്പി അല്ല, അഞ്ച് കൊല്ലം. അഞ്ച് കൊല്ലമായി ഞാൻ തന്നെ പുറകെ നടക്ക. ഈ സമയം മെഡിസിന് പോയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഡോക്ടർ ആയനെ, LLB-ക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ വക്കീലായനെ, ജയിലിൽ പോയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ റിലീസ് ആയേ.
9: സാറിന് എന്തെങ്കിലും കഴിക്കണോ?
7: എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം, അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല, മനസ്സിലായടാ?
2: എനിക്ക് രണ്ട് ഏട്ടന്മാരുണ്ട്.
7: എനിക്ക് മൂന്ന് ഏട്ടന്മാരുണ്ട്. രണ്ട് മൂന്ന് അഞ്ച് കൊല്ലാം ഞാൻ ഈ ലവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത്. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പറയണം, എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. ആ പറയുന്ന
2: ഇഷ്ടമല്ല.
7: ആ അങ്ങനെ പറയരുത്.
2: എനിക്ക് വേണ്ടി എന്റെ ഏട്ടന്മാര് കണ്ടെത്തു ഒരാളെ, അയാളെ മാത്രം ഞാൻ സ്നേഹിക്കൂ. വേറെ ആരും ഞാൻ സ്നേഹിക്കില്ല, ആരെയും. കൊറേ നാള് കാണാണ്ടായപ്പോ ഞാൻ കരുതി ശല്യം തീർന്നു, ഇങ്ങോട്ടാ കെട്ടുകിട്ടിയതെന്ന് അറിഞ്ഞില്ല.
7: ഇതാണ് എന്റെ അവസാന കൈ. നിന്റെ ഏട്ടന്മാരുണ്ടല്ലോ, അവരെന്നെ അളിയ എന്ന് വിളിക്കും, വിളിപ്പിക്കും ഞാൻ.
2: തനിക്ക് അവരെ ശരിക്കും അറിയില്ല. മര്യാദക്ക് ഇവിടുന്ന് പോകുന്ന നല്ലത്.
7: പോകാൻ അവര് സമ്മതിക്കണ്ടേ, എന്നെ അവർക്ക് ജീവനാ.
10: ശത്രു,
7: കണ്ടോ ഇപ്പൊ എന്ത് കാര്യത്തിന് ഞാൻ തന്നെ വേണം. അയ്യോ, ഞാനില്ലായിരുന്നെങ്കിൽ.
10: നീ ആ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്തോ?
7: ഇല്ല.
10: എന്തേ,
7: മറന്നുപോയി?
10: അയ്യോ, ഇനി മറക്കൂ.
7: അയ്യോ,
10: ഇവൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ പണി മര്യാദക്കാണെന്ന്.
7: ഇയാക്കുന്ന അമ്മമ്പങ്ങളൂല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഇവർക്ക് വലിയ കാര്യമാ. ഒന്ന് തല്ലണമെങ്കിലും ഞാൻ തന്നെ വേണം. എന്താ ചെയ്യാൻ? ഇവന്മാരെ എന്തുകൊണ്ടുണ്ടാക്കിയതാണാവോ?
2: ഇനിയെങ്കിലും ഞാൻ പറയുന്ന കേക്ക് ഇവിടുന്ന് പൊയ്ക്കോ?
7: ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഒപ്പം നെയ്യും ഉണ്ടാവും.
2: ശത്രു, ഞാൻ
7: തന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന്. താൻ പഠിപ്പ് നിർത്തിയതുകൊണ്ടോ ഉണ്ണാവൃതി ഇരുന്നോണ്ടോ തന്റെ ഏട്ടന്മാരെ നേരെയാൻ പോണില്ല. അവരെ ഒരിടത്ത് തളയ്ക്കണമെങ്കിൽ അവർക്ക് കുടുംബം ഉണ്ടാവണം, ഭാര്യമാരുണ്ടാവണം.
2: അതൊന്നും നടക്കില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. കൊറേ നേർച്ചയും വഴിപാടും നടത്തിയത് മിച്ചം.
7: മന്ത്രം കൊണ്ട് നേടാനാവാത്തത് തന്ത്രം കൊണ്ട് നേടണം. അതും പറ്റിയില്ലെങ്കിൽ കുതന്ത്രം.
10: പറയടി, ഇവിടെ തന്നെ കുറ്റിയടിക്കാൻ തീരുമാനിച്ച ഇന്ന് ഹോസ്റ്റലിലേക്ക് മാറിക്കോളാന്ന് പറഞ്ഞല്ലേ?
2: ദേവൂട്ടി പറഞ്ഞു പോണ്ടെന്ന്.
1: ദേവൂട്ടി പറഞ്ഞാ പറഞ്ഞതാ, അവളുടെ സ്വഭാവം നിനക്കറിയില്ല.
10: കാശ് എത്ര വേണേ തരാം, ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോണം, മനസ്സിലായടി?
2: കുറെ കാശ് കിട്ടിയ ഒരു പെൺകുട്ടിക്ക് തനിച്ച് ജീവിക്കാൻ പറ്റുമോ? മനസമാധാനത്തോടെ ജീവിക്കാൻ ഒരു സ്ഥലമാണ് വേണ്ടത്. ഈ കുട്ടി ഇനി താമസിക്കാൻ പോകുന്നത് ഇവിടെ എന്റെ കൂടെ.
10: ദേവൂട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തീരുമാനിക്കണ്ട.
2: ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: മോളെ ഇതുപോലത്തെ അല്ല, പെൺകുട്ടിയെ വീട്ടിൽ താമസിപ്പിച്ച നാട്ടുകാരെന്തെങ്കിലും പറയൂ.
8: നാട്ടുകാരെന്തു പറയാൻ, ഒന്നും പറയില്ല.
10: ഇല്ലേ?
8: ഇല്ലെന്നേ. നാട്ടുകാരും ഒന്നും പറയില്ല.
10: ഇല്ല
8: ഇല്ല എന്നാ പറയും? പക്ഷെ പറയാൻ പോകുന്ന ഇവിടെ താമസിപ്പിച്ചാലല്ല, ഇവിടെ നിറക്കി വിട്ടാല.
10: നീ തലേന്നാ പാത്രം മാറ്റോ.
8: എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കറിയോ, പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ കൊട്ടക്കണക്കിന് റാങ്കും മാർക്കും വാങ്ങിയിരുന്ന കുട്ടിയായത്, അതിന്റെ പഠിപ്പും ഭാവിയൊക്കെ തകർത്ത് നിങ്ങളാണെന്ന് എല്ലാവരും പറയും. എന്തിന് ഈ ഞാൻ വരെ പറയും?
10: പറയും പറയും.
8: സത്യം പറയുമെന്താ തല്ലണോ? തല്ലരുത്. എന്നെ തല്ലിയതുകൊണ്ട് കാര്യമില്ല. ഈ കുട്ടിയുടെ ഭാവി തകർത്ത് നിങ്ങളാണെന്ന് എല്ലാവരും പറയും.
2: അങ്ങനെയൊന്നും ആരും പറയില്ല. പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കുട്ടി ഇവിടെ നിന്ന് പഠിക്കും, അതിന്റെ ചെലവൊക്കെ എന്റെ ഏട്ടന്മാര് നോക്കിക്കോളൂ.
10: അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഈ കൊച്ചുകൂടെ തീരുമാനിക്കണ്ടേ? ഡി, നിനക്ക് ഇവിടെ നിൽക്കാൻ സമ്മതമല്ലല്ലോ.
2: എനിക്ക് സമ്മതമാണ്.
8: ഈ കുട്ടികളുടെ ബുദ്ധിയില്ലാത്തവരാ, എന്റെ ശരീരം കളയണ്ട.
1: നമ്മുടെ വീട്ടിൽ താമസിച്ച് നമ്മുടെ ചെലവിൽ പഠിക്കാൻ അവക്ക് സമ്മതം, അതാണോ എന്റെ ബ്യൂട്ടി?
10: പഠിപ്പിക്കാം, ഞാൻ അവളെ ശരിക്കും പഠിപ്പിക്കാം, അതാണ് അതിന്റെ ബ്യൂട്ടി. എന്താ മാർക്കളെ, നമ്മൾ ഒരു കൊടക്കീഴിൽ വസിക്കുന്നവരല്ലേ, നമുക്ക് ഒരുമിച്ച് കുളിക്കാം, ഒരുമിച്ച് കഴിക്കാം, ഒരുമിച്ച് താമസിക്കാം. അതിന് ഇനി ഒട്ടും താമസിക്കണ്ട. കാലയെ പിടിച്ച് വലിക്കരുത്. ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ വാടി. നീ അങ്ങ് കേറി വന്നേക്കടി ജലപിശാശെ. ഇന്നല്ലാതെ നമ്മുടെ തക്കളി അടി തെറ്റിയാൽ ആരാ വീഴാത്തെ?
1: ഒരു സ്ഥലത്തെങ്കിലും നീ തോറ്റല്ലോ, അതാണ് എന്റെ ബൂട്ടി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ആ കൊച്ചു പിടിക്കുക. പെൺകൊച്ചുകളായാലും വേണം.
10: എന്നാ നീ അവളെ കെട്ടിക്കോ. അത്രക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ നീ അവളെ കെട്ടി കൂടപ്പുറപ്പിച്ചോളെ.
6: മീനാക്ഷി കണ്ണനോടുള്ള തന്റെ പ്രണയം തെളിയിക്കാൻ വേണ്ടിയിട്ട് പലതവണയായിട്ട് ശ്രമിക്കുന്നുണ്ട്. കണ്ണൻ അതിന് മറുപടി നൽകിയില്ല. താമസിയാതെ കണ്ണൻ ദാസിനോട് താൻ ഒരു പെണ്ണിനെ കണ്ടെത്തിയതായിട്ട് അറിയിക്കുകയാണ്. പക്ഷേ ദാസ് മീനാക്ഷിയെ കണ്ട് തൻ്റെ വധുവായി തെറ്റിദ്ധരിക്കുകയാണ് അപ്പോൾ സംഭവിക്കുന്നത്. മറുവശത്ത് ചില വഴക്കുകൾക്ക് ശേഷം സംഗീത കണ്ണനുമായി പ്രണയത്തിലാണ് എന്ന് ദാസിനും കരുതുന്നു.
7: ഞാൻ ശത്രുഘ്നൻ.
2: ഓ, അന്നത്തെ നാരങ്ങ മിഠായി കണ്ണേട്ടന് കൊടുത്തോ?
7: കൊടുത്തു, കിട്ടി. കണ്ണേട്ടന് കൊടുത്തു, എനിക്ക് കിട്ടി. പിന്നെ നാരങ്ങ മിഠായി കൊടുത്തുകൊണ്ട് അങ്ങേരുടെ മനസ്സളകില്ല, വയറേ ഇളകൂ. കണ്ണേട്ടന്റെ മനസ്സളകണമെങ്കില് ആദ്യം അങ്ങേരുടെ മസിൽ ഇളക്കണം. പിന്നെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ?
2: എനിക്കറിയാം.
7: കള്ളി മഞ്ഞളും ശുദ്ധനവും ചത്തവെള്ളത്തെ കലക്കി. അല്ല, മഞ്ഞളും ചന്ദനവും ശുദ്ധവെള്ളത്തെ കലക്കി ഇഷ്ട പ്രാണേശ്വരനെ കാത്തിരുന്നോളൂ. മീനാക്ഷിക്ക് വേണ്ടി കണ്ണേട്ടന്റെ മനസ്സ് കള്ളത്താക്കുലട്ടി ശത്രു തുറന്നു തരും. ഇത് സത്യം, സത്യം, സത്യം.
9: ഇതുപോലെ കണസോർസ സാധനം പശു കൊടുക്കാൻ പറ്റൂലട്ടാ.
7: ഇത് ഇവിടുത്തെ ചില പോത്തുകൾക്കുള്ളത്.
9: എനിക്കാ ഇതെന്ത് സാധനം? ഹാർലിച്ച
7: മഞ്ഞളും ചന്ദനം. അത്
9: ഇത് തമിഴത്തി പെണ്ണുകൾ ആണുങ്ങക്കണ ദേഹത്ത് കലക്കി ഒഴിക്കണ സാധനം.
7: അതെ, ഒരു പെണ്ണിന് ഒരാളെ ഇഷ്ടമായാൽ ആ ഇഷ്ടം അയാളെ അറിയിക്കുന്ന ദിവസം അന്ന് മഞ്ഞളും ചന്ദനം ഒക്കെ കലക്കിയ വെള്ളം തലേ കുടി ഒഴിക്കണം. അങ്ങനെ ചെയ്താൽ ആ ആളെ ഭർത്താവായി കിട്ടുന്ന ഇവിടുത്തുകാരുടെ വിശ്വാസം.
9: അതെനിക്കറിയാം, പക്ഷെ അതെന്തിനാണ് താങ്കളക്കണെന്ന്?
7: ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ടാ. ചോള കിട്ടുന്നു നിന്നൂടെ, ഇത് പിടിച്ചേ. പോയിക്കോന്ന് എത്ര വട്ടം പറഞ്ഞിട്ടും ആ കുട്ടി പോവാതിരുന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ.
1: എന്തോ
7: ഞാനെല്ലാം കണ്ടു.
1: എന്താടാ
11: വന്തേല് മഞ്ഞ വെള്ളം
7: നീയും കലക്കാണോടി കൊച്ചു ഗല്ലി.
9: എല്ലാരും ഉള്ളപ്പോ വേല പറ.
7: യെസ്.
2: എന്ത്?
7: യെസ് ഒഴിച്ചോളൂ.
2: എന്താണ്?
7: ആരെങ്കിലും വരണോ? വീട് ഒഴിക്ക.
2: എന്തേ പറയുന്നത്?
7: എനിക്കറിയാൻ ഇഷ്ടം ഒഴിക്കാൻ.
2: നാശം. പശുവിന് കാര്യം കൊടുക്കാനും സമ്മതിക്കില്ലേ?
11: ഞാൻ വിചാരിച്ചു മറ്റേ വെള്ളായിരിക്കും.
2: തൊഴുത്തുപോയിരുന്നോ? പശുവിന് നക്കിയെങ്കിലും കുടിക്കാലോ.
7: ഇതിൽ പിണ്ണാക്കുണ്ടായിരുന്നോ?
2: അത് ആവശ്യത്തിന് തലയ്ക്കകത്തുണ്ടല്ലോ.
9: ഇതെന്താണ് പശു തലയിട്ട് വാള് വെച്ച? ഒരു കുളിയുടെ ശവമേ നാറിയിട്ട് പാടില്ല.
7: ഇനി നാറോടാ.
12: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
13: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
12: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
13: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
12: സി എം വിസ്താര നെല്ലൂന്നി.
14: ജോലി ടെൻഷൻ ഉറക്കൂല. എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
15: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140007025900118.
16: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
6: തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
7: ഒരു ജോലി ഉള്ളതല്ലേ നീക്ക് ലീവ് വെക്കുന്നത്? ജോലി ഇല്ലാന്ന് ഒരു ചാത്ത് പോയി പണിയെടുത്തേ. ആരെ എവിടെ നോക്കിയാ? ഞാൻ അവിടെ നിക്കായിരുന്നു. അവരോട് ചോദിക്കായിരുന്നു.
3: ദാസനവിടെ?
7: അത് ഉള്ളപ്പോ ഉള്ളപ്പോ വേല പറ. എവിടെന്നറിയില്ല, ലോറി കയറി പോകുന്നു.
3: ലോറിയില്ല? എന്താ ചരക്ക്?
7: സംഗീത.
3: ഏ,
7: ആ പാട്ട് പാടുന്ന സംഗീത. അവര് നാട് ചുറ്റി തമ്മില് ഐ ലവ് യു പറഞ്ഞ് കളിക്കുക.
3: നേരാണോടാ?
7: സത്യ കണ്ണേട്ടാ, അവര് തമ്മില് പ്രേമോ?
2: ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ

0: ഇപ്പൊ ഇത്ര കല്യാണം കഴിഞ്ഞിട്ട് ഇതിലും സ്പീഡിൽ
1: കൊണ്ടുപോവാം.
0: അതേടി, ഞാൻ നിന്നെ കെട്ടാൻ തീരുമാനിച്ചു.
1: അതൊറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ?
0: പിന്നാരാ തീരുമാനിക്കേണ്ടത്? കണ്ണനോ? അവൻ സമ്മതിക്കും. പിന്നെ ദേവുട്ടി, എന്റെ കല്യാണവും നടന്നു കാണാൻ കാത്തിരിക്കുക. അവള്
1: എനിക്കിഷ്ടാവണ്ടേ? ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് പിടിച്ചു വാങ്ങാൻ കഴിയില്ല. അത് മനസ്സിൽ സ്വയം തോന്നണം. എപ്പോഴെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരാളോട് മാത്രമേ അത് തോന്നൂ.
0: ആ ഒരാളല്ലേ ഞാൻ?
1: അല്ല, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുള്ളത് നിങ്ങളോടല്ല.
0: നിനക്കങ്ങനെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവന്റെ കൂടെ പോയി താമസിച്ചോ, എന്റെ വീട്ടിൽ താമസിക്കണ്ട.
1: എനിക്കിഷ്ടം കണ്ണേട്ടനെയാണ്, നിങ്ങളുടെ ചങ്ങാതിയെ.
2: Come on, come. എവിടെ സിറ്റ്? ഓക്കേ.
3: ദാസേട്ടൻ എവിടെ പോയതായി കൊച്ചിനെയും കൊണ്ട്?
2: കൊച്ചിന്നുവിളിയടി, ഞാൻ ഇവളുടെ മനസ്സ് ചോദിക്കാൻ കൊണ്ടുപോയതാ. പറഞ്ഞു ഇവള് മനസ്സിലുള്ളത് മൊത്തമൊക്കെ പറഞ്ഞു. അതാ എനിക്കുള്ള ഇഷ്ടമായത്. ബ്യൂട്ടിഫുൾ ലേഡി. ഇവളുടെ മനസ്സിൽ ആരാണെന്നറിയോ? കള്ളൻ.
1: കള്ളനോ?
2: കള്ള കള്ളൻ. ഇനി നീ വാ. എന്താ എന്റെ മെന്റാലിറ്റി?
1: നല്ല കാര്യം. അല്ലെങ്കിലും ഈ കുട്ടി കണ്ണേട്ടനുമായിട്ട് നല്ല ചേർച്ചയാ.
0: ശരിയാ, അവര് തമ്മിലാ ചേർച്ച. ഞാൻ അവരോട് പറയാൻ പോവാ അവളെ കെട്ടാൻ. അവൻ കെട്ടും, ഇല്ലെങ്കിൽ ഞാൻ അവരെ തട്ടും.
1: ഞാൻ കണ്ണേട്ടനും കാത്തിരിക്കായിരുന്നു.
4: എന്താടി?
1: പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ.
4: ആ,
1: ഒരു കല്യാണം ഉറപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട് ദാസേട്ടൻ.
4: ഞാൻ അറിഞ്ഞടി. ദേ നിക്കിയല്ലേ സി ഐ ഡി മൂസ. എവിടെയെങ്കിലും ഒരു കരിയിലെ അനങ്ങിയ വള്ളി പുള്ളി തെറ്റാതെ എന്നോട് അപ്പോ ഒന്ന് പറയും.
5: ഉണ്ട ചോറിന് നന്ദി കാണിക്കണോന്ന് കരുതി കണ്ട കാര്യം പറഞ്ഞതാ.
1: അങ്ങനെ എല്ലാ കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല.
4: ഓടി വിടുന്ന.
5: ഒയിക്കോട്ടെ, ഇവിടെ നിന്ന്
4: ഒന്ന് പോടപ്പാ. എവിടെ അവൻ? ദാസാ?
1: പിന്നെ ദാസേട്ടൻ പറഞ്ഞ കണ്ണേട്ടൻ സമ്മതിക്കുന്നു പറഞ്ഞ് ആ പെങ്കുച്ചിനെ ഒരുപാട് മോഹിപ്പിച്ച് വെച്ചിരിക്ക. അത് നല്ല കുട്ടിയാ. കണ്ണേട്ടനായിട്ട് എതിർത്തൊന്നും പറയരുത്.
4: എടി, അവന്റെ ഏത് ആഗ്രഹത്തിനാ ഞാൻ ഇന്നുവരെ എതിര് നിന്നിട്ടുള്ളത്? എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോഴേ സന്തോഷമായി. എവിടെ അവൻ? കള്ള കാപ്പിരി. എവിടെ? ആ മുഖം ഞാനൊന്ന് കാണട്ടെ. ബാക്കി ഞാൻ തിരിച്ചു വന്നിട്ട് തരാം. ആദ്യം ഞാൻ അവളെ ഒന്ന് കാണട്ടെ, പുതുപ്പെണ്ണിനെ.
1: ഞാൻ അപ്പോഴത്തെ വാശിയില് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. കണ്ണേട്ടൻ എന്നോട് ക്ഷമിക്കണം.
4: മനസ്സിലുള്ളത് മുഖത്ത് നോക്കി പറയണം, വാശിയോടെ പറയണം. അങ്ങനെയുള്ളവരാ ഞങ്ങൾക്ക് ഇഷ്ടം. നിന്നോട് ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്നും ഒരു വേദനയായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ അവസാനിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. ഈ വീടിന്റെ താക്കോല ഇനി ഇത് സൂക്ഷിക്കേണ്ടത് നീയാ.
0: നീ ഔട്ടായി. ഹലോ, എനിക്ക് കരച്ചിലും പിഴിച്ചിലും ഒന്നും പാടില്ല. അവന്റെ പെണ്ണെന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് രാജ്ഞ. ഇനി ഓർഡർ ഇടാനേ പാടുള്ളൂ. ഞാനും ഇവളും ഒക്കെ അനുസരിക്കും. നീ എന്ത് പറഞ്ഞാലും അനുസരിക്കും. അതാ എന്റെ ബുദ്ധി.
1: എന്താ
4: നിന്റെ തന്തയില്ലേ ഇവിടെ?
1: എന്തിനാ
4: നിന്നെ കെട്ടിക്കൊണ്ടോയിക്കോട്ടെ എന്ന് ചോദിക്കാനാ?
1: വേണ്ടേ,
4: എന്നാ ഞാൻ പോയേക്കാം.
1: കണ്ണേട്ട
4: മേല പാട്ടും കൂത്തുമായിട്ട് എന്റെ പറകെ നടന്നേക്കരുത്.
1: അല്ല, അത്
4: ഒന്ന് പറ കൊച്ചെ, ചോദിക്കണോ വേണ്ടേ?
1: അച്ഛൻ ഇവിടെ ഇല്ല, മാർക്കറ്റിൽ പോയിരിക്ക.
4: എന്നാ അയാളോട് മാർക്കറ്റിൽ ചെന്ന് ചോദിച്ചോളാം.
1: അയ്യോ കണ്ണേട്ട, കണ്ണേട്ട, മീനാക്ഷിയുടെ കാര്യമാണെങ്കിൽ എന്നോട് സംസാരിക്കാം. അവളുടെ കാര്യം തീരുമാനിക്കുന്നത് അദ്ദേഹമല്ല. കുട്ടിക്കാലം മുതലേ അവൾ ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അത് നീയാ. നീ വിളിച്ച അവൾ ഇറങ്ങി വരും. ഈ നരകത്തിൽ നിന്ന് അവളെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതി ഞാൻ സന്തോഷിക്കുകയുള്ളൂ.
4: ഈ ഒരു സമ്മതം എനിക്ക് വേണമായിരുന്നു. ഇനി ഞാൻ അവളുടെ കാര്യം ദാസനോട് പറയും. അവനെ എതിർപ്പൊന്നും ഇല്ലെങ്കിൽ, ഇഷ്ടമാകുകയാണെങ്കിൽ ഞാൻ ഇനിയും വരും നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ.
1: അച്ഛനോടുള്ള വൈരാഗ്യമൊക്കെ മനസ്സിൽ വെച്ച് കണ്ണേട്ടന്റെ ചങ്ങാതി എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ?
4: ഇഷ്ടമല്ല എന്ന് പറഞ്ഞാ പിന്നെ നീ എന്റെ പിറകെ നടന്ന് നിന്റെ ജീവിതം പാഴാക്കരുത്. അവൻ ഇഷ്ടമല്ലാത്ത ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതെന്തോന്ന് ആഘോഷമാണ്.
2: ഈ സ്നേഹം എന്ന് പറയുന്ന പണ്ടാരുണ്ടല്ലോ, അതൊരൊറ്റ ആളോടെ തോന്നുള്ളൂ. അവരൊറ്റ ആളാണെങ്കിൽ ഭാഗ്യം വേണോടാ?
4: ഓ, സമ്മതിച്ചു. നീ വലിയ ഭാഗ്യവാൻ തന്നെ. വാ, എഴുന്നേക്ക്.
2: നീ എടുക്കത്തെ ഗ്ലാമറാടാ.
4: അതിന് നിനക്കെന്താ കുറവ്? നീ ഭയങ്കര ഗ്ലാമറാ.
2: ഞാൻ കറുത്തതല്ലടാ.
4: എടാ, കറുപ്പിന് ഏഴ് അഴക.
2: സത്യം
4: സത്യം.
2: അമ്മയാണ് സത്യം,
4: നിന്റെ അപ്പനാണ് സത്യം. മിണ്ടാരടാ.
2: മതിയടാ, പെണ്ണ് കാണാൻ പോകുന്നല്ലോ.
4: എന്നാലേ പെണ്ണ് കാണാൻ തന്നെ പോകുന്നത്. നീ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചില്ലേ, അതുപോലെ ഞാനും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചതാ. എനിക്ക് അവളെ ഇഷ്ടമായി. നിനക്കൂടെ ഇഷ്ടമാകുകയാണെങ്കിൽ നമുക്ക് അവളെ തട്ടിക്കൊണ്ട് പോരാടാ.
3: ഇതെന്താ, ഫാൻസി ഡ്രസ്സോ?
2: ഓടി, ഇതെന്റെ സ്വന്തം ഡ്രസ്സാ.
3: ഇതെന്ത് പറ്റി?
2: പെണ്ണ് കാണാൻ പോവാ. ഞാൻ അവന് വേണ്ടി കണ്ടുപിടിച്ചില്ലേ ഒരു പെണ്ണിനെ, അതുപോലെ അവൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു ഒരു പെണ്ണിനെ. പെണ്ണിനും എന്നെ ഇഷ്ടമാണ്ടേ, അതിനുവേണ്ടി ഒന്ന് ഗ്ലാമറായതാ.
3: അതിന് ഈ കോമാളി വേഷം ഒന്നും വേണ്ട, സാധാരണ ഡ്രസ് മതി. ഏത് പെണ്ണിനും ഇഷ്ടാവും എന്റെ ദാസേട്ടന്.
2: ഈ കാടിനകത്ത് വെച്ചാണോ പെണ്ണ് കാണുന്നത്?
4: ആ, ഇങ്ങനെയും കാണാം.
2: ഇവിടെന്താ കാട്ടിയാതിയോ? ആ,

0: പേര്?
1: മീനാക്ഷി. ഇഷ്ടമായില്ലെന്ന് മാത്രം പറയരുത്.
0: എന്താ പറഞ്ഞു?
1: ഇഷ്ടമായില്ലെന്ന് മാത്രം പറയരുതെന്ന്.
0: എന്താടാ ഇത്? പ്രേമോ?
2: അതെടാ, ചെറിയൊരു പ്രേമം. കുറച്ചുകാലമായി തുടങ്ങിയിട്ട്. നിനക്കിതൊന്നും ഇഷ്ടാവില്ല എന്ന് കരുതി ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
0: എനിക്കിഷ്ടമായി.
2: പക്ഷെ അത് പറയുന്നതിന് മുമ്പ് നീ ഒരു കാര്യം കൂടി അറിയണം. അവള് ദേവരാജന്റെ മോളാ.
0: നീ ദേവരാജന്റെ മോളാ?
1: അതെ.
0: ഇത് നടക്കില്ല. എനിക്ക് ഇഷ്ടമല്ല.
3: തമ്മി തമ്മി കൊത്തി പറിക്കാതെ പോയി സ്നേഹിക്കാൻ പഠിക്കറ. അല്ലെങ്കിൽ എപ്പ സ്നേഹം കണ്ടാലും ചതിയാണെന്നൊക്കെ തോന്നും.
0: എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറ. ആ കോഴികളോട് പറഞ്ഞാൽ മറ്റവർക്കൊന്നും മനസ്സിലാവില്ല.
3: നിനക്കോ? നിനക്കൊരു കോപ്പും മനസ്സിലാവില്ല. അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം കണ്ട ചതിയാണെന്നും വഞ്ചനയാണെന്നും ഒക്കെ തോന്നുവോ? ഇക്കണക്കിന് നാളെ നിനക്ക് എന്റെ സ്നേഹവും ചതിയായിട്ടേ തോന്നും.
0: നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ഇഷ്ടപ്പെടാം. ഇനി മേല നീ ഇപ്പൊ പറഞ്ഞ പോലെ എന്നോട് പറയരുത്. പറഞ്ഞോ? പറഞ്ഞ ഞാൻ ചത്തുകളയും.
3: ഞാനൊരു കളിവാക്ക് പറഞ്ഞപ്പോ നിനക്ക് നൊന്തില്ലേ? കുട്ടിക്കാലം മുതലുള്ള സ്നേഹം ചതിയാണെന്ന് പറഞ്ഞപ്പോ അവക്ക് എന്ത് മാത്രം വേദനിച്ചിട്ടുണ്ടാവും. എന്നെ നീ വിശ്വസിക്കുന്നത് പോലെ ഞാൻ ഈ പറയുന്നതും വിശ്വസിക്കണം. അവളുടെ സ്നേഹം സത്യമാടാ. അതേടാ,

0: ആരത്?
1: ഞാനാ ദാസൻ.
2: ഞാൻ ഒരുപാട് ആലോചിച്ചു, അല്ലെങ്കിൽ തന്നെ മീനാക്ഷി എന്ത് തെറ്റായത്? എനിക്കിഷ്ടമാണ്. എന്റെ ചങ്ങാതിയും കൂട്ടി നാളെ ഞാനിവിടെ വരും. ഇറങ്ങി വരൂ.
0: അത് ഞാൻ കണ്ണേട്ടനോട് തന്നെ പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങനെ ഒരു വിളയും കാത്ത് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി.
2: ബ്യൂട്ടിഫുൾ ഡാഡി.
3: ദാസനും കണ്ണനും കൂടി മീനാക്ഷിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ വിവാഹ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്.
4: എഴുന്നേൽക്കാനോ? അയാൾക്കൊരു അല്പം പോലെ അനങ്ങാ വയ്യ.
5: തന്നോടല്ല ഇവനോടാ. എഴുന്നേൽക്കാൻ.
4: അയാൾ അങ്ങനെ പലതും പറയും, താൻ എഴുന്നേൽക്കണ്ട കേട്ടോ.
2: അവൻ പറഞ്ഞ ഞാൻ എണീക്കും.
5: എടുക്കട അവന്റെ കാല്. തന്റെ മോളോടൊന്ന് വർത്താനം പറഞ്ഞേനല്ലേ താൻ അവന്റെ കാല് തല്ലി ഓടിച്ചത്. ഇപ്പോ അവളെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോവാൻ പോവുക. എന്താ ചെയ്യാൻ പറ്റുന്ന ചച്ചി?
6: മറ്റമ്മി, സേത്തുമടനാഗപ്പൻ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചൂടറിയിട്ടില്ല.
7: വെട്ടണം, അവന്മാരുടെ കൈയും കാലും വെട്ടണം. എന്നിട്ട് അവളെ വലിച്ചടിച്ച് ഇവിടെ കൊണ്ടുവരണം, എന്റെ മുമ്പില്. മനസ്സിലായോ?
0: അമ്മാവ,
7: എന്താടി?
0: ഒന്ന് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു.
7: എന്താടി എന്താന്ന് വെച്ചാ പറഞ്ഞു തുലയ്ക്ക്.
0: ഇതുവരെ നിങ്ങളുടെ എല്ലാ ക്രൂരതകളും കണ്ണടച്ച് സഹിച്ചവളാ ഞാൻ. എന്റെ മോൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. ഇനി എന്റെ മോളെ ഉപദ്രവിച്ചാലുണ്ടല്ലോ നിങ്ങൾ ഈ പടിക്ക് പുറത്താ. ഇത് ഞാനാ പറയുന്നത്.
6: സർവപരിപാടികളും നിർത്തി വെക്കാൻ പറഞ്ഞിരിക്കും.
2: എന്താ കാര്യം?
6: പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്.
8: ഒന്ന് വേഗം ആവട്ടോ പുത്രമ്മ, ഞാൻ സ്റ്റൂൾ
2: എടുക്കണം.
8: ഞാൻ പ്രശ്നം പിടിച്ചു.
2: അപ്പൊ പ്രശ്നം
8: താൻ എന്തേ മസിൽ പിടിക്കണേ? അത്ര മുറുക്കി കെട്ടൊന്നും വേണ്ട, തൂക്കി കൊല്ലാനൊന്നുമല്ല ഇത്, കല്യാണത്തിനാ.
9: രണ്ടും ഒന്ന് തന്നെയല്ലേ?
8: നിങ്ങൾ കല്യാണം കഴിച്ചോ? കറവ കണ്ടപ്പോഴെങ്കിൽ സംശയം ഉണ്ടായിരുന്നു, താൻ അതിനെ കറക്കി എടുക്കുന്നു.
10: കറക്കി എടുത്തോ, പക്ഷേ ഇവക്ക് ഇഷ്ടം നിന്നായി പോയി.
8: ഓടവട്ടി ആ പൂമാന. അയ്യോ എന്ത് തലയാണത്?
2: ചെറുത് ഒപ്പിച്ചൂടെ. അപ്പേ നല്ല ഒരു സംശയം ചോദിക്കാൻ വന്നാണ്. അതെ, ഈ വെറ്റിട്ട തെങ്ങ് പോലെ കിടക്കുന്ന ദാസം പോലാളി എങ്ങനെ കല്യാണം കഴിക്കാനാണ്?
8: 10,000 കഷ്ണമാക്കി വെട്ടി നുറുക്കി ഒരു പായലിട്ടാലും ഒരു നിമിഷം കൊണ്ട് കൂടിച്ചേർന്ന് എണീറ്റ് നിന്ന് ഒരു കാര്യം പറയും.
5: എനിക്കുടനെ കല്യാണം വേണം.
8: അപ്പ കല്യാണം, അതുവരെ നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം. കല്യാണത്തിന് മുമ്പ് ഒരു അടിപൊളി പരിപാടികളായിരിക്കും.
2: അപ്പൊ ഈ നിർത്തി നിർത്തിയുള്ള നൃത്തങ്ങൾ ഉണ്ടാവോ?
8: എന്റെ
2: ഈ ഡാൻസ്
8: നൃത്തം നിർത്തങ്ങൾ. പിന്നെ മദ്രാസിൽ നിന്ന് നല്ല ഡാൻസസ് ഒക്കെ വരുന്നുണ്ട്. നീ വേണം അവരെ ഡീൽ ചെയ്യാൻ. പിന്നെ പരിപാടികളൊക്കെ പോയി നോക്കാം.
3: സത്യം വെളിപ്പെടുമ്പോൾ കണ്ണനാണ് മീനാക്ഷിയെ സ്നേഹിക്കുന്നത് എന്ന സത്യം വെളിപ്പെടുമ്പോൾ ദേവരാജ് മീനാക്ഷിയോട് ഭ്രാന്തമായ താല്പര്യമുള്ള ദാസിനെ തെറ്റിദ്ധരിപ്പിക്കുകയും, അതായത് കണ്ണന്റെ പെണ്ണാണ് മീനാക്ഷി എന്നും കണ്ണൻ ഒരിക്കലും ദാസിന് മീനാക്ഷി വിട്ടു തരില്ലെന്നും ദേവരാജ് ദാസിനോട് പറയുകയും ചെയ്യുന്നു. ദാസിനും കണ്ണനുമായുള്ള ശത്രുത വർദ്ധിക്കുന്ന രീതിയിലെ പല കാര്യങ്ങളും ദാസിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ദാസ് അപകർഷതാബോധത്തിൽ ദുഃഖിതനാവുകയും ഒരു പെൺകുട്ടിയും തൻ്റെ ജീവിതകാലം മുഴുവൻ തന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ലെന്നും തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ലെന്നും സങ്കടത്തോടെ പറയുകയും ചെയ്യുന്നു.
11: ഇതാണ് വീട്?
12: ആണോ?
11: വീടിൽ അങ്ങനെ ആണും പെണ്ണും ഒന്നുമില്ല. വാ.
2: നീ എവിടെയാണ് തിരുമുന്നത്?
10: കാലാ കാലാണ് തിരുമയെന്ന് പറയായിരുന്നു.
5: പന്തലും കല്യാണ പെണ്ണും ഒക്കെ റെഡി, വേഗം എണീറ്റാ നിന്റെ കല്യാണം നടക്കും.
2: നീ പോടാ കാട്ടുമാക്കാനെ, നീ അങ്ങനെ ധൃതി കൂട്ടണ്ട, ഞാൻ പതുക്കെ എണീക്കണുള്ളൂ.
5: ഞാൻ ആ കുഴമ്പ് വാങ്ങി ഒരു പിടി പിടിച്ച നീ ചാടി എണീറ്റ് ഓടുന്ന കാണിച്ചു തരാം.
2: അയ്യോ വേണ്ടേ, നീ തിരുമണ്ട, നീ തിരുമേ ശരിയാവൂല.
0: ഞാൻ തിരുമിക്കോളാം, പരിശു പിടിക്കോ.
2: ദേവൂട്ടി വേണ്ട, നിനക്ക് ഒരുപാട് ജോലികൾ വേറെ ഉള്ളതാണ്. ആ നീ ആ കുഴമ്പ് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തേ. അല്ല പിന്നെ നീ എന്തുണ്ട് കാണാൻ നിക്ക, പോയി കിടന്ന്. നീ ഇതവിടെ പോവാ, ഇവിടെ വാബി ശേഷം പിന്നെ പൊയ്ക്ക് കിടന്നു. നീ തിരുമ, നല്ല സുഖമുണ്ട്, നിനക്കുണ്ടോ?
0: കാപ്പി.
11: ഹായ്.
8: ഹായ്. ആരാ?
11: എന്നെ മനസ്സിലായില്ലേ?
8: എവിടെ കണ്ടു? അല്ല, പരിചയം ഉണ്ടല്ലോ.
11: കണ്ടും കൊണ്ടും നല്ല പരിചയമുണ്ട്. അന്ന് കാന വിളിക്ക് വന്നില്ലേ?
8: ഓഹോ, അന്ന് കിട്ടിയതിന്റെ പോലെ ബാലൻസ് വാങ്ങാൻ വന്നല്ലോ.
11: ഇത് സംഗീത അമ്മാവൻ അമ്മായി, സോറി അമ്മായി അമ്മാവൻ, ഇവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു.
8: ഹായ് അമ്മാവൻ. ഹായ് അമ്മായി.
11: ഹായ്.
5: സംഗീതയ്ക്ക് തിരുമണമാണെന്ന് അറിഞ്ഞു.
8: സംഗീതക്കല്ല തിരുമേണ്ടത്, ദാസപ്പ മോലാളിക്കാ.
5: പുള്ളിയുടെ കാല ഒടിഞ്ഞു കിടക്കുന്നത്
1: ആ തിരുമണമല്ല, പിന്നെ ഏത് തിരുമണം?
5: കല്യാണം. പെണ്ണുക്ക് കല്യാണം നിശ്ചയിച്ചെന്ന് കേട്ടാച്ചു.
8: അതെ, ഞാൻ ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുക.
5: ഞങ്ങൾക്ക് കൊഞ്ച് ആളുകളെല്ലാം കൂപ്പിടണമേ. ചെറുക്കനാര്?
8: അത് ഞാനാ.
2: ഓടി പുണ്യം കിടക്കും മുതലാളി. തിരുപ്പതി വെങ്കടാചലം അനുഗ്രഹിക്കും.
0: സംഗീതാവുക്ക് ജീവിതം കൊടുത്ത മുതലാളി അല്ലവാ, ഉങ്ങൾക്ക് കോടി പുണ്യം കിട്ടും.
8: അയ്യോ, അത് ഞാനാ ഏർപ്പാടാക്കിയെന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു. ചെക്കൻ ഞാനല്ല, ദാസപ്പ മുതലാളിയാ മുകളിലുണ്ട്.
2: ചെക്കൻ ഇവനല്ല, ആള് മേലെടുക്ക്. ഇവൻ ബ്രോക്കർ.
8: നിന്റെ അപ്പ?
11: അയ്യോ, അപ്പനല്ല, എന്റെ അപ്പൂപ്പനായിരുന്നു ബ്രോക്കർ. ആക്ച്വലി എന്റെ അപ്പം പണ്ട് അണ്ടി കമ്പനിയിൽ.
8: കേൾക്ക കേൾക്ക,
2: ഞങ്ങൾ
0: മനസ്സിലായില്ലേ, സംഗീതയുടെ അമ്മാവനും അമ്മായിയാ.
2: സംഗീതക്കൊരു ജീവിതം കൊടുക്കാൻ പോകുന്നു കേട്ടു. നന്ദി പറയാൻ വന്നതാണ്.
0: അതെ, ഒന്നിങ്ങ് വന്നേ. മീനാക്ഷി അടുത്തല്ല, അവരെ ഞാൻ വിളിച്ച്. ഒന്ന് വരൂ, വാങ്ങോ വാങ്ങോ. അതെ, സംഗീതത്തിൽ കെട്ടാൻ പോകുന്നത് ദാസേട്ടനല്ല, കണ്ണേട്ടനാ. കണ്ണേട്ടൻ താഴെയുണ്ട്. വേഗം വാ.
2: കൃഷ്ണ കൃഷ്ണ, കോടി പുണ്യം കിട്ടും. കോടി പുണ്യല്ലേ കിട്ടാൻ പോണത്? കോടി പുണ്യമാണ്.
0: അയ്യോ, ഒരു കാലില്ലേ.
2: മാമാ, തിരുപ്പതി വെങ്കടാലി ഉങ്ങളെ അനുഗ്രഹിക്കും സാർ. എവരെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? വല്ല ധർമ്മം കൊടുത്ത് പറഞ്ഞേക്കാൻ പറ.
0: അയ്യോ, ഇത് നമ്മുടെ അമ്മാവന്.
2: നമ്മുടെ അമ്മാവനോ?
0: ശങ്കരമ്മാവൻ. അമ്മാവനിരിക്കെ
2: നീ കൊണ്ടുപോയി ദാസനെ കാണിച്ചു കൊടുക്ക്.
5: എല്ലാരെയും കണ്ടു, സന്തോഷായി.
2: ഓഹോ, ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാ മതി.
5: കല്യാണം മുടിച്ചു താൻ പോറേ.
2: മുടിച്ചിട്ട് പോയാ മതി.
0: കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ പോണില്ല.
8: ജനുവരിയില് കല്യാണം വച്ചാ
11: പിന്നെ ഫെബ്രുവരിയിൽ വെക്കാൻ പറ്റില്ലല്ലോ.
8: അതെന്താ?
11: ജനുവരി കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഫെബ്രുവരിയിൽ വെക്കാ? ഇതെന്താ മാസം മാസം കല്യാണോ? നമുക്ക് ഫെബ്രുവരി 30 വെച്ചാലോ?
8: ഫെബ്രുവരിയിൽ 30 ഇല്ലല്ലോ.
11: എന്നാ പിന്നെ 31 വെക്കാം.
0: ശത്രു പറഞ്ഞോ ഞാൻ ദാസേട്ടനെ കല്യാണം കഴിക്കാൻ പോണെന്ന്? ജീവിതം വെച്ചിട്ടാണോ തമാശ പറയുന്നത്? ശത്രു ഇങ്ങനെയാ, എപ്പോഴും
5: കോമഡിയാ.
0: എനിക്ക് വയ്യ.
2: നീ ഇതെവിടെ? അയ്യേ, ഇതെന്താ
0: കുഴമ്പ്?
2: ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നറിയാം.
0: അതിന് എന്നെ അവിടുന്ന് വിടണ്ടേ? കാല് തിരുമാനൊക്കെ ഞാൻ തന്നെ വേണം.
2: നിന്റെ തന്തയല്ലേ അവനെ ഈ പരുവത്തിലാക്കിയത്? പോയി കാല് തിരുമി ശരിയാക്കി കൊടുക്കടേ.
0: എനിക്ക് കൈ വേനിച്ചിട്ട് വയ്യ.
2: കൈ വേണമെങ്കിൽ കുഴമ്പ് തേച്ച് ഞാൻ ശരിയാക്കി തരാം. വേണ്ടെങ്കി വേണ്ട.
0: ഇവിടെ സംഗീതം ഉണ്ടല്ലോ.
2: കൈ തിരുമാനോ?
0: അല്ല, കാല് തിരുമാൻ. ദാസൻ അവളെ വിളിച്ചൂടെ?
2: അത് വേണ്ട, വെറുതെ അവന്റെ ഞരമ്പിലെ ചോരയോട്ടം കൂട്ടാനാ, അതും ഈ പരുവത്തില്.
0: ഹായ്, ഇതെന്താ?
2: സാരി. വെറും സാരിയല്ല, കല്യാണത്തിന് മുമ്പ് കെട്ടാൻ പോണ പെണ്ണിന് ഇങ്ങനെ ചില സമ്മാനങ്ങളൊക്കെ കൊടുക്കണ ഏർപ്പാടുണ്ട്. അപ്പോ ചില മധുരമുള്ള സമ്മാനങ്ങൾ തിരികെ തരുന്ന ഏർപ്പാടും ഉണ്ട് കേട്ടോ.
0: മീനാക്ഷി, ദാസേട്ടൻ വിളിക്കുന്നു. പാവം, കാല് വേനിച്ചിട്ടല്ലേ, ചെല്ല്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, മീനാക്ഷി മേലെ തന്നെ ഇരുന്നോളൂ.
2: മീനാക്ഷി,
0: ഇന്ന് തന്നോളൂ.
2: എന്ത്
0: സാരി?
2: അല്ല, അത് പിന്നെ ഞാൻ.
8: കന്നി തുലാം വൃച്ചിറാം. ആരാത്? ചെടിയായിരുന്നു. ഞാനിപ്പോ ചമ്മിയാന.
0: എന്ത് പറ്റി കണ്ണേട്ടാ?
2: നിനക്കെന്ത് പറ്റി?
0: എനിക്ക് കണ്ണേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത്രയും നേരം ഞാൻ അതേക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു, അത് പറയണോ വേണ്ടിയോന്ന്. പക്ഷെ അത് പറയാതിരുന്ന ശരിയാവില്ല.
2: ഹലോ, ഇതെന്തിരിപ്പത്? അതെ, ഇപ്പൊ പഴയ പോലെ ഒന്നല്ല. നിനക്ക് വേണ്ടി ഒരു പെൺകുച്ചി വീട്ടിൽ കാത്തിരിപ്പുണ്ട്. നീ അവളോട് മിണ്ടണില്ല, ഒന്ന് ചിരിക്കുന്ന പോലും ഇല്ലാന്ന് എപ്പോഴും പരാതി അവൾക്ക്. ഒന്ന് പോയി മിണ്ടിച്ചിരിക്കണ അവനെ.
9: അവൾക്ക് വേറൊരു പരാതി കൂടിയുണ്ട്. അവളോടുള്ള നിന്റെ പെരുമാറ്റത്തില് എന്തോ ശരികേടുണ്ടല്ലോ.
2: അങ്ങനെ അങ്ങനെ അവള് പറഞ്ഞോ?
9: ദാസ ദാസ, എടാ അവള് പറഞ്ഞത് നീ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ.
2: എന്റെ പെണ്ണെന്ന് പറഞ്ഞ എന്റെ പെങ്ങളാണ്. എന്റെ പെരുമാറ്റം ശരിയല്ല എന്ന് അവൾക്ക് തോന്നിയിരുന്നെങ്കിൽ ഞാൻ അവളോട് ബാപ്പുറയാ, കാലു പിടിച്ച് ബാപ്പുറയാ. എന്റെ പൊന്നു ചങ്ങാതി അല്ലടാ നീ. നീയാണ് സത്യം. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇല്ല,
9: അവനൊരു തെറ്റ് ചെയ്ത അതെത്ര വലുതാണെങ്കിലും എന്റെ മുമ്പിൽ അത് സമ്മതിക്കും. നീ അവനെ വെറുതെ തെറ്റിദ്ധരിച്ചാണ്.
0: അല്ല, ഞാൻ കണ്ണേറ്റനോട് പറഞ്ഞത് മുഴുവൻ സത്യമാണ്.
9: ഇന്ന് ആദ്യമായിട്ട് അവൻ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. നീ കാരണം. അവന്റെ കണ്ണ് നിറഞ്ഞ പൊടിയുന്നത് എന്റെ ചങ്ക.

0: ഇനി മേലാൽ നീ അവനെ കുറിച്ച് എന്നോട് ഒരക്ഷരം പറയരുത്.
1: എന്താ പ്രശ്നം?
2: കണ്ടാ കുറച്ച് കുഴപ്പക്കാരനാണ് തോന്നുമെങ്കിലും ഇതിനകത്ത് പളിങ്ക് പോലത്തെ ഒരു മനസ്സാ. മുട്ടിട്ടും ചുണ്ടയാക്കും. ഇപ്പൊ ഇതിനകത്ത് മീനാക്ഷി മാത്രമേ ഉള്ളൂ അറിയോ. എന്റെ മീനാക്ഷി കുട്ടിയോടല്ലാതെ വേറെ പെണ്ണോട് എനിക്ക് ഒരു ദിവസം തോന്നിയിട്ടില്ല. സത്യം, നിന്നോടുള്ള എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് സോറി പറയണം. സോറി പറയണം. നീ എന്റെ ചങ്ങാതിയുടെ പെണ്ണ, എന്റെ പൊന്നി ചങ്ങാതിയുടെ പെണ്ണെന്ന് പറഞ്ഞ നീ എനിക്ക് ദേവിയാ. ദേവി, സോറി.
3: കണ്ണനെയും ദാസിനെയും വേർപെടുത്താൻ ദേവരാജിന്റെ തന്ത്രവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു.
0: ഇനി എന്താ ചെയ്യാം? എത്രയും
4: പെട്ടെന്ന്
0: നേരെ വന്ന് നമ്മളെ ആർക്കെങ്കിലും സംശയം തോന്നിയാലോ?
4: ഓഹോ, ദേവുട്ടിയെ നാളെ കണ്ടാ പോരെ?
0: പോരാ, ഇന്ന് തന്നെ ദേവുട്ടി അറിയിക്കണം. അവളുടെ ഏട്ടന്മാര് കുഴപ്പത്തിലാണെന്നും പോകുന്നത് അപകടത്തിലേക്കാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ പൂച്ചകളെ പോലെ ഇങ്ങനെ പതിയെ നടക്കണോന്ന്? എന്തായത് പൂച്ച? പൂച്ച തോട്ടപ്പെട്ടതിന് ശേഷം നിൽക്കേണ്ട ഭ്രാന്തായോ?
4: ഇനി ഇരുട്ടത്ത് ഞാൻ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാലാ?
0: വെളിച്ചത്ത് തന്നെ നിന്നെ ആർക്കും കാണാൻ പറ്റില്ല. പിന്നെ ഇരുട്ടത്ത്
4: ആരെങ്കിലും ചോദിച്ചാലാ?
0: നിഴലാണെന്ന് പറഞ്ഞാ മതി. ഇതിനെങ്ങനെ പാതിരാത്രി ഒന്നുമില്ല, എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യ.
1: ശത്രു പുറത്തു പോകാൻ പറഞ്ഞേ.
0: ഒരു സെക്കൻഡ് വൈകിട്ട് അഗ്നി പർവ്വതം പൊട്ടും.
1: അഗ്നി പർവ്വതം ഒക്കെ കാലത്ത് പിടിച്ചാ മതി.
0: അതുവരെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല.
1: ശത്രു മര്യാദക്ക് പുറത്തു പോകാൻ പറഞ്ഞേ. ഞാൻ പേട്ടമാരെ വിളിക്കും.
2: കണ്ണേട്ടാ, അല്ല ദാസപ്പേട്ട, നമ്മുടെ പ്രേമം ശരിയാവൂ ഇട്ടാ. അല്ല, ഇങ്ങനെ ഇരിക്കുന്ന ബന്ധം ഇങ്ങനെ ശരിയാവോ? ഇത് കണ്ണപ്പേട്ടൻ ദാസപ്പേട്ടൻ, ഇത് മീനാക്ഷി സംഗീത, ഇവരിങ്ങനെ ഇരിക്കുമ്പോ ഈ ജോസപ്പേട്ടൻ, അല്ല ആരും ജോസപ്പേട്ടൻ.
5: നീ വെള്ളം അടിച്ചുണ്ടല്ലേ?
2: ഞാൻ അവനോട് പറഞ്ഞാണ് ഈ പാതിരാത്രി ദേവൂട്ട മുറി കേറണ്ടാന്ന്. ഇതൊക്കെ പകലും ആവാലോ. ഇപ്പൊ പിരിയിട്ട് ഇത് കണ്ണപ്പേട്ടൻ, ഇത് ദാസപ്പേട്ടൻ, അപ്പൊ ആരാണ് ജോസപ്പേട്ടൻ?
0: ജോസപ്പേട്ടൻ നിന്റെ അപ്പൻ.
2: ദൈവമേ,
0: നീ എന്തേ കാണിക്കണേ?
2: എന്നെ അവര് എങ്ങനെയാണ് കൊല്ലാൻ പോണെന്ന് ടോസിട്ട് നോക്കിയതാണ്.
0: ഈ സമയത്ത് നമ്മളിങ്ങനെ പേടിച്ച് മാറിയെന്ന് തകരാൻ പോണത് കേഡിയൻ കമ്പനിയാ. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ദേവുട്ടിയെ കണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറയണം.

0: എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറമോളൂ, നിന്റെ ഒരു വാക്ക് കേൾക്കാൻ എനിക്ക് കൊതിയായി.
1: കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിലും.
0: ഇഷ്ടമല്ല എന്ന് മാത്രം പറയരുത്. അതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും എന്റെ പൊന്നുമോള് പറഞ്ഞു. ഞാൻ ആരെയും ഇതുവരെ ലവ് അടിച്ചിട്ടില്ല. അത് ഈ കോളേജിലൊന്നും പഠിക്കാത്തോണ്ടാ. ഞാൻ കോളേജ് പഠിക്കാത്ത എന്തുകൊണ്ടാണെന്ന് മോളിനറിയോ? സ്കൂളിൽ പഠിക്കാത്തവരെ കോളേജ് ചേർക്കില്ലെന്ന തെണ്ടികൾ പറഞ്ഞു. അതുകൊണ്ടാ എല്ലാം വിധി. അല്ലാന്താ, അല്പം താമസിച്ചിട്ടാണെങ്കിലും എനിക്കും ലവ് അടിക്കാൻ ഒരു പെണ്ണിനെ കിട്ടിയല്ലോ.
2: അവസാനം തന്റെ സുഹൃത്തിന്റെ വിജയത്തിനായി വധുവിനെ വിട്ടുകൊടുക്കാൻ കണ്ണൻ തീരുമാനിക്കുകയും തനിക്ക് മീനാക്ഷിയെ വേണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ദാസ് തന്റെ വിജയം ദേവരാജിനെ കാണിക്കുന്നു. വിജയ സമ്മാനമായി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ദേവരാജ് ചോദിക്കുന്നു. ദാസ് ദേവരാജിനോട് തന്റെ മകളെ സുഹൃത്തായ കണ്ണന് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയാണ് ആ സമയം കണ്ണൻ ചെയ്യുന്നത്. താമസിയാതെ മീനാക്ഷിയുടെ അച്ഛനായ ദേവരാജ് തന്റെ തെറ്റ് മനസ്സിലാക്കുകയും കണ്ണന്റെയും ദാസിന്റെയും വിവാഹം നടത്തിക്കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു.
0: I love you.

0: എന്റെ മോള് നിന്നെ കണ്ട് മയങ്ങി വന്നതാണെന്ന് വിചാരിച്ചു അല്ലേ?
1: പാവം, അവളുടെ കഴുത്തിൽ താലി കെട്ടാമെന്ന് വെറുതെ മോഹിച്ചു.
0: എന്റെ മോള് പറയുവടാ അവൾക്ക് നിന്നെ വേണ്ടാന്ന്. നാലാളുടെ മുന്നിൽ വെച്ച് നിന്നെ അവൾ വെറും പട്ടിയെപ്പോലെ നിർത്തും. അപ്പോ അവൾക്ക് കൂട്ടിന് അവനുമുണ്ടാവും. നീ ദൈവത്തെ പോലെ വിശ്വസിക്കുന്ന നിന്റെ ചങ്ങാതി
2: അവനെ കുറിച്ച്
0: അവൻ പറയും. മീനാക്ഷി അവന്റെ പെണ്ണാണെന്ന് അവൻ പറയും. ഞാൻ പറയിപ്പിക്കും.
2: എനിക്കെന്റെ ചങ്ങാതി വിശ്വാസ ഈശ്വരനേക്കാൾ വിശ്വാസ അവനെ ചതിക്കില്ല.
0: നിനക്കവന് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ പന്തയം വെക്കടാ. എന്റെ മോളുടെ കഴുത്തി നീ താലി കെട്ടിയ നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. അതല്ല, നിന്റെ ചങ്ങാതിയാണ് അവളുടെ കഴുത്തി താലി കെട്ടുന്നതെങ്കിൽ ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കണം. അവന്റെ തല വെട്ടാൻ പറഞ്ഞാൽ വെട്ടണം. ധൈര്യമുണ്ടെങ്കിൽ പന്തയം വെക്കടാ.
3: പോവാൻ ഒരു സ്ഥലം കൂടി ഇല്ല അതിന്. ഈ വീട്ടിലെ മുഴുവൻ സമാധാനവും കളഞ്ഞിട്ട് ഒരുപാട് പേരുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ കാരണം കണ്ണേട്ടനും ദാസേട്ടനും തമ്മിലുള്ള സ്നേഹം മുറിയാൻ പാടില്ല. കണ്ണേട്ടന്റെ കൂടെ ഒരായുസ് മുഴുവൻ ജീവിച്ചു കഴിഞ്ഞു എന്ന് കരുതിക്കൊള്ളഞ്ഞ
2: ഒരു കോമാളിയായിട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല. എന്നെ കൊണ്ടുവളച്ചരണ.
4: ഇല്ലടാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല.
5: ഒടുവിൽ സംഗീത ദാസുമായി ഒന്നിക്കുന്നു. ദാസും കണ്ണനും ശത്രുഘ്നന് അവരുടെ പെങ്ങളെ വിവാഹം ചെയ്തു കൊടുക്കുകയുമാണ് അവസാനം.
4: അവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ നീ ജയിക്കുന്നുണ്ടെങ്കിൽ നീ ജയിക്കണമെന്നുള്ളതാ എന്റെ തീരുമാനം. എനിക്ക് നിന്നേക്കാൾ വലുതായി ഒന്നുമില്ല. എനിക്ക് നീ വേണം എന്നും എന്റെ കൂടെ

0: കേട്ടില്ലേ? അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? നിന്റെ മോളെ വേണ്ടെന്ന്. ഇപ്പൊ ഞാൻ ജയിച്ചു, ഇനി ഞാൻ പറയുന്ന നീ അനുസരിക്കണം.
1: പറഞ്ഞോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്റെ മോളെ നിനക്ക് കേട്ടിച്ചു തരണോ?
0: എന്റെ മോളെ എന്റെ ചങ്ങാതി കേട്ടിച്ചു കൊടുക്ക.
2: ഇന്ന് ചിത്രപരിചയത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റാഫി മേക്കാട്ടിന്റെ സംവിധാനത്തിൽ ലാൽ നിർമ്മിച്ച 2000 പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ. ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു. ചിത്രപരിചയം ചിത്രപരിചയം

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വിളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
3: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഫോൺ 9961004648.
1: 9656948321.
4: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: അല്ല നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ അങ്ങനെ പറഞ്ഞാ?
4: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
7: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
8: അതോ കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
7: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
8: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
7: എന്തൊരു മനുഷ്യനാ നിങ്ങൾ. ദാ ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
8: എടോ അത് പിന്നെ
7: തെറ്റാണ് നിങ്ങളുടെ ചിന്ത, തിരുത്തണം. നമുക്ക് നാടിനും വേണ്ടി.
4: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
3: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648. 9656948321.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: റേഡിയോ മലബാർ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: എടാ നീ നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: സംഘത്തിന്റെ കുറിവെന്ന എന്റെ പാട്ടാണല്ലേ. നല്ല അപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവല്ലേ.
0: അവന് പാടാനുള്ള കഴിവുണ്ട്, നീ എന്തിനീ അസൂയപ്പെടുന്നത്.
1: നീ എപ്പോ ഓന്റെ സൈഡാണല്ലോ എനിക്കറിയാം.
0: എടാ ബിജുവേ, നമ്മുടെ അയ്യല്ലൂരുള്ള പേടുവില് നിനക്കൊന്ന് പാടിക്കൂടെ.
2: എന്റെ ജയ, പണിയെല്ലാം മെനക്കെട്ടിട്ട് എങ്ങനെയാ പോവുക?
0: അതിന് അവിടെ പോണെന്ന് ആരാ പറഞ്ഞ്? വരദ കുടുംബശ്രീയിലെ ജാനകിയേച്ചിയുടെയും തൊഴിലുറപ്പിന് പോകുന്ന പങ്കേച്ചിയുടെയും പാട്ട് അവിടുന്ന് അവര് വന്ന് എടുത്തിട്ടാണല്ലോ റേഡിയോയില് വന്നത്.
1: അതെ അതെ, ഞാനും അത് കേട്ടു. പങ്കേച്ചിന്റെ പാട്ട് ഒരു ഇത്ര നന്നായി പാടുന്ന ഇപ്പൊ അറിഞ്ഞോ.
0: അല്ലപ്പ, പറഞ്ഞ് നാവെടുത്തില്ല, റേഡിയോക്കാരല്ലാ വരുന്നത്. ഇവരിപ്പോ നാട്ടിലെല്ലായിടത്തും പോകുന്നുണ്ട് പോലും. പണിസ്ഥലത്തും സംഘത്തിലും കുടുംബശ്രീയില് വായനശാലയില് അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് പോലും.
1: അല്ല, അപ്പൊ ഇവരെല്ലാം ഇനി നാട്ടിലെ സെലിബ്രിറ്റി ആവുമല്ലോ അല്ലേ.
3: പിന്നില്ലേ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങളുമുണ്ട്. പാടാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ കേൾപ്പിക്കാനും കൂടിയാണ് നാട്ടിലെ പാട്ട്. ഇന്നാട്ടിൽ മാത്രമല്ല, ലോകത്തിലെവിടെയായാലും നിങ്ങളുടെ പാട്ട് എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ എവിടെയായാലും നിങ്ങളെ തേടി, നിങ്ങളുടെ പാട്ട് തേടി, നിങ്ങളോടൊപ്പം ഇനി ഞങ്ങളുണ്ട്. നാട്ടിലെ പാട്ട്, റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ.
4: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂർ തുടരും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. വരൾച്ചയുടെ പിടിയിലമർന്ന് വയനാട്ടിലെ നെൽപ്പാടങ്ങൾ. ജലദൌർലഭ്യം രൂക്ഷമായതോടെ വലഞ്ഞ് മറ്റു കർഷകരും. മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധമുയർത്തിക്കാട്ടി ഇന്ന് ലോക മൃഗദിനം. ഏഷ്യൻ ഗെയിംസിൽ 4-ാമത് സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണനും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ചേർന്നാണ് ശനിയാഴ്ച സമിതികൾ പുനഃസംഘടിപ്പിച്ചത്. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി ഭർത്തൃഗരി മഹാദേവനെ നിയമിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ അധ്യക്ഷനായി തുടരും. ബി ജെ പിയുടെ രാധാമോഹൻ സിംഗ് ആയിരിക്കും പ്രതിരോധ സമിതിയുടെ ചുമതല. ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ടി സതീശൻ നാളെ നിർവഹിക്കും. നാളെ രാവിലെ 10 തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനത്തിൽ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വൈൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചൊവ്വാഴ്ച വൈകുന്നേരം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സ്ത്രീകളുടെ യാത്രകൾ സുഗമമാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കെ എസ് ആർ ടി സി ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. ഉപയോഗത്തിന് ശേഷം അവ പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
0: കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലിറ്റററി ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാവിലെ മുതൽ നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രമുഖർ പങ്കെടുക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൌൺസിലർമാർ അവരുടെ പ്രശ്നങ്ങൾ കത്തിലൂടെ മേയറെ അറിയിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരൾച്ചയുടെ പിടിയിലമർന്ന വയനാട്ടിലെ നെൽപ്പാടങ്ങൾ. വെള്ളം ലഭിക്കാത്തതിനാൽ പുൽപ്പള്ളി ചേകാടി മുതൽ കൊളവള്ളി വരെയുള്ള നെൽപ്പാടങ്ങൾ വരണ്ടുണങ്ങിയ കാഴ്ചയാണ്. നെൽകൃഷിക്ക് പുറമെ മറ്റു കൃഷികളും കരിഞ്ഞുണങ്ങുന്നു. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദിവസം തോറും വയനാട്ടിൽ വരൾച്ച രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ കബനിക്കരയിലെ നെൽപ്പാടങ്ങളും വരണ്ടുണങ്ങിയ അവസ്ഥയാണ്. ശക്തമായ മഴ ലഭിച്ചിട്ട് ഒരു മാസത്തിലേറെയായി. പുൽപ്പള്ളി ചേകാടി മുതൽ കൊളവള്ളി വരെയുള്ള പാടത്താണ് ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത്. കൊളവള്ളി ജലസേചന പദ്ധതിയിൽ നിന്നും ഗൃഹന്നൂർ ഭാഗത്തേക്കെങ്ങും വെള്ളവും എത്തുന്നില്ല. ചേകാടിയിലെ പദ്ധതിയിൽ നിന്നും വിലങ്ങാടി, വീരാടി മറ്റുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. കന്നാരംപുഴയിൽ നിന്നും വെള്ളമെടുത്ത് കൃഷിയിറക്കിയ ശശിമല പാടത്തെ കർഷകരും ജലസേചനം ലഭിക്കാതായതോടെ പ്രതിസന്ധിയിലാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50-ാമത് വയലാർ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രേയം എന്ന നോവലിനാണ് പുരസ്കാരം. ഈ മാസം 27 മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850-ലേറെ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽ ജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും ഔപചാരികമായി കൈമാറി. പഞ്ചായത്തുകൾക്കും ഗ്രാമങ്ങൾക്കുമായി 346 ഹർക്കർ ജെൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നാലാമത് അന്താരാഷ്ട്ര ലൈഫ് സയൻസ് കോൺക്ലേവും എക്സ്പോയും ബയോ കണക്ട് 4.0 എന്ന പേരിൽ ഈ മാസം 8-9 തീയതികളിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കേരള ലൈഫ് സയൻസസ് ഇൻഡസ്ട്രീസ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലുള്ള Bio360 ലൈഫ് സയൻസ് പാർക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 8-ാം തീയതി രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷകനാകും. മന്ത്രിമാരായ K.മുരളീധരൻ, T.സിദ്ദിഖ് എന്നിവർ പങ്കെടുക്കും. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ കാസർഗോഡ് മുള്ളേരിയ ബാറ്ററി ഊർജ സംഭരണ സംവിധാനം കമ്മീഷനിങ്ങിന്റെ അവസാനഘട്ടത്തിൽ. ഈ പദ്ധതിയിലൂടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P.ജഗന്നിവാസൻ.
4: 15 മെഗാവാട്ട് വൈദ്യുതി ശേഷിയും 60 മെഗാവാട്ട് അവർ സംഭരണ ശേഷിയുമുള്ള പദ്ധതിയുടെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. മുള്ളേരിയ KSEB സബ്സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലത്താണ് പദ്ധതി പൂർത്തിയായത്. പകൽ സമയത്ത് ഗ്രിഡിൽ ലഭിക്കുന്ന അധിക വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് വൈദ്യുതി ആവശ്യകത ഉയരുന്ന പീക്ക് സമയത്ത് തിരികെ ഗ്രിഡിലേക്ക് നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ 15 മെഗാവാട്ട് വൈദ്യുതി ഏകദേശം 4 മണിക്കൂർ വരെ ഗ്രിഡിലേക്ക് നൽകാൻ കഴിയുമെന്ന സംവിധാനവുമാണിത്.
0: ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രകൃതിയിൽ മൃഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ദിനാചരണം പ്രാധാന്യം നൽകുന്നു. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ 2:30 സമാപന ചടങ്ങുകൾ നടക്കുക. ചടങ്ങിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന് പതാക കൈമാറും. സമാപന സമ്മേളനത്തിൽ രാജ്യങ്ങളുടെ പതാകകൾക്ക് പിന്നിലായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കും. ഷൂട്ടിംഗിൽ 3 മെഡലുകൾ നേടിയ നീരു ദണ്ഡയാണ് ഇന്ത്യൻ പതാകയേന്തുക. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. വ്യോമസേനയുടെ ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിച്ച സെഖോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 തിരുവനന്തപുരം ലുലു മാളിൽ നടന്നു. വ്യോമസേനയിലെ ഏക പരമവീര ചക്ര ജേതാവായ ഫ്ലയിംഗ് ഓഫീസർ നിർമ്മൽ ജിത് സിംഗ് സെഖോണിന്റെ വീരത്യാഗം അനുസ്മരിച്ചുകൊണ്ട് ദേശസ്നേഹം, അച്ചടക്കം, ശാരീരിക ക്ഷമത, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. വയോജനക്ഷേമത്തിനായി സർക്കാർ പുതുതായി വകുപ്പ് രൂപീകരിച്ചതിന് പിന്നാലെ വയോജന പഠന ഗവേഷണ കേന്ദ്രവുമായി കേരള സർവകലാശാല. വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ശനിയാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് വയോജന പഠന വകുപ്പ് രൂപവത്കരിക്കാനുള്ള തീരുമാനം. വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങളും സംബന്ധിച്ച ഗവേഷണങ്ങളും ഈ പഠന വകുപ്പ് ഏറ്റെടുക്കും. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റൈനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ചൊവ്വ, ശനി, വ്യാഴം ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റൈനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ച് 180 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച സ്മിത്ത് മച്ചാറിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഇസ്രായേലിന്റെ അടുത്ത സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സ്വാതന്ത്ര്യദിന ദീപം തെളിയിക്കൽ ചടങ്ങിലേക്ക് ക്യാപ്റ്റൻ സ്മിത്തിനെയും അദ്ദേഹം ക്ഷണിച്ചു. സംസ്ഥാനത്ത് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള തുടർ നടപടികളിൽ കോഴിക്കോടും പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. M.K. രാഘവൻ MP, MLA മാരായ K.പ്രവീൺകുമാർ, K.ജയന്ത്, V.T. സൂരജ് എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂർ തുടരും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി R.ശ്രീലേഖ തുടരുമെന്ന് മേയർ V.V. രാജേഷ്. വരൾച്ചയുടെ പിടിയിലമർന്ന വയനാട്ടിലെ നെൽപ്പാടങ്ങൾ. ജലദൌർലഭ്യം രൂക്ഷമായതോടെ വലഞ്ഞ് മറ്റു കർഷകരും. മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുന്നതിനെക്കുറിച്ചുള്ള അവബോധം ഉയർത്തിക്കാട്ടി ഇന്ന് ലോക മൃഗദിനം. ഏഷ്യൻ ഗെയിംസിൽ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി.
6: അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുന്നു.
7: സമ്മർദ്ദത്തിനോ അപകടത്തിനോ ഉള്ള മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണമാണ് ഉത്കണ്ഠ. ഇത് നേരിയതോ കഠിനമോ ആകാം. ജോലി അഭിമുഖത്തിന് മുൻപോ പരീക്ഷയ്ക്കിടെയോ അല്ലെങ്കിൽ മെഡിക്കൽ ഫലങ്ങൾക്കായി കാത്തിരിക്കുമ്പോഴോ എല്ലാവർക്കും ഇടയ്ക്കിടെ ഉത്കണ്ഠ അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209708. ഉച്ചയ്ക്ക് 2 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 നാടകനേരത്തിൽ നാടകം കുരങ്ങുദീനം. നാടകരചന ഡോക്ടർ PV ജയരാജ്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഇനി കേൾക്കാം നാട്ടുവിശേഷം. ജില്ലാ ആം റെസ്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 25-ാമത് ജില്ലാതല പഞ്ചഗുസ്തി മത്സരങ്ങൾ ഇന്ന് മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ നടക്കും. ശ്രീ വി കെ സനോജ് MLA ഉദ്ഘാടനം നിർവഹിക്കും. കരേറ്റ സ്വയംവര പാർവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ലളിത സഹസ്രനാമ സമൂഹാർച്ചന നടക്കും. രാവിലെ 8 മുതൽ സ്വയംവര പൂജ, സ്വയംവര ഹോമം, നവഗ്രഹ ശാന്തി ഹോമം, അന്നദാനം എന്നിവയുണ്ടാകും. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പൂമരം ചിത്രോത്സവം 15 കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ നടക്കും. ചിത്രരചനാ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വിവിധ പ്രായ വിഭാഗങ്ങളിൽ പങ്കെടുക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും ക്ഷണിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി പിഎം സേതു ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനത്ത്. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി ഭർതൃഹരി മഹതാബിനെ നിയമിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ശശി തരൂരിനെ സ്പീക്കർ നിയമിച്ചു. റെയിൽവേ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി സുധീർ ഗുപ്തയെയും രാസവസ്തു വളം സമിതിയുടെ അധ്യക്ഷയായി ലോക്സഭാ എംപി ഡോക്ടർ കകോലി ഘോഷ് ദസ്തിദാറിനെയും നിയമിച്ചു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. തങ്ങൾക്ക് ലഭിച്ച 4 ഉടമ്പടികളിൽ ഏറ്റവും വിശാലമാണ് ഇന്ത്യയുടെ ശുപാർശയെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള ഏതു സമാധാന കരാറും കേവലം യുദ്ധഭൂമിക്കപ്പുറം ഊർജ്ജ തുറമുഖ സംവിധാനങ്ങളിലുള്ള ആക്രമണം, കരിങ്കടലിലെ നീക്കങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തുന്നത് ആകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയെ നേരത്തെ റഷ്യയും സ്വാഗതം ചെയ്തിരുന്നു. ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു പ്രശംസിച്ചു. ദീപം തെളിയിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രയേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്നും വ്യക്തമാക്കി.
1: Captain, I want to invite you and my dear friend Prime Minister Narendra Modi to light a celebratory flame on our next Independence Day. You are a true hero of the brave peoples of India and Israel, and you are a hero of the entire world. I wish you a very speedy and complete recovery.
0: നവീകരിച്ച ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി പിഎം സേതുവിന് ഇന്ന് ഒരു വയസ്സ്. കഴിഞ്ഞ ഒക്ടോബർ 4 നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത്. തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കുന്നതുമടക്കം ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850 ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും കൈമാറി. സെഗോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തോണിന്റെ 2 പതിപ്പിന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഇന്ന് തുടക്കമിട്ടു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ രാജ്യത്തിനായി ധീരസേവനം നൽകിയ ഫ്ളൈയിംഗ് ഓഫീസർ നിർമ്മൽജീത് സിംഗ് സെഗോണിന്റെ സ്മരണാർത്ഥം നടക്കുന്ന മാരത്തോണിന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് തുടക്കമായത്. 21, 10, 5 കിലോമീറ്റർ വിഭാഗങ്ങളിലാണ് മാരത്തോൺ നടക്കുന്നത്. നിർമ്മൽജീത് സിംഗ് സെഗോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഗോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തിതാരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 3200 പേർ മാരത്തണിൽ പങ്കെടുത്തു. 19th പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ അടുത്ത വർഷം ജനുവരി 7 മുതൽ 9 വരെ കൊൽക്കത്തയിൽ നടക്കും. പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്നാകും വിദേശകാര്യ മന്ത്രാലയം പരിപാടി സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലുള്ള ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണം വടക്കുകിഴക്കൻ മേഖലയുടെ വികസനത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: അസമിലെ ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളം മുൻനിര ആഗോള കവാടമായി മാറിയിരിക്കുകയാണ്. വടക്കുകിഴക്കൻ മേഖലയിൽ ഉടനീളം സാമ്പത്തികവും സാംസ്കാരികവുമായ പുനരുജ്ജീവനത്തിന് ഈ മാറ്റം വഴിയൊരുക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പുതുതായി പ്രവർത്തനമാരംഭിച്ച ഇന്റഗ്രേറ്റഡ് ടെർമിനൽ 2 കേന്ദ്രീകരിച്ചുള്ള വിപുലീകരണം കേന്ദ്ര സർക്കാരിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിന് കീഴിലെ നിർണായക നാഴികക്കല്ലാണ്. 2025 December 20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെർമിനൽ 2 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള പുതിയ ടെർമിനൽ വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും പ്രതിവർഷം 1.3 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പ്രാപ്തമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ പലോമ മിസുഹോ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 സമാപന ചടങ്ങ് നടക്കുക. സമാപന പരേഡിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യയുടെ പതാകയേന്തും. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം ആകെ 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനം നേടി. 50th വയലാർ സാഹിത്യ അവാർഡ് R രാജശ്രീക്ക്. ആത്രയേകം എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി R ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൌൺസിലർമാർ അവരുടെ പ്രശ്നങ്ങൾ കത്തിലൂടെ മേയറെ അറിയിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടകം, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ പിൻവലിയുമെന്നും IMD അറിയിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദവും ഉപരോധങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാനിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാൻ ജനതയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് രാജ്യത്തിന്റെ നിർണായക സാമ്പത്തിക മാർഗ്ഗങ്ങൾ തടയാനാണ് അമേരിക്കയും മറ്റും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ ആരോപിച്ചു. എന്നാൽ ജനങ്ങളുടെ പിന്തുണയും സർക്കാർ സ്വീകരിച്ച നടപടികളും ഇത്തരം ശ്രമങ്ങൾ വിജയിക്കുന്നത് തടഞ്ഞതായും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കയിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച വികസിത് ഭാരത് യൂണിറ്റി റൺ പരിപാടിയിൽ പങ്കെടുക്കാൻ വിർജീനിയയിലെ ഗ്രാവലി പോയിന്റ് പാർക്കിൽ നിരവധി ഇന്ത്യൻ വംശജർ ഒത്തുചേർന്നു. യോഗ, ധ്യാനം എന്നിവ സംയോജിപ്പിച്ച പരിപാടി ശാരീരിക ക്ഷമതയുടെയും സമൂഹ പങ്കാളിത്തത്തിന്റെയും സന്ദേശമാണ് മുന്നോട്ടുവച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ടുവച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. ITIകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി PM SETU ഇന്ന് 1 പൂർത്തിയാക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനത്ത്. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും അത് ഡെഡിക്കേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് വിളിക്കേണ്ട നമ്പർ പറയാണ് 04 9702 9708 9 6. അപ്പോൾ പാട്ട് കേൾക്കാനായിട്ട് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. നമുക്ക് ആദ്യം ഒരു ഗാനം കേൾക്കാം, ശേഷം കോളിലേക്ക് കടക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ട ഗാനങ്ങളിൽ ഇന്ന് ആദ്യമായിട്ട് ആരാ വിളിച്ചിട്ടില്ല നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ്?
1: ഉരുവച്ചാലിന്.
0: എന്തുണ്ട് ദേവിയച്ചി വിശേഷം?
1: നല്ല വിശേഷം, വേലാണ്, നല്ല ചൂട്.
0: ചൂടുണ്ടല്ലേ, അതുകൊണ്ട് അധികം പുറത്തിറങ്ങുന്നുണ്ടാവില്ല. പാട്ടും കേട്ട് കിടക്കുക. അപ്പൊ അടുത്തതായിട്ട് ഏത് പാട്ടാ കേക്കണ്ടേ?
1: ദേവി ശ്രീദേവി.
0: ആഹാ, അതെന്താ ഈ പാട്ട് ചോദിച്ചേ?
1: അതെനിക്ക് ഇഷ്ടാ പാട്ട്.
0: സ്വന്തം പേരായണ്ടാ?
1: ഓ,
0: സ്വന്തം പേരായണ്ടാ? സ്വന്തം പേരായോണ്ടാന്നോ ഈ പാട്ടിനോട് ഇഷ്ടോ? ഈ പാട്ടിനോടുള്ള ഇഷ്ടം തന്നെയാ? ഓക്കെ, എന്നാ പിന്നെ ഉച്ചവെയിലിന് അധികം പുറത്തിറങ്ങണ്ട. ഈ ഒരു പാട്ടും കേട്ടിട്ട് അവിടെ തന്നെ കിടന്ന് ഭക്ഷണമൊക്കെ കഴിച്ചോളൂ കേട്ടാ,
1: ആസ്വദിച്ചോളൂ.
0: ഓക്കെ, വിളിച്ചാൽ ഒത്തിരി സന്തോഷം.
1: ഓക്കെ.

0: വിമാന യാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
2: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
5: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
5: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999447-6836,
5: 9447-371-836,
2: 8078-502-836.
6: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ?
7: സുമതി കോളയാട്.
6: സുമതി കോളയാട്?
7: സുമതി
6: വസുമതി. അയ്യോ, ഞാൻ വാ കേട്ടില്ല, സുമതി എന്നേ
7: കേട്ടുള്ളൂ.
6: വസുമതി ചേച്ചി അല്ലേ? ആദ്യമായിട്ടാന്നല്ലേ പേര് കേൾക്കുന്നേ? മുന്നേ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട്. ഓക്കെ, ആദ്യമായിട്ട് വിളിച്ചപ്പോ ആദ്യമായിട്ട് കേക്കണ്ട പാട്ടേതാ?
7: സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ.
6: ആഹാ, ആർക്കു വേണ്ടി പാട്ട് ചോദിച്ചേ?
7: എല്ലാവർക്കും, എന്റെ ഫ്രണ്ട്സ്, എന്റെ ഭർത്താവ്, എല്ലാവർക്കും കൂടി.
6: അവരുടെ പേര് പറയോ?
7: ഭർത്താവിന്റെ പേര് രാജേഷ് രഞ്ജിത്ത്, രാകേഷ് രഞ്ജിത്ത്.
6: രാകേഷ് രഞ്ജിത്ത്.
7: രണ്ടുപേരുണ്ട്.
6: അതെ, വലിയ പേരിട്ട്
7: രാകേഷ് രഞ്ജിത്ത് പേരുണ്ട്. പിന്നെ അമ്മനെ പേര് എല്ലാരും അവരുടെ വിളിക്കുന്നത് സഞ്ജു.
6: സഞ്ജു
7: സഞ്ജു
6: സഞ്ജു.
7: അതെന്താ?
6: ഹലോ, അതെന്താ അങ്ങനെ?
7: ഇവരെ കുടുംബക്കാരിലോ അങ്ങനെ വിളിക്കുന്നത്, സഞ്ജു.
6: ഓ, ചേച്ചി എന്താ വിളിക്കുക? വസുമതി ചേച്ചി എന്താ വിളിക്കുക?
7: ആരൊന്നും വിളിക്കില്ല, ഇവരെ ഇവരെന്ന് മാത്രം പറയും.
6: അങ്ങനെ വിളിക്കുള്ളൂ? ഇപ്പൊ ഓർ കുറച്ച് ദൂരെ നിക്കാണെങ്കിൽ എന്താ വിളിക്കുക? ഇവരെ ഇങ്ങ വാന്ന്
7: പറയുകയില്ല.
6: അതെ, ഇത്രയും കാലായിട്ടോ
7: വിളിക്കലില്ല?
6: അതൊരു സംഭവം ആണല്ലോ. എത്ര കാലായി കല്യാണം കഴിഞ്ഞിട്ട്? എത്ര? എത്രയാ?
7: ഒന്നര
6: വർഷം. ഓക്കെ, ഇതിനിടയിൽ പേര് വിളിച്ചിട്ടേ ഇല്ല അല്ലേ?
7: ഇല്ല, പിന്നെ ആരെങ്കിലും പറഞ്ഞു തന്നെ, എന്തെങ്കിലും പറയണെങ്കിൽ പേര് വിളിക്കും.
6: അത്ര മാത്രമേ ഉള്ളൂ?
7: പിന്നെ എല്ലാം ഗ്രൂപ്പിലും ഉണ്ട് പാട്ട് പാടാനല്ലോ.
6: ആര് വസുമതിച്ച് പാട്ട് പാടുവോ? ഇപ്പൊ ഒരു പാട്ട് പാടിത്തരുവോ? ഏതായാലും കുഴപ്പമില്ല, വസുമതിച്ചിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട്.
7: നീർപ്പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിനി, മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ ഒത്തുമ്പിന്റെ മറിഞ്ഞു എന്റെ പുള്ളൂർ കുടം പോലെ തേങ്ങി.
6: കഴിഞ്ഞോ?
7: മതിയല്ലേ?
6: ഓ, സന്തോഷായി. സ്റ്റേജിലൊക്കെ പാടാറുണ്ടോ?
7: പറശ്ശിനിക്കടവ് പറശ്ശിനി കലാഗ്രൂപ്പില് പിന്നെ രൂപേഷ് ചേട്ടൻ്റെ പരം പോയിട്ട് സ്റ്റേജിലെല്ലാം പാടിയിട്ടുണ്ട്.
6: അതെ അല്ലേ?
7: അതും കൂടി ഞാൻ പാടിത്തരാം.

0: പിന്നെ എല്ലാം എഴുതി വെക്കൂ, എഴുതി വെച്ചിട്ട് പാട്ട് പാടി പാട്ട് പാടി ഇങ്ങനെ പാടും.
1: പാട്ട് പാടുന്നതാണ് ഇപ്പോഴത്തെ ഹോബി?
0: പാട്ട്
1: പാട്ട് കേൾക്കുന്നതിനോടൊപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ എൻജോയ്മെന്റ് ആയിട്ട്? വായനയോ
0: ഡാൻസോ? ആദ്യമെല്ലാം വായന അങ്ങനത്തെ എല്ലാം ഉണ്ടേനു, ഇപ്പൊ അതൊന്നുമില്ല.
1: ഇപ്പൊ അതൊക്കെ എങ്ങോട്ടൊക്കെ പോയേ?
0: അതെല്ലാം പോയി, ഇപ്പം പാട്ടിലായി. പിന്നെ ഓരോ ഇതല്ലേ, ടെൻഷൻ അല്ലേ?
1: ടെൻഷൻ ഉണ്ടാ? സാരമില്ല, ടെൻഷനൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് ചേച്ചി ചോദിച്ച പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ ടെൻഷനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, പാട്ട് മാത്രം ആസ്വദിക്കാം.
0: ഞാൻ ബാംഗ്ലൂരേനു, ഇപ്പൊ വന്നിട്ട് ഇപ്പൊ 3 മാസമായി. ഇവിടെ ഒരു കട തുടങ്ങിയിട്ടുണ്ട്.
1: എവിടെയാ?
0: കൊളയാട് തന്നെ, ടൈലർ ഷോപ്പ്.
1: അതെയാ, ടൈലറാണ്?
0: ടൈലറാന്ന് പറ.
1: ആഹാ.
0: 2 വർഷം ബാംഗ്ലൂരേനു.
1: അതെയാ.
0: അപ്പൊ 11 ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പ് സ്വന്തം എടുത്ത് ബാംഗ്ലൂര്. എന്നിട്ട് നോക്കുമ്പോ ഭയങ്കര വാടകയെല്ലാം കൊടുത്തിട്ട് നിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കോളയാട് വന്ന്.
1: ഇപ്പൊ കോളയാട് സെറ്റിൽഡ് ആയി?
0: ഇപ്പം കോളയാടായി.
1: ഓക്കെ. അപ്പൊ
0: ഞാൻ തുണിയെല്ലാം വിൽക്കുന്നുണ്ട്, ചുരിദാറ്, നൈറ്റി, മുണ്ട്, ലുങ്കി.
1: അപ്പൊ അവിടെ ഇരുന്നോണ്ട് നമുക്ക് പാട്ട് ആസ്വദിക്കാലോ അല്ലേ? പാട്ടും കേൾക്കാം, പണിയും നടക്കും.
0: റേഡിയോ ഇല്ല, റേഡിയോ വാങ്ങണം.
1: ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു പാട്ട് ഇപ്പൊ കേൾക്കാ, ഇനി വിളിക്കില്ലേ?
0: ഓക്കെ.
1: ഒത്തിരി സന്തോഷം, പാട്ട് കേൾക്കാം.
0: ഓക്കെ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: നീ കളിക്കലേ?
2: പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്ന
1: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
3: പോന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3 0 3 0 9 4 9 6 9 7 4 1 4 1.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
5: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
7: ഹലോ,
5: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
7: നമസ്കാരം, പ്രേമയാണ്.
5: പ്രേമട്ടാ, സുഖാണോ?
7: ഓ, സുഖാണ്.
5: എന്തൊക്കെയുണ്ട് വിശേഷം? ചൂടാണോ അവിടെ?
7: സുഖം തന്നെ. കുറച്ച് സമയം ട്രൈ ചെയ്യുന്നു.
5: ആ,
7: അപ്പൊ നമ്മളിപ്പോ 2-3 മാസമായി വിളിക്കാത്തത്.
5: അതെല്ലേ,
7: മറ്റുള്ളവർക്കും കൂടി ചാൻസ് കൊടുക്കണ്ടേ നമ്മള്?
5: അതെ, എല്ലാവർക്കും അവസരം കൊടുക്കണം.
7: അതെ, അവസരം കൊടുക്കണം. അതുകൊണ്ട് പിന്നെ അങ്ങനെ വിളിക്കല് കുറവാ.
5: ഓ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
7: നീ പിന്നെ കയ്യും തലയും പുറത്തിടരുതെന്നുള്ള പടത്തില് യേശുദാസ് പാടിയ നല്ലൊരു പാട്ടുണ്ടായിരുന്നു. ആകാശ നീലിമ മിഴികളിലെഴുതും അനുപമ സൗന്ദര്യമേ എന്നുള്ള പാട്ട്.
5: ആർക്ക് വേണ്ടി പാട്ട്?
7: അതെ, എല്ലാരും, നമ്മളെ ശ്രോതാക്കൾക്കെല്ലാം, പിന്നെ ആഫയ എല്ലാ ജീവനക്കാർക്കും
5: വേണ്ടിട്ട്,
7: പിന്നെ റേഡിയോ നമ്മളെ എല്ലാവർക്കും വേണ്ടി.
5: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാരും കേൾക്കട്ടെ അല്ലേ?
7: എല്ലാവർക്കും വേണ്ടി.
5: ഇന്ന് ഓഫാണോ?
7: ഓ,
5: ഇന്ന് ലീവ് ആണോ?
7: ഇന്ന് ഓഫാണ്, ഇന്ന് ഓഫാണ്. ഇന്ന് രാവിലെ കാലത്ത് വന്നാ.
5: അതെ, ആ നൈറ്റ് ആയിരുന്നു അല്ലേ?
7: അതെ, നൈറ്റ് ആയിരുന്നു.
5: ഓക്കേ, എന്താ അതിന്റെ ആവശ്യം? ഏതാണ്?
7: പാട്ട് വെച്ച് തന്നാ.
5: തീർച്ചയായിട്ടും കേട്ടോളൂ, മനോഹരമായിട്ടുള്ള പാട്ടാണ് ചോദിച്ചത്. ആസ്വദിച്ചോളൂ.
7: ആയിക്കോട്ടെ.
5: ഓക്കേ.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്. മട്ടന്നോൾ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111-933-600. സി എം വിസ്താര,
1: സി എം വിസ്താര നെല്ലൂന്നി. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
0: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: ഫോൺ 9961-004648-9656-94-8321. റേഡിയോ മലബാറിലൂടെ ഇഷ്ടഗാനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാണ്, 0409029709796. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ?
2: എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്.
0: ശ്രീജിത്ത്, അഞ്ചരക്കണ്ടി മൈലാടി ആദ്യമായിട്ടാണോ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
2: കാന്തവലയത്തിലെ ശില്പി പോയാൽ ശിലയുടെ ദുഃഖം എന്നുള്ള പാട്ട്.
0: ആഹാ, ആർക്കു വേണ്ടി ചോദിച്ചേ?
2: ഇത് അങ്ങനെയൊന്നുമില്ല, എന്റെ അമ്മേന്റെ ഓർമ്മക്ക് വേണ്ടിട്ട് അങ്ങനെ ചോദിച്ചിരുന്നുള്ളൂ.
0: ഓക്കെ, അമ്മക്ക് ഇത്തരം പാട്ടുകളോട് ഇഷ്ടമാണോ?
2: അമ്മക്ക് ഇത്തരം പാട്ടുകളോട് ഇഷ്ടമാണ്, അമ്മ മരണപ്പെട്ടിട്ട് 4 വർഷമായി.
0: ഓക്കെ, അപ്പൊ അമ്മയുടെ ഓർമ്മകൾക്ക് വേണ്ടിട്ട് പാട്ട് ചോദിച്ചത്.
2: അതെ അതെ.
0: ചേട്ടൻ പാട്ട് പാടുവോ?
2: ഓ ഇല്ല ഇല്ല, പാട്ട് പാടില്ല.
0: ശബ്ദം കേൾക്കുമ്പോ പാടുന്ന പോലെ ഉണ്ടല്ലോ. ഇതുവരെ പാടി നോക്കിയിട്ടില്ല?
2: ഇല്ല ഇല്ല.
0: ഒന്ന് ട്രൈ ചെയ്യുന്നോ ഇപ്പോ? അഥവാ സക്സസ് ആയാലോ?
2: അഥവാ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ശ്രോതാക്കള് റേഡിയോ പൂട്ടിട്ട് പോയി കളയും.
0: അതുകൊണ്ട് വേണ്ട.
2: അതുകൊണ്ട് വേണ്ട.
0: വേറെന്തൊക്കെയാണ്, എന്താ ചെയ്യുന്നത്?
2: ടൈൽസിന്റെ പണിയാണ്.
0: അതെയോ, ഇന്നോ പോയിനോ?
2: ഇല്ല, ഇന്ന് ഞായറാഴ്ച.
0: സ്വസ്ഥം. ഓക്കെ, വേറെ ആരൊക്കെ ഉള്ള വീട്ടില്?
2: വീട്ടില് ഭാര്യയുണ്ട്, ഭാര്യന്റെ പേര് സുനിത. മക്കള്, 3 മക്കള്, മൂത്താള് ഋതുരാജ്, 2-ാമത്താള് അനുഗ്രഹ്, 3-ാമത്താള് അനവത്യ.
0: പഠിക്കുന്നാണോ?
2: പഠിക്കുന്നത്. ഒരാള് മൂത്താള് എസ് എൻ കോളേജിൽ, കണ്ണൂർ എസ് എൻ കോളേജിൽ പഠിക്കുന്നത്. 2-ാമത്താള് കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ പഠിക്കുന്നത്. 3-ാമത്തെയാള് ഇവിടെ അഞ്ചരക്കണ്ടി മാമ്പായി എസ്എൽപി സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്.
0: അനവത്യ.
2: അനവത്യ
0: നല്ല പേരാണല്ലോ. എവിടുന്നാ തപ്പി കണ്ടുപിടിച്ച ഇങ്ങനെ ഒരു പേര്?
2: അത് പാട്ടും തന്നെ കണ്ടുപിടിച്ചതാ.
0: അപ്പൊ പാട്ടിന്റെ ആളാണ്?
2: പാട്ടിന്റെ ആളാണ്, പാട്ടാണ് മസ്റ്റ്.
0: ഏത് കാലഘട്ടത്തിലെ പാട്ടാ കൂടുതൽ കേൾക്കുന്നേ?
2: പഴയതാ ഇഷ്ടോ?
0: അതെയോ. ഓക്കെ, അപ്പൊ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ടാ ചോദിച്ചത്. പാട്ടല്ലാതെ മറ്റേതൊക്കെ പ്രോഗ്രാംസ് ആണ് കേൾക്കാൻ താല്പര്യം?
2: പാട്ടിനോടാണ് കൂടുതൽ താല്പര്യം.
0: ഏറ്റവും കൂടുതൽ പാട്ട് തന്നെ.
2: അതെ അതെ അതെ.
0: പാട്ട് കഴിഞ്ഞിട്ടേ മറ്റെന്തേ ഉള്ളൂ. ഇന്ന് എല്ലാരും ഉണ്ടോ വീട്ടില്? കുട്ടികളൊക്കെ
2: ഉണ്ടാവില്ലേ?
0: സ്പെഷ്യൽ ഉണ്ടാ?
2: സ്പെഷ്യൽ ഉണ്ട്.
0: എന്താ?
2: ഇന്നൊരു കുറച്ച് ചിക്കനെല്ലാം വാങ്ങിച്ചിന്.
0: അതെയാ?
2: സൺഡേ ആയുണ്ട്.
0: പുറത്തേക്ക് പോകുന്നുണ്ടോ?
2: ഇല്ല, പുറത്തേക്കൊന്നും പോകില്ല,
0: വീട്ടിൽ തന്നെ. സിനിമ കാണാനൊന്നും പോക്കില്ല? സൺഡേ ഹോളിഡേ അല്ലേ?
2: സിനിമ കാണാൻ പോവാറുണ്ട്. ബത്ലഹേം കുടുംബ ഇവന്റ് കണ്ടിട്ടുണ്ട്.
0: അടുത്ത്
3: കണ്ടു
2: അവസാനമായിട്ട്.
3: ആ ഞായറാഴ്ച, അങ്ങനെ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെക്കലൊന്നുമില്ല.
2: ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല.
3: ആ ഓക്കെ, നാളെ ഇനിയിപ്പോ ആദ്യം പോകണ്ടേ പണിക്ക്?
2: ഓക്കെ,
3: അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്, പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കാന്തവലയത്തിലെ ഈ പാട്ട് കേൾപ്പിച്ചു തരാം. വിളിച്ചാൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കാം.
2: ഓക്കെ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
1: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
3: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അല്ല ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281-555-8281-483-555-854-717-3810.
0: മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747-018-037.
5: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലേക്ക് ആരാണ് വിളിച്ചിട്ടില്ലേ നോക്കാം. ഹലോ.
6: ഹലോ,
5: നമസ്കാരം. ആരാ ഇത്?
6: ഞാൻ സനീറ.
5: സനീറ ചേച്ചി, ഏത് പാട്ടാ ഇന്ന് കേക്കണ്ടേ?
6: പിന്നെ ടോട്ടാനിക് രമയിലെ മനസ്സ് മനസ്സിന്റെ കാതിൽ,
5: രഹസ്യങ്ങൾ.
6: രഹസ്യങ്ങൾ
5: പാടുന്നോ?
6: പാടാൻ പറഞ്ഞു.
5: വെറുതെ രണ്ടുപേരി
6: മനസ്സ് മനസ്സിന്റെ കാതിൽ രഹസ്യം മന്ത്രിക്കും മധുവിതുരാ മന്ത്രിക്കും മധുവിതുരാത്രി.

0: ഒരു ഗായിക ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എന്താ എന്നിട്ട് അതിനെ തട്ടി വിളിക്കാത്തേ?
1: തട്ടി വിളിക്കേ, ഇപ്പം വർഷവണ പാടാ. അങ്ങനെ പാടേ.
0: പേടിയുണ്ടോ പാടുമ്പോ?
1: ആ കുറച്ചൊരു പേടി.
0: എന്തിനാ പരസ്യമില്ലേ കക്ക, ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ.
1: എല്ലാരും എന്നോട് പറയണ്ട നീ പിന്നെ പാട്ട് പാടണോ, എനക്ക് ഒരു പേടി
0: പോലാ. സന്നരേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ട് കേൾക്കുന്നയാണോ?
1: പാട്ട്
0: പാട്ട് കേൾക്കുന്ന കൂടുതൽ ഇഷ്ടം?
1: പാട്ട് കേൾക്കുന്ന മാത്രമല്ല എല്ലാം ഞാൻ കേൾക്കാറുണ്ട്.
0: അതെയാ? എന്താ പറഞ്ഞ, എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: എന്നാ പറയാ, ഒന്നിനൊന്നും മെച്ചല്ല എല്ലാ പരിപാടിയും.
0: അതെയാ? അങ്ങനെ കൂടുതലൊന്നുമില്ല.
1: എല്ലാ പരിപാടിയും ഭയങ്കര
0: അടിപൊളി. നാടകം കേൾക്കാറുണ്ടോ?
1: ഓ,
0: നാടകമൊക്കെ കേൾക്കാറുണ്ടോ?
1: അതെയാ?
0: ഇഷ്ടപ്പെട്ടോ?
1: ഇഷ്ടപ്പെട്ടു.
0: ഓക്കെ, ഇതിപ്പോ ഈ പാട്ട് ആർക്കു വേണ്ടിയാ ചോദിച്ചത്?
1: ആർക്കും വേണ്ടിട്ടല്ല, എല്ലാവർക്കും വേണ്ടി.
0: പാട്ട് കേൾക്കുന്ന എല്ലാരും കേൾക്കട്ടില്ലേ.
1: അതെ.
0: ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വിളിക്കുന്നേ?
1: ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കണോ? കഴിച്ചിട്ടില്ല.
0: പാട്ടും കൂടെ കേട്ട് കഴിക്കുമ്പോ ഇച്ചിരി കൂടെ നല്ലതല്ലേ. അപ്പോ ഭക്ഷണൊക്കെ കഴിക്കുമ്പോ പാട്ടൊക്കെ ആസ്വദിച്ചോളൂ ട്ടാ. നമുക്ക് പാട്ട്
1: കഴിഞ്ഞാലോ?
0: അതെന്താ,
1: ഞാനിപ്പോ സംസാരിക്കുന്നു റേഡിയോന്നല്ലേ.
0: ഓ, അങ്ങനെ കേൾക്കാൻ പറ്റില്ലല്ലോ എന്ന്.
1: ഇത് ലൈവല്ലേ.
0: ഓ, ആ മനസ്സിലായി മനസ്സിലായി. കേട്ട ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചു നോക്ക്.
1: ഓക്കെ,
0: വിളിച്ചാൽ ഒത്തിരി സന്തോഷം. പാട്ട് കേൾക്കാം.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
4: ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നേ?
5: ഞാൻ NPS കണ്ണനൂര്.
4: കണ്ണനൂര്? ഓക്കേ, ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
5: എനിക്ക് അമ്മയാണ് സത്യത്തിലും ചന്ദ്രരേഖയും പാട്ടില്ല.
4: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ടാണോ ചോദിച്ചത്?
5: ആ, എല്ലാവർക്കും വേണ്ടി, മലബാർ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
4: ഓക്കേ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് വീട്ടിലാണോ പുറത്താണോ? അതൊക്കെ കഴിഞ്ഞിപ്പോ വീട്ടിലെത്തി.
5: എത്രണ്ടേ? ഞാനിപ്പം ബ്ലാക്ക് മീഡിയ കണ്ണൂരിന്റെ കലാകാരനായി
4: മാറിയിട്ടുണ്ട്. അതിന്റെ പ്രാക്ടീസ് ഉണ്ട് അല്ലേ?
5: ആ, അതില് വിഷ്വലാണ് ചെയ്യുന്നത്.
4: അങ്ങനെ കൊറേയായോ?
5: ആ, ഞങ്ങള് ഇവിടെ
4: വന്നേതാണ്. സൺഡേസിൽ മാത്രാണോ?
5: ഡെയിലി ഇല്ല, ചില സമയം രാത്രിയിൽ ഉണ്ടാവും, എല്ലാ ദിവസവും ഇല്ല.
4: പറ്റുന്ന സമയങ്ങളില്,
5: ആ രാത്രികളിൽ അധികം ഉണ്ടാവും. പുള്ളിക്കാരന്റെ വീട്ടില് സ്റ്റേജ് എല്ലാം ആക്കിട്ട് അവിടെ തന്നെയാണ്
4: ചെയ്യുന്നത്. ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക്.
5: അത്ര
4: ദൂരേ ഉള്ളൂ അല്ലേ? ഓക്കേ, അപ്പൊ ഇനി ചോദിച്ച പാട്ട് അമ്മയാണേ സത്യം എന്നുള്ള സിനിമയിലെ ഒരു ഗാനം. അത് പാട്ട് ഇഷ്ടപ്പെടുന്ന റേഡിയോ മലബാർ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.
5: ഓക്കേ,
4: വിളിച്ചാൽ ഒത്തിരി സന്തോഷം.
5: ശരി.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി, സാങ്കേതിക സഹായം നൽകിയത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? അടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കൂ
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 1.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: വിസ്താര നെല്ലൂന്നി
1: സിയും വിസ്താര our products tiles sanitary ware kitchen sink jali wooden flooring roofing tiles water heater pressure pump
0: big exclusive studio kannur of simbolo and collar other brands grand force hutik vox lanit
1: phone 9496420880
0: 8111933600
1: cm vistara
0: cm vistara nellunni

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: Takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi tak

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നത്? എന്നാ നിന്റെ പ്രശ്നവും?
2: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര എന്നെ.
1: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നത്?
2: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കലേ, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്ലേ. ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാര് വന്നോലും. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
1: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
3: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മളുണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
5: സ്വാഗതം. പ്രതികരണത്തിലെ ആദ്യത്തെ സന്ദേശം ഒരു ഇമെയിൽ സന്ദേശമാണ്. രജിത കെ പി ആണ് അയച്ചിരിക്കുന്നത്. ജനകീയത്തിൽ എത്തിയ ശ്രീ രാജേഷ് എടവിനയുമായി നടത്തുന്ന പ്രക്ഷേപണ പരിപാടി നിറകണ്ണുകളോടെയേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഉയരങ്ങളിൽ എത്തിയിട്ടും തന്റെ ജീവിതത്തിലെ ഓരോ ദിനവും ഇന്നും പഴമയുടെ മറയില്ലാതെ ഓർക്കുന്ന മനുഷ്യൻ, അദ്ദേഹം ചെയ്തു വരുന്ന പുണ്യപ്രവർത്തനങ്ങൾ ഇനിയും തുടരാൻ സർവേശ്വരൻ കൂടുതൽ കരുത്തും ദീർഘായുസ്സും നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയോടൊപ്പം അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ നന്മകളും നേരുന്നു. രജിത ഉളി. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുഭവം അത് എല്ലാവർക്കും പ്രചോദനമാവട്ടെ എന്ന് ഞങ്ങൾ കൂടി ആഗ്രഹിക്കുകയാണ്. അടുത്ത കത്ത് വായിച്ചോളൂ.
4: അഭിലാഷ് കെ പി പരിപ്പായിയാണ് അടുത്ത പ്രതികരണം അയച്ചിട്ടുള്ളത്. റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്ത ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകിയ നെല്ലിക്ക എന്ന നാടകത്തിന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക പ്രശംസ ലഭിച്ചു എന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചു. പ്രസ്തുത നാടകത്തിന്റെ രചയിതാവിനും സംവിധായകനും പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും അഭിമാനിക്കാം. ഒരു കമ്മ്യൂണിറ്റി റേഡിയോ നിലയത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് കിട്ടിയ അംഗീകാരം കൂടിയാണിത്. ആശംസകൾ അറിയിക്കുകയാണ് അഭിലാഷ് കെ പി പരിപ്പായി.
5: ശരിയാണ്, റേഡിയോ മലബാറും ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ഇതേക്കുറിച്ച് മറ്റ് ഒരുപാട് കത്തുകളുണ്ട്, വഴിയെ നമുക്കതിലേക്ക് പോകാം. അടുത്തതൊരു ശബ്ദ സന്ദേശമാണ് അയച്ചിരിക്കുന്നത് പ്രമോദ് പുന്നാട്. നെല്ലിക്ക നാടകം സൂപ്പറായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെരിയ തങ്കച്ചി കാളിയമ്മ. മലയാള സിനിമാ നടിമാർ പോലും തോറ്റുപോകുമെന്നാണ് പ്രമോദ് പുന്നാട് പറഞ്ഞിരിക്കുന്നത്. സംവിധാനം ചെയ്ത രാമേട്ടനും അതുപോലെ അശ്വിനി കവിണിശ്ശേരിക്കും മറ്റെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ശരിയാണ്, കാളിയമ്മ നമ്മൾ അടുത്ത് തന്നെയുണ്ട്.
4: സന്തോഷം പ്രമോദ്, ഈ ഒരു അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ്.
5: അടുത്ത സന്ദേശം അയച്ചോളൂ.
4: ദീപാ കെ വയനാടാണ് അടുത്ത പ്രതികരണം അയച്ചിട്ടുള്ളത്. റേഡിയോ മലബാറിലെ ഞാൻ രാധിക എന്ന നാടകം ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും കേൾക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ മൂന്നാം ഭാഗം കേട്ടു. സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. പ്രായമായ മാതാപിതാക്കളുടെ ദയനീയ അവസ്ഥ നാടകത്തിലൂടെ ഇത്രയും നല്ല രീതിയിൽ രചിച്ച് ശ്രോതാക്കളിൽ എത്തിച്ച ശ്രീ കൃഷ്ണകുമാർ സാറിനും സംവിധാനവും ശബ്ദം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നാലാം ഭാഗം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു.
5: ഞാൻ രാധിക എന്നുള്ള ഈ നാടകം ഞങ്ങൾ നേരത്തെ പ്രക്ഷേപണം ചെയ്തിരുന്നു. അതിനുശേഷം ഒരു വട്ടം കൂടി എന്നുള്ള പരിപാടിയിൽ കൂടിയായിരിക്കും ദീപ ഈ നാടകം കേട്ടത്.
4: അടുത്ത പ്രതികരണം ശ്രീജ പി കാഞ്ഞിരോട് നിന്നും അയച്ചതാണ്.
5: നെല്ലിക്കയിലെ നെല്ലിക്കകളുടെ അനുഭവങ്ങളും വിലയിരുത്തലും അടിപൊളി. മന്ത്രിയുടെ അഭിനന്ദനവും കേട്ടു. ഇനിയും കേൾക്കാൻ കാതോർക്കുന്നു. നാടകവും കഥാപ്രസംഗവും ഏറെ ഇഷ്ടമാണ്. ആഴ്ചയിലൊരിക്കൽ ഒരു കഥാപ്രസംഗവും വേണമായിരുന്നു എന്നാണ് ശ്രീജ പി കാഞ്ഞിരോട് പറഞ്ഞിരിക്കുന്നത്. അതെ, ലഭ്യമാവുന്ന അവസരങ്ങളിൽ നമുക്ക് തീർച്ചയായും കഥാപ്രസംഗം ഉൾപ്പെടുന്നതായിരിക്കും. അടുത്ത പ്രതികരണം അയച്ചിരിക്കുന്നത് പ്രസീത പ്രകാശൻ കാരയിൽ നിന്നാണ്. വായിച്ചോളൂ.
4: ആദ്യം തന്നെ റേഡിയോ മലബാറിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കട്ടെ. ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം കൊടുത്ത നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക പ്രശംസയും അഭിനന്ദനവും ലഭിച്ചു എന്നത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആഭ്യന്തരമന്ത്രിയുടെ പ്രശംസ ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ റേഡിയോ മലബാറിന് പ്രചോദനമാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. 27/9/26 രാത്രി 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക രണ്ട് നാടകത്തെക്കുറിച്ചുള്ള ചർച്ച വളരെ മികച്ച രീതിയിൽ ഉള്ളതായിരുന്നു. നാടകത്തിൽ അഭിനയിച്ച വ്യക്തികളും അതിന്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച മറ്റുള്ളവരും അവരുടെ അനുഭവങ്ങൾ പറയുന്നത് വളരെ ആവേശത്തോടെയാണ് ഞാനും കേട്ടത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മികച്ച രീതിയിലുള്ളതായിരുന്നു. ഇത്തരമൊരു നാടക ചർച്ച മറ്റ് റേഡിയോ നിലയങ്ങളിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല. ശ്രോതാക്കൾക്കായി ഇത്രയും നല്ല പരിപാടികൾ കേൾപ്പിച്ചു തരുന്ന റേഡിയോ മലബാറിന് ഒത്തിരി അഭിനന്ദനങ്ങൾ. 28/9/26 തിങ്കളാഴ്ച റേഡിയോ അറ്റ് സ്കൂളിൽ മട്ടന്നൂർ സ്കൂളിലെ NSS യൂണിറ്റ് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ സന്ദേശ നാടകം വളരെ ഹൃദയസ്പർശിയായിരുന്നു. ശ്രോതാക്കളുടെ മനസ്സിലേക്ക് നേരിട്ട് സന്ദേശം എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അവതരണമായിരുന്നു എല്ലാ മക്കളുടേതും. ഇത് അവതരിപ്പിച്ച എല്ലാ മക്കൾക്കും അതിന്റെ പിന്നണി പ്രവർത്തകർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പ്രസീത പ്രകാശൻ കാര.
5: റേഡിയോ മലബാറിന്റെ എല്ലാ പരിപാടികളും വളരെ വ്യക്തമായി കേട്ട് ദീർഘമായ ഒരു പ്രതികരണം അയച്ച പ്രസീത പ്രകാശിന് നന്ദി അറിയിക്കുകയാണ്. അടുത്ത കത്ത്, ഹായ് റേഡിയോ മലബാർ, പ്രതികരണത്തിന് സെപ്റ്റംബർ 27 ഇഷ്ടങ്ങൾ ഈണങ്ങൾ അജയ് പാലക്കൽ അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായി. ജാനകിയമ്മയുടെ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിൻ്റെ അവതരണം മികച്ചു നിന്നു. ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ച അദ്ദേഹത്തിന് 1000 അഭിനന്ദനങ്ങൾ. ഗാനതരംഗത്തിൽ ദേശാടനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷ് അവതരിപ്പിച്ച പരിപാടി ഒത്തിരി ഇഷ്ടമായി. അതിലെ ഓരോ ഗാനങ്ങളും എത്ര കേട്ടാലും മതിവരില്ല. ആ ചിത്രത്തിലെ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച മാഷിന് 1000 അഭിനന്ദനങ്ങൾ, ഒപ്പം റേഡിയോ മലബാറിനും. സുജാത മേറ്റടി കത്ത് തുടരുകയാണ്. 1 ഒക്ടോബർ മധുര ഗീതങ്ങൾ, ജി വേണുഗോപാലിൻ്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷ് അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. മാഷിൻ്റെ അവതരണവും തിരഞ്ഞെടുത്ത ഗാനങ്ങളും സൂപ്പർ. ആ പരിപാടി അവതരിപ്പിച്ച മാഷിന് 1000 അഭിനന്ദനങ്ങൾ. 1 ഒക്ടോബർ ശാസ്ത്രലോകത്തിൽ വിജയകുമാർ ബ്ലാത്തൂർ അവതരിപ്പിച്ച പരിപാടി വിജ്ഞാനപ്രദമായി. കൊതുകിനെപ്പറ്റി അവതരിപ്പിച്ച ആ പരിപാടി വളരെ ഇഷ്ടമായി.
2: റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക എന്ന നാടകത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അഭിനന്ദനങ്ങൾ ലഭിച്ചതായി അറിഞ്ഞു. നെല്ലിക്കയുടെ അണിയറ പ്രവർത്തകർ, രചന നിർവഹിച്ച മാഷ്, സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ സാറിനും, ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും, പിന്നെ നാടകത്തിൽ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങൾക്കും ഞങ്ങളുടെയും സ്നേഹം നിറഞ്ഞ 1000 അഭിനന്ദനങ്ങൾ.
5: റേഡിയോ മലബാറിന്റെ എല്ലാ പരിപാടികളും കേട്ട് വിശദമായ സന്ദേശമാണ് സുജാത മേറ്റടി അയച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. അടുത്ത കത്ത് വായിച്ചോളൂ.
2: ബൈജു നടാലാണ് അടുത്ത പ്രതികരണം അയച്ചിട്ടുള്ളത്. ഭൂതല പ്രക്ഷേപണത്തിൽ വളരെ കുറച്ച് സമയം മാത്രം ചലച്ചിത്ര ഗാനങ്ങളുള്ളൂ. അത് പേര് പറഞ്ഞ് കേൾപ്പിച്ചാൽ നന്നായിരുന്നു. പിന്നെ ശബ്ദത്തിന്റെ ഏറ്റക്കുറിച്ചിൽ പതർച്ച. ഇതിന് പരിഹാരം ഒന്നുമില്ലേ? മറ്റു നിലയങ്ങൾക്ക് ഇങ്ങനെ കാണുന്നില്ല.
5: ബൈജു നടാൽ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ബൈജു, നമ്മൾ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണത്തിൽ മാത്രമല്ല, ഭൂതല പ്രക്ഷേപണത്തിലും ഒരുപാട് വ്യത്യസ്തങ്ങളായ ചലച്ചിത്ര ഗാന പരിപാടി പല പരിപാടികളിലും ഉൾപ്പെടുത്തി പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ബൈജു ഇത് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബൈജു കത്തിൽ ചോദിപ്പിച്ചു, ശബ്ദത്തിൻ്റെ പകർച്ചയും അതുപോലെ തന്നെ ഏറ്റക്കുറച്ചിലും അതിന് പ്രധാന കാരണം സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ഒരു കമ്മ്യൂണിറ്റി റേഡിയോ നിലയത്തിൻ്റെ പ്രക്ഷേപണ പരിധിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ. പറ്റുമെങ്കിൽ ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം കേൾക്കാൻ ശ്രമിക്കുക.
2: അടുത്ത പ്രതികരണം വായിക്കുകയാണ്. ബാബു ആണിക്കേരിയാണ് പ്രതികരണം അയച്ചിട്ടുള്ളത്. ആദ്യം തന്നെ റേഡിയോ മലബാർ നാടക നേരത്തിൽ കൂടി ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് പ്രാധാന്യം നൽകി അവതരിപ്പിച്ച നെല്ലിക്ക നാടകത്തിന് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയതിൽ മലബാറിനൊപ്പം ഞങ്ങൾക്കും ഏറെ സന്തോഷം. അഭിനന്ദനങ്ങൾ. നെല്ലിക്ക 2 നാടക ചർച്ചയും ഗംഭീരം. ശ്യാമിന്റെയും ഇൻസ്പെക്ടർ രാഘവന്റെയും അഭാവം ചർച്ചയിലുണ്ടായിരുന്നു. നാടകത്തിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചേർന്ന് 1 മണിക്കൂർ ശ്രോതാക്കൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു നൽകിയത്. അതുപോലെ റേഡിയോ അറ്റ് സ്കൂളിൽ കൂടി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകവും സൂപ്പർ. താരസ്വരത്തിൽ കൂടി ഗിന്നസ് ബക്രു എന്ന അജയ്കുമാറിന്റെ സിനിമാ വിശേഷങ്ങളും ഇഷ്ടമായി. ചാരുകസേര ഈ ആഴ്ച കരുമാടിക്കുട്ടന്റെ ചരിത്ര സത്യങ്ങൾ പറഞ്ഞു തന്നു. അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ബാബു ആണിക്കേരി. ശ്യാമ് തന്നെ ഇതിന് മറുപടി കൊടുക്കുന്നതായിരിക്കും നല്ലത്.
5: ഇൻസ്പെക്ടർ രാഘവൻ സ്ഥലത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. അതുപോലെ ശ്യാമിന്, അതായത് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്കും ചർച്ച കഴിഞ്ഞിരുന്നു. ഞാൻ പങ്കെടുക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് പ്രോഗ്രാമിന് പോയത്, പക്ഷെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലെ നെല്ലിക്ക നാടകത്തെക്കുറിച്ചുള്ള ചർച്ച ശ്രോതാക്കൾക്ക് നല്ല ഒരു അനുഭവമായി. നാടകം പോലെ തന്നെ നാടകത്തിന് ശബ്ദം നൽകിയവരും രചയിതാവും സംവിധായകനും സഹസംവിധായകയും മറ്റെല്ലാവരും അവരവരുടെ നാടകാനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ശ്രോതാക്കൾക്ക് ഏറെ കൗതുകം. സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും രചയിതാവ് കൃഷ്ണകുമാർ മാഷിക്കും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും മറ്റെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കാളിയമ്മയെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ചന്ദ്രലേഖ മല്ലിശ്ശേരിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കഥയച്ചിരിക്കുന്നത് തമ്പാൻ മട്ടന്നൂർ. ഒപ്പൊരു നിർദ്ദേശം കൂടി പറയുന്നുണ്ട്, നാടക ചർച്ചയിൽ ശ്രോതാക്കളായ കുറച്ചു പേരെ ഉൾപ്പെടുത്താമായിരുന്നില്ലേ എന്ന്. തീർച്ചയായും വളരെ നല്ലൊരു നിർദ്ദേശമാണ്. ഈ നിർദ്ദേശം നമ്മുടെ പരിഗണനയിലുണ്ട്. തുടർന്നുള്ള നാടക ചർച്ചകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും.
2: ചന്ദ്രഭാനു തില്ലങ്കേരി അയച്ച പ്രതികരണമാണ് അടുത്തത്.
5: നെല്ലിക്ക നാടകം 2 ഭാഗത്തെ പരാമർശിച്ച് പലതവണയായി പ്രതികരണത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. നാടകത്തിൽ ഒരു തീവണ്ടി യാത്രക്കാരനായി വളരെ ചെറിയ റോളിൽ ശബ്ദ സാന്നിധ്യം അറിയിച്ചതിനാലും നാടക ചർച്ചയിൽ പങ്കെടുത്ത് എന്നതുകൊണ്ടും അഭിപ്രായങ്ങൾ എഴുതാതിരിക്കാൻ കഴിയില്ലല്ലോ. കാലികവും സാമൂഹിക പ്രസക്തിയുള്ളതുമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രക്ഷേപണം ചെയ്യുന്ന നാടകമാകുമ്പോൾ പ്രത്യേകിച്ചും. ഇപ്പോഴിതാ ലഹരിക്കെതിരെ മുഴുനീള യുദ്ധം പ്രഖ്യാപിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിൽ ഒരുപക്ഷെ അതിനു മുൻപേ തന്നെ നാടകകൃത്ത് ശ്രീകൃഷ്ണകുമാറിന്റെ തിരക്കഥയിൽ രൂപം കൊണ്ട നെല്ലിക്ക നാടകത്തിന്റെ പ്രമേയത്തിന് ഓപ്പറേഷൻ തൂഫാനുമായുള്ള സാദൃശ്യം ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അറിവിൽ എത്തുന്നതും തുടർന്ന് അദ്ദേഹം നാടകത്തെ അഭിനന്ദിച്ചുള്ള ശബ്ദ സന്ദേശം റേഡിയോ മലബാറിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. ആനുകാലികവും സാമൂഹിക വിഷയങ്ങൾ പ്രതിപാദ്യമാക്കിയതുമുള്ള നാടകങ്ങളും മറ്റു പരിപാടികളും ഇനിയും റേഡിയോ മലബാറിൽ കൂടി ശ്രോതാക്കളുടെ കാതോരം എത്തിക്കാൻ റേഡിയോ നിലയത്തിന് കഴിയുമാറാകട്ടെ എന്നും ആശംസിക്കുന്നു ചന്ദ്രഭാനു തില്ലങ്കേരി.
4: ചന്ദ്രഭാനു തില്ലങ്കേരി തുടരുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി തെരുവുനായ്ക്കൾക്ക് ലഭിക്കുന്ന ഷെൽട്ടർ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ തനിക്കും ലഭിക്കാത്തതിന്റെ പേരിൽ കിട്ടന്റെ വീട്ടിലെ വളർത്തുനായ അപേക്ഷകരെയും പ്രതിഷേധക്കാരെയും കൂട്ടിച്ചേർത്ത് ഒരു പുതിയ കൊര കൊരച്ചത് കണ്ടുപിടിച്ച കരുണന്റെ കാഞ്ഞ ബുദ്ധിയെ പ്രശംസിക്കാതെ വയ്യ. എങ്കിലും ആമനത്തയുടെ മുൻപിൽ ഇത്തവണയെങ്കിലും ആളാകാൻ ശ്രമിച്ച കരുണന്റെ ശ്രമം കുട്ടിരാമേട്ടന്റെ രംഗപ്രവേശത്തോടെ ഭാഗികമായെങ്കിലും പൊളിഞ്ഞുപോയി എന്ന് തോന്നുന്നു.
5: സെപ്റ്റംബർ 27 ഞായറാഴ്ചയിലെ ചിരിയും ചിന്തയും കേട്ട് കഴിഞ്ഞപ്പോൾ ആമിനത്തയുടെയും കരുണന്റെയും പതിവ് പോലെയുള്ള പൊതുവിജ്ഞാന വിവരണവും തള്ളും കേട്ട് ചിരിക്കാതിരിക്കാൻ ഏറെ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ.
4: ഗായകൻ ജി വേണുഗോപാൽ പാടിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തി കൃഷ്ണകുമാർ കണ്ണോത്ത് അവതരിപ്പിച്ച മധുരഗീതങ്ങൾ മധുരതരമായി. തിരഞ്ഞെടുത്ത ഗാനങ്ങളും അവതരണവും നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞു.
5: ഒക്ടോബർ 3 ഞായറാഴ്ച രാവിലെ താരസ്വരത്തിൽ ഉണ്ടപ്പക്രു അഥവാ ഗിന്നസ് പക്രു എന്ന അജയന്റെ വിശേഷങ്ങൾ വളരെ രസകരമായിരുന്നു. വ്യത്യസ്ത സിനിമകളിലെ ഡയലോഗുകളും ഷൂട്ടിംഗ് വിശേഷങ്ങളും പങ്കുവെക്കുന്നത് പരിപാടിക്കിടെ കേട്ടപ്പോൾ ഒരു വലിയ നടനെന്നുള്ള ഭാവത്തിലുള്ള തലക്കനം അല്പം പോലും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിഴലിച്ചു കണ്ടില്ല. അജയനെക്കുറിച്ചും അജയന്റെ സിനിമകളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചന്ദ്രലേഖയുടെ അവതരണവും മികച്ചതായി. റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ. ചന്ദ്രഭാനുവേട്ടൻ വളരെ വിശദമായാണ് റേഡിയോ മലബാറിലെ പരിപാടികൾ കേട്ട് പ്രതികരിച്ചത്. നന്ദി.
4: അടുത്ത പ്രതികരണം സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരി അയച്ചതാണ്. ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ അജയ് പാലക്കാരൻ അവതരിപ്പിച്ച ഒന്നാമത്തെ ഗാനം അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കി എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മെച്ചം. വളരെ ഇഷ്ടമായി. ജാനകിയമ്മയ്ക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് നടത്തിയ പരിപാടി വളരെ ഇഷ്ടമായി. ജനകീയത്തിൽ നടുവനാട് എൽ പി സ്കൂൾ മാനേജറും അധ്യാപകനുമായ രാജേഷ് മാഷുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ അഭിമുഖം, മാഷിന്റെ ഓരോ അനുഭവങ്ങളും പച്ചയായ സത്യത്തിലൂടെ വെളിപ്പെടുത്തലും എല്ലാം കേട്ടപ്പോൾ ഇനിയും കുറേ ആഴ്ചകൾ മാഷിന്റെ അനുഭവങ്ങൾ കേൾക്കണമെന്നുണ്ട്, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഠിപ്പിച്ച കുട്ടിയോട് ഒരു നേരത്തെ ആഹാരം വാങ്ങിത്തരുമോ എന്ന ആ വാക്ക് ഹൃദയഭേദകമായ വാക്കുകളാണ്. നന്ദി മാഷെ, നല്ല രീതിയിൽ എത്തിയല്ലോ. ശനിയാഴ്ച രാവിലെ 8:30 പ്രക്ഷേപണം ചെയ്ത ഗാനതരംഗം പരിപാടി ബൈജുവിന്റെ നല്ല അവതരണം, എല്ലാം നല്ല ഗാനങ്ങൾ. ആശംസകളോടെ സരസ്വതി പ്രദീപൻ, കാഞ്ഞിലേരി.
5: വിശദമായ പ്രതികരണത്തിന് സന്തോഷം. അടുത്ത കത്ത് ദിലീപ് വി മുഹമ്മദ്. നെല്ലിക്ക നാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രശംസ ലഭിച്ചപ്പോൾ അത് റേഡിയോ മലബാറിന്റെ കിരീടത്തിലെ ഒരു പൊൻതൂവിൽ കൂടിയാ എന്ന് തന്നെ പറയാം. അടുത്തിടെ കേട്ട ചിരിനേരത്തിലെ ഏറ്റവും മികച്ച എപ്പിസോഡായിരുന്നു എഗെയിൻ കാസർഗോഡ് കാതർഭായിലെ രംഗങ്ങൾ കേൾപ്പിച്ച ചിരിനേരം.
4: പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിന്റെ ശബ്ദവ്യാഖ്യാനവും സുന്ദരമായിരുന്നു. സൂര്യ പറഞ്ഞതുപോലെ തന്നെ പൊന്മുട്ടയിടുന്ന ഒരു താറാവായി ആ ചിത്രം എന്നും മലയാള സിനിമയിലുണ്ടാകും.
5: താരസ്വരത്തിൽ ഗിന്നസ് പക്രു എന്ന അജയ്കുമാറിനെ പരിചയപ്പെടുത്തിയത് നല്ലൊരു ശ്രവണ അനുഭവമായി. ആ നടൻ അഭിനയിച്ച കുറേയേറെ ചിത്രങ്ങളും പ്രധാനപ്പെട്ട അഭിനയ മുഹൂർത്തങ്ങളെയും പരിചയപ്പെടാനായി.
4: രാജേഷ് ഇടവനെയും ബാബുരാജ് അയ്യല്ലൂരും പങ്കുവച്ച അനുഭവങ്ങൾ 3 എപ്പിസോഡുകൾ പിന്നിട്ടിട്ടും അവസാനിപ്പിക്കാൻ കഴിയാത്തവണ്ണം സമൃദ്ധമാണെന്ന് വേണം പറയാൻ.
5: നായകൻ സൈക്കിൾ ചവിട്ടിപ്പാടുന്ന 3 ഗാനങ്ങൾ അവതരിപ്പിച്ച ഡോക്ടർ പി വി ജയരാജിന്റെയും ലീന ജയരാജിന്റെയും പാട്ടും പൊരുളും പരിപാടി വേറിട്ടതായി. ദത്തുപുത്രൻ എന്ന സിനിമയിലെ സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ ഗ്രാമം എന്ന ഗാനം ഏറെ ആസ്വാദ്യകരമായി. അത്ര പരിചയമില്ലാത്ത മറ്റു 2 ഗാനങ്ങൾ പരിചയപ്പെടാനും കഴിഞ്ഞു.
4: വിശദമായിട്ട് തന്നെ ദിലീപ് വി മുഹമ്മദ് ഇത്തവണയും പ്രതികരിച്ചിട്ടുണ്ട്.
5: നന്ദി ദിലീപ്.
4: നെല്ലിക്ക എന്ന നാടകത്തിലൂടെ ആഭ്യന്തര വകുപ്പിന്റെ പ്രശംസ ഏറ്റുവാങ്ങിയ റേഡിയോ മലബാറിന് അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് സന്ദേശം അയച്ചിട്ടുണ്ട് വിമല.
5: വളരെ സന്തോഷം. സ്ഥാനം പറഞ്ഞില്ല അല്ലേ?
4: ഇല്ല, വിമല ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പ്രതികരണത്തിൽ അയച്ചിട്ടുള്ളത്.
5: ഇനിയും നമ്മുടെ റേഡിയോ മലബാറിലെ പരിപാടികൾ കേൾക്കുക. നിങ്ങളുടെ
4: അഭിപ്രായങ്ങളും
5: നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ അയക്കുക. അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിൽ കോവിഡ് പോലെ പടർന്നു പിടിച്ച ലഹരിയെ ആധാരമാക്കി റേഡിയോ മലബാർ അവതരിപ്പിച്ച നെല്ലിക്ക നാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യമേ പറയട്ടെ, റേഡിയോ മലബാറിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. അണിയറ പ്രവർത്തകർക്ക് മൊത്തത്തിൽ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ചും ചന്ദ്രലേഖ മല്ലശ്ശേരി, സൂപ്പർബ്. പിന്നെ ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ചില പാട്ടുകൾ ഒറിജിനൽ ട്രാക്ക് അല്ലാതെ മറ്റുള്ളവരുടെ റീമേക്ക് ചെയ്ത പാട്ടുകൾ കൊടുക്കുന്നത് കേൾക്കുന്നു. അത് ശരിക്കും പാടിയ പാട്ടുകാരോട് കാണിക്കുന്ന ഒരു അവഹേളനമാണ്. കത്ത് നീളുന്നത് കൊണ്ട് പാട്ടുകൾ ഇവിടെ പറയുന്നില്ല. പിന്നെ മിക്ക ദിവസങ്ങളിലെയും മധുരഗീതങ്ങൾ ഓരോ ദിവസം കേൾക്കുമ്പോഴും തോന്നും നമ്മളൊക്കെ ഒരുപാട് പാട്ടുകൾ ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണ്, ആർക്കു വേണ്ടിയാണെന്ന്. ആ പരിപാടിയിൽ നിന്നും ശ്രോതാക്കളെ മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ. പഴയതുപോലെ ശ്രോതാക്കളെ കൂടി ഉൾപ്പെടുത്തി മധുരഗീതങ്ങൾ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. റേഡിയോ മലബാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സുധീഷ് നടാൽ.
4: സുധീഷും കുറച്ചായി പ്രതികരണത്തിലേക്ക് അയച്ചിട്ടല്ലേ?
5: അതെ.
4: ഇത്തവണയും വിശദമായിട്ട് പ്രത്യേകിച്ചും നമ്മുടെ നാടക നേരത്തെ കുറിച്ചും നാടകത്തിന് ലഭിച്ച അഭിനന്ദനങ്ങളെ കുറിച്ചും പരാമർശിച്ചുകൊണ്ടാണ് കത്ത് അയച്ചിട്ടുള്ളത്.
5: ശ്രോതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് റേഡിയോ മലബാർ പരിപാടികൾ തയ്യാറാക്കുന്നതും പ്രക്ഷേപണം ചെയ്യുന്നതും. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. പിന്നെ ചില റീമേക്ക് ചെയ്ത പാട്ടുകളാണ് പ്രക്ഷേപണം ചെയ്തത് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തിയതായിരിക്കില്ല, അബദ്ധത്തിൽ വന്നു പോയതാവാം. ഇനി പരിപാടികൾ ചെയ്യുമ്പോൾ ഞങ്ങളത് ശ്രദ്ധിക്കാം.
4: വട്ടിപ്പുറത്ത് നിന്നും ഗീതയും ചന്ദ്രികയും. നമ്മുടെ റേഡിയോ മലബാറിന്റെ സൂപ്പർ ഹിറ്റായ നെല്ലിക്ക നാടകത്തിൽ ലഹരി മാഫിയക്കെതിരെ നടക്കുന്ന പോരാട്ടത്തിന്റെ കഥ അവതരിപ്പിച്ച അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചേർന്ന് അവരുടെ അഭിനയ മികവിനെ പറ്റിയും
5: നെല്ലിക്ക നാടകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നുകൂടി കേൾപ്പിച്ചുകൊണ്ടും അവതരിപ്പിച്ച ചർച്ച സൂപ്പറായിരുന്നു. ഈ നാടകം ശ്രോതാക്കൾ നെഞ്ചിലേറ്റി. റേഡിയോ മലബാറിന് നൽകിയ അഭിനന്ദനങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ച ആശംസകളും റേഡിയോ മലബാറിലൂടെ കേൾക്കാൻ പറ്റി. ഈ കഥ രചിച്ച കൃഷ്ണകുമാർ സാറിനും സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ സാറിനും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും ഈ നാടകം അവതരിപ്പിച്ച മറ്റെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു.
4: റേഡിയോ എറ്റ് സ്കൂൾ എന്ന പരിപാടിയിൽ തിങ്കളാഴ്ച മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശം എന്ന നാടകം സൂപ്പറായിരുന്നു. ഇപ്പോൾ ലഹരി കടിമപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു. അവതരിപ്പിച്ച കുട്ടികൾക്കും ഒപ്പം ചന്ദ്രലേഖയ്ക്കും നല്ലൊരു അഭിനന്ദനം അറിയിച്ചുകൊള്ളു.
5: കഥ തുടരുകയാണ്. വ്യാഴാഴ്ച വിജയകുമാർ ബ്ലാത്തൂരിന്റെ നല്ല അവതരണത്തിലൂടെ കൊതുകിനെ പറ്റി കുറേ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റി. നല്ല രീതിയിൽ ക്ലാസ് തന്ന ശ്രീ വിജയകുമാർ ബ്ലാത്തൂരിന് നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു. വെള്ളിയാഴ്ച റേഡിയോ എറ്റ് സ്കൂൾ എന്ന പരിപാടിയിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയെ അനുസ്മരിച്ചുകൊണ്ട് കൃഷ്ണകുമാർ സാറും കുട്ടികളും നടത്തിയ ചർച്ച കേട്ടപ്പോൾ ഗാന്ധിജിയുടെ സത്യസന്ധതയെപ്പറ്റിയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബാപ്പുജിയെ ഒരിക്കൽ കൂടി ഈ നിമിഷം ഓർത്തുപോയി.
4: വിശദമായിട്ട് തന്നെ ഗീതേച്ചിയും ചന്ദ്രയേച്ചിയും പ്രതികരിച്ചിട്ടുണ്ട്. സന്തോഷം വട്ടിപ്പുറത്തെ ഗീതേച്ചി ചന്ദ്രകേച്ചി. അടുത്ത പ്രതികരണം
5: ഷീബ പുന്നാടാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്.
4: റേഡിയോ എറ്റ് സ്കൂൾ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സ്റ്റുഡൻസ് അവതരിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശ നാടകം ഇന്നത്തെ സാഹചര്യങ്ങളുടെ തിരിച്ചറിവായി. അഭിനന്ദനങ്ങൾ. അതേ ദിവസം പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ മനോഹരമായിരുന്നു. 29/9/26 വായനശാലയിൽ UK കുമാരൻ സാറിന്റെ വളഞ്ഞ കുട വായിച്ചു കേട്ടപ്പോൾ ശ്രവണസുന്ദരമായി. തിരികെ ജീവിതത്തിലേക്ക് ഒരുപാട് പേർക്ക് ഇത് ഗുണകരമാവും. ഫോൺ നമ്പർ കൂടെ പറഞ്ഞുകൊണ്ട് അവർക്ക് നേരിട്ട് വിളിക്കാനും പുതിയൊരു ജീവിതം കണ്ടെത്താനും സാധിക്കും. ശാസ്ത്രവീതി വിജയകുമാർ സാർ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. പുതിയ പുതിയ അറിവുകൾ നമുക്ക് പകർന്നു നൽകുന്നു. പിന്നെ മഞ്ചാടി കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും കേൾക്കാൻ ഇഷ്ടമാണ്. പഴയകാലത്ത് കഥകൾ കേൾക്കാൻ അച്ഛൻ്റെ മുന്നിലിരിക്കാറുള്ള കുഞ്ഞിൻ്റെ ആകാംക്ഷ ഇപ്പോഴും തോന്നിപ്പോവും. റേഡിയോ മലബാർ മറ്റു റേഡിയോ പ്രോഗ്രാമിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനം നേടിയ നെല്ലിക്ക ഇന്നത്തെ നേർക്കാഴ്ചയാണ്. അഭിനന്ദനങ്ങൾ. സന്തോഷം. ഇന്നത്തെ പ്രതികരണത്തിലേക്ക് വന്ന എല്ലാ കത്തുകളും വായിച്ചു കഴിഞ്ഞു. കൂടുതലായിട്ടും ഇന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി റേഡിയോ മലബാറിന് നൽകിയ അഭിനന്ദനത്തെക്കുറിച്ചാണ് മിക്കവരും പരാമർശിച്ചിട്ടുള്ളത്.
5: തീർച്ചയായും ശ്രോതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുമുള്ള ഒരു എളിയ ശ്രമമായിരുന്നു നെല്ലിക്ക എന്ന നാടകത്തിലൂടെ ഞങ്ങൾ നടത്തിയത്. അതിന് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ പ്രശംസയും കിട്ടി. വളരെ സന്തോഷം. റേഡിയോ മലബാറിന് കിട്ടിയ ഒരു പൊൻതൂവിൽ തന്നെയാണ് ഈ പ്രശംസ. ഇനിയും ഇത്തരം പരിപാടികൾ തയ്യാറാക്കാനും അത് ശ്രോതാക്കളിൽ എത്തിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഇതുവരെ സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും സന്ദേശങ്ങൾ അയക്കുക. വിലാസം
4: പ്രതികരണം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ റേഡിയോ മലബാർ അയ്യല്ലൂർ മട്ടന്നൂർ.
5: പ്രതികരണത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്: 9037008960. നന്ദി.
0: പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
1: രമണി ഇന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്,
1: എന്നാ പോയി നോക്കാം.
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ല പങ്കെ, ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോയില്.
0: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോയില്.
2: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാരെ വരുന്ന് അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്.
2: മോളെ എവിടുന്ന?
3: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിൽ നിന്നാ.
0: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
3: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേക്കലുണ്ട്, കേക്കലുണ്ട്.
3: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
0: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പാ.
2: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
1: പങ്കെ വെറുതെ പറയലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
2: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
0: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കന്റെ പങ്കെ.
2: നമുക്ക് പാടാൻ തോന്നില്ല രമണി?
0: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
2: ഉച്ചി

0: ഓർമ്മയില്ല. നാട്ടിയിലും പൊട്ടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
1: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ. ഇതെത്ര രസമായി തുടങ്ങിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
1: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരും. റേഡിയോയില്
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
1: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്.
3: പിന്നെ ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
1: ഓ അങ്ങനെയുണ്ട് അല്ലേ.
3: വിളിച്ചൊരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
3: ചിമ്മിയിലെ പാട്ടായിരിക്കും.
1: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രി
3: പെണ്ണാളേ പെണ്ണാ
1: പങ്ക് പാടുന്ന ആ പാട്ട് തന്നെ അങ്ങേ പാടിക്കൊടുക്കും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ, 8:00 സർഗജാലകം, 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ, 9:00 നാടകനേരം. ഇതിൽ കുരങ്ങ് ദീനം എന്ന നാടകത്തിന്റെ 1 ഭാഗം, രചന ഡോക്ടർ PV ജയരാജ് മട്ടന്നൂർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദം നൽകിയവർ ഡോക്ടർ PV ജയരാജ് മട്ടന്നൂർ, ലീന ജയരാജ് മട്ടന്നൂർ, അമൽമണി മട്ടന്നൂർ, കൃഷ്ണൻ കാഞ്ഞിലേരി, ഷാജി മാലൂർ, ബാബുരാജ് അയ്യല്ലൂർ, വിനോദ് അയ്യല്ലൂർ. 10:00 മധുരഗീതങ്ങൾ, നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയാണ്. ഇതിൽ ജി ശങ്കരക്കുറുപ്പിന്റെ പശ്ചാത്താപം എന്ന കവിത, ആലപിക്കുന്നത് നിത്യ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. ഇതിൽ നടുവനാട് LP സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് എടവന, ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ സൗഹൃദ സംഭാഷണത്തിന്റെ 5 ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 റേഡിയോ എയ്റ്റ് സ്കൂൾ, 8:00 മധുരഗീതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കൃഷ്ണകുമാർ കണ്ണൂത്ത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:30 നാടകനേരത്തിലൂടെ കേൾക്കാം നാടകം കുരങ്ങ് ദീനം 1 ഭാഗം. രചന ഡോക്ടർ PV ജയരാജ് മട്ടന്നൂർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദം നൽകിയവർ ഡോക്ടർ PV ജയരാജ് മട്ടന്നൂർ, ലീന ജയരാജ് മട്ടന്നൂർ, അമൽമണി മട്ടന്നൂർ, കൃഷ്ണൻ കാഞ്ഞിലേരി, ഷാജി മാലൂർ, ബാബുരാജ് അയ്യല്ലൂർ, വിനോദ് അയ്യല്ലൂർ. 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകളാണ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, തുടർന്ന് കാവ്യസൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് N. സുധാമണി ടീച്ചർ. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ മുരിക്കഞ്ചേരി കേളുവിന്റെ കഥ കേൾക്കാം. 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല. ഇതിൽ അഖിൽ പി ധർമ്മജന്റെ ജനപ്രിയ നോവലായ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള നിരൂപണം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ CM കല്ലൂർ. തുടർന്ന് നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിന്റെ ആസ്വാദനക്കുറിപ്പ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വൈകാ സജീവൻ വെള്ളിയാമ്പറമ്പ്. 9:00 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ, നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225 9000018.

0: ഇന്റർപ്രനൂർ, കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക് സ്മാർട്ട്, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
1: ആദൌ മുഖ്യ വാർത്താഃ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ ഉദീയമാനാനാം മധ്യമാനാം ച ശക്തീനാം പരസ്പര സഹയോഗേ ബലം പ്രദത്തവാൻ. കേന്ദ്രീയമന്ത്രി ശിവരാജ് സിംഹ ചൌഹാനഃ ആന്ധ്രപ്രദേശെ ത്രിആയാമി കൺക്രീറ്റ് മുദ്രണ പ്രൗദ്യോഗിക്യാഃ ത്രിലക്ഷ ഗൃഹാണാം നിർമ്മാണായ പ്രായോഗിക പരിയോജനായാഃ ശുഭാരംഭം അകരോത്. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണനവര്യഃ ഉക്തവാൻ യത് വികസിത ഭാരതസ്യ നിർമ്മാണായ സുശാസനം അദൃശ്യാധാരഭൂതസംരചനായാഃ രൂപേ അസ്തി. തമിഴ്നാടു, പുതുച്ചേരി, പശ്ചിമബംഗ രാജ്യേഷു പഞ്ചാനാം വിധാനസഭാക്ഷേത്രാണാം അസമരാജ്യേ ഏകസ്യ ലോകസഭാക്ഷേത്രസ്യ ച ഉപനിർവാചനാനാം കൃതേ പ്രചാരഃ സമാപ്തഃ. അപി ച ഐഷമഃ വർഷസ്യ ജാപാനദേശസ്യ നാഗോയാ നഗരെ ഏഷ്യായി ക്രീഡാഃ സമാപ്തഃ. ഭാരതം സമഗ്ര പദകതാലികായാം ചതുർത്ഥം സ്ഥാനം പ്രാപ്തവത്. അഥ വാർത്താഃ വിസ്തരേണ. വിദേശ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അവദത് യത് അന്താരാഷ്ട്രീയ ശാന്തിഃ സുരക്ഷാ ച ആപൂർത്തി ശൃംഖലായാഃ സുദൃഢത്വം സമ്പർക്ക വ്യവസ്ഥാ ച ഉദീയമാന മധ്യമ ശക്തീനാം ഇഎംപി ഇത്യതേഷാം കാര്യസൂച്യാഃ മഹത്വപൂർണാഃ വിഷയാഃ സന്തി. അദ്യ നവദില്ല്യാം ദ്വിഷഷ്ടിതമേ മ്യൂണിക് സുരക്ഷാ സമ്മേളനെ ഭാഷമാണഃ വിദേശമന്ത്രീ അവദത് യത് ഉദീയമാനാഃ മധ്യമാഃ ച ശക്തയഃ വൈശ്വിക ദക്ഷിണാത് വൈശ്വികോത്തരാത് ച സന്തി യാഃ അധികം പ്രാസംഗികത്വം പ്രാപ്തും ഇതി സ്വലക്ഷ്യ ഏകീഭൂതാഃ സന്തി. സഹ നിർദ്ദിഷ്ടവാൻ യത് വിശ്വം പരിവർത്തത്തെ തസ്യ കാര്യസൂചി പരിദൃശ്യം ച പരിവർത്തത്തെ ഉദീയമാനാനാം മധ്യമാനാം ച ശക്തീനാം പരസ്പര സഹയോഗായ ച പര്യാപ്ത കാര്യസൂചി വിദ്യതെ.
2: There are countries who are emerging.
3: दुनिया में कुछ ऐसे देश हैं जो उपनिवेशवाद से बाहर निकलकर अपनी अर्थव्यवस्थाओं को आगे बढ़ा रहे हैं. भारत इसका एक अच्छा उदाहरण है. वहीं कुछ विकसित देश भी पुराने गठबंधनों और व्यवस्थाओं से आगे बढ़कर अपनी स्वतंत्र भूमिका तलाश रहे हैं. इसलिए उभरते देशों में एक तरफ ग्लोबल साउथ है और दूसरी तरफ ग्लोबल नॉर्थ. दोनों के उभरने के तरीके अलग हैं, लेकिन दोनों की एक समान इच्छा है, दुनिया में अपनी अहमियत और प्रभाव बढ़ाना. यही वो बात है जो दोनों देशों को एक दूसरे से जोड़ती है.
1: डॉक्टर जयशंकर अवदत् यत् उदीयमानानां मध्यमानां च शक्तीनां स्वकीयस्य परस्पर सहयोगस्य सुदृढीकरणे रुचिः अस्ति, परन्तु अमेरिकाया चीनेन च सह तासां सहयोगः भवेत् इत्यपि स्वाभाविकमेव. उदीयमानानां मध्यमशक्तीनाम् एकया उदितया शक्त्या सह सहयोगस्य उदाहरणरूपेण सह क्वाड् इत्यस्य उल्लेखम् अकरोत्. सः इतोपि अवदत् यत् सम्पर्कव्यवस्थायाः क्षेत्रे भारतमध्यपूर्वयूरोपसम्पर्कमार्गः, अन्ताराष्ट्रियः उत्तरदक्षिणपरिवहनमार्गः, उत्तरीयः समुद्रमार्गः च सन्ति इति. केन्द्रीयकृषिग्रामविकासमन्त्री शिवराजसिंहचौहानः अवदत् यत् राज्यस्य निर्धनपरिवारान् सुदृढगृहाणि प्रदातुं केन्द्रम् आन्ध्रप्रदेशस्य साहाय्यं करिष्यति. केन्द्रीयमन्त्रिणा मुख्यमन्त्रिणा एन् चन्द्रबाबू नायडु इत्यनेन च अद्य गुण्टूरमण्डलस्य बर्रिपालेम् ग्रामे 3D कंक्रीट मुद्रणयन्त्रस्योपयोगेन गृहनिर्माणस्य प्रायोगिकपरियोजनायाः आरम्भः कृतः. अस्मिन् अवसरे श्रीचौहानः अवदत् यत् केन्द्रेण आन्ध्रप्रदेशस्य कृते 3 लक्ष गृहाणि अनुमोदितानि. वर्तमानस्य निर्माणस्य समाप्तेः अनन्तरम् इतोपि 3 लक्ष गृहाणि स्वीकृतानि भविष्यन्ति. सः अग्रे अवदत् यत् सर्वकारः 6 मासेषु गृहाणां निर्माणकार्यं समापयितुं लक्ष्यीकरोति तथा च निर्माणस्य गुणवत्तां स्थिरतां च धारयति.
4: 3D कंक्रीट प्रिंटिंग टेक्नोलॉजी, एक नई टेक्नोलॉजी से ये मकान हम बनाने वाले हैं जिसमें समय कम लगेगा.

0: हमारी कोशिश होगी इस टेक्नोलॉजी को भी प्रयोग के तौर पर अपना रहे हैं कि ये मकान 6 महीने के अंदर कंप्लीट हो, उसमें लागत भी कम आए, लेबर भी कम लगे और उसमें उनकी एज भी ज्यादा हो, ज्यादा समय तक चले।
1: उपराष्ट्रपति सीपी राधाकृष्णन महोदय प्राबल्येन अवदत् यत् निगम अभिशासनम आधुनिक अर्थव्यवस्थायाः अदृश्याधारभूत संरचना अस्ति। अद्य नवदिल्ल्यां भारतीय कंपनी सचिव संस्थानस्य ICSI इत्यस्य 58वें स्थापना दिवसं संबोधयन् उपराष्ट्रपतिः अवदत् यत् विकसित भारतस्य निर्माणे सुदृढाः संस्थाः, सुष्ठु शासनं च भौतिक्याः डिजिटल आधारभूत संरचनायाः च समापनम् एव महत्वपूर्णं स्थानं भविष्यतः। राधाकृष्णन महोदयः इदमपि अवदत् यत् नैरन्तर्यी आर्थिक प्रगतये निवेशकानां विश्वासः अनिवार्यः अस्ति। उपराष्ट्रपतिः उल्लिखितवान् यत् भारतं विश्वस्य द्रुततमं वर्धमानासु अर्थव्यवस्थासु अन्यतमम् अस्ति, युगपत् च द्रुतगत्या प्रौद्योगिकी प्रगतेः युगे प्रविशति इति।
2: Our country stands as one of the fastest growing economies of the world while simultaneously entering an era of rapid technological advancement. From fragile 5 economy, we become the 4th largest economy, and I'm sure soon we are going to be the 3rd largest economy of the world.
1: ICSI संस्थानस्य विषये भाषमाणः राधाकृष्णन महोदयः देशे उत्तमस्य निगमशासनस्य प्रोत्साहने योगदानाय संस्थानं प्रशंसितवान्, तच्च स्थायि विकासस्य वैश्विकमानदण्ड रूपेण वर्णितवान्। सः इतोपि अवदत् यत् भारतेन विश्वस्य बृहत्तमा अर्थव्यवस्था भवितुम् आकांक्षा करणीया, न तु अन्येषामुपरि नियमानाम् आरोपणाय, अपि तु एतदर्थं यत् कोऽपि भारतस्योपरि अनभीष्टान् नियमान् आरोपयितुं न शक्नुयात्। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते।
3: अनुक्षणम् अद्यतन सूचनाभिः परिपूर्णाः तिष्ठन्तु। एक्स् अथ पब्लिक पटलयोः @AIRNewsAlerts इत्यनुगच्छन्तु।
1: तमिलनाडु पुदुचेरी पश्चिम बंगाल राज्यानां 500 विधानसभासनेषु असमस्य एकस्य लोकसभा क्षेत्रस्य च उपनिर्वाचनार्थं प्रचारः अद्य समाप्तः। 6 आसनानां कृते मतदानं मंगलवासरे भविष्यति, शुक्रवासरे च मतानां गणना भविष्यति। विधानसभा नैर्वाचनिक समरांगणे तमिलनाडु राज्यस्य मदुरांतकम्, धारापुरम्, पुदुचेरी नगरस्य थट्टांचावटी, पश्चिम बंगाल राज्यस्य रेजीनगरम्, नंदीग्राम च अस्ति। असम राज्यस्य नागांव लोकसभा क्षेत्रस्य कृते मतदानम् अपि भविष्यति। कौशल विकास उद्यमिता मंत्रालयस्य प्रधानमंत्री सेतु इति महत्वाकांक्षी योजना अद्य स्वीयं प्रथमं वर्षं पूर्णम् अकरोत्। गते वर्षे अस्मिन्नेव दिने इयं योजना औद्योगिकाभ्यास संस्थानां कायाकल्पाय प्रवर्तिता आसीत्। एतस्याः योजनायाः मुख्यम् उद्देश्यं उद्योग संचालित प्रशासनस्य सुदृढीकरणं, प्रशिक्षण संरचनायाः आधुनिकीकरणं, आधुनिक श्रमिक आवश्यकतानुसारं च याचना आधारित पाठ्यक्रमाणां प्रवर्तनम् अस्ति। 60,000 कोटि रूप्यकाणां आहत्य व्यय अनुमानेन निर्मितायाः अस्याः योजनायाः कृते केन्द्रेण 30,000 कोटि, राज्यैः 20,000 कोटि, उद्योग क्षेत्रेण च 10,000 कोटि रूप्यकाणां वित्तीय योगदानं प्रदीयते। भारत ऋतु विज्ञान विभागेन केरलम्, माहे, तमिलनाडु, पुदुच्चेरी, कराईकाल क्षेत्रेषु च पृथक् पृथक् स्थानेषु श्वः यावत् प्रचण्ड वृष्टेः पूर्वानुमानं कृतमस्ति। आगामि दिनेषु मराठावाड़ा विदर्भयोः शेषभागेषु, महाराष्ट्र छत्तीसगढ़योः केषुचित् भागेषु, तेलंगाना राज्ये कर्नाटकस्य उत्तरान्तरिक क्षेत्रेषु च नैऋत्य प्रावृत कालस्य पुनरागमनस्य स्थितिः अनुकूलः भवितुमर्हति इति विभागेन उक्तम्। विभागेन उक्तं यत् आगामि दिनद्वयोः आन्ध्रप्रदेशे, तमिलनाडु, पुदुच्चेरी, कराईकल क्षेत्रेषु च मेघगर्जनस्य, विद्युत् स्खलनस्य च स्थितिः अनुवर्तते। अन्ते क्रीडावार्तायाम् ऐषमः वर्षस्य जापान देशस्य नागोया नगरे एशियाई क्रीडाः समाप्ताः। भारतं समग्र पदक तालिकायां चतुर्थं स्थानं प्राप्तवत् इति वार्ताः।
4: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
5: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
6: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
7: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലേ വാലി സൂപ്പർ
8: ഫാസ്റ്റ് എക്സ്പ്രസ് ചേച്ചി, അല്ല ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
9: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
8: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
9: കണ്ടില്ലേ
8: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
10: നോ സിഗ്നൽ.
8: ഇനി എന്ത് ചെയ്യും?
10: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
9: ഏയ് മണ്ടത്തരം നിർത്ത്.
8: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
10: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
8: RBI പറയുന്നു
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
11: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കെഎസ്ആർടിസിയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th. അടുത്ത ഗെയിംസ് ഖത്തറിൽ. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് ഭൌതിക ഡിജിറ്റൽ സൌകര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ 58th സ്ഥാപക ദിനാഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക രംഗത്തിന്റെ സുസ്ഥിരമായ പുരോഗതിക്ക് നിക്ഷേപകരുടെ വിശ്വാസം ആർജിക്കേണ്ടത് പ്രധാനമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇസ്രായേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു വിശേഷിപ്പിച്ചു. അടുത്തിടെ ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ ആക്രമണം ധീരതയോടെ നേരിട്ട് 100 ആളുകളുടെ ജീവൻ രക്ഷിച്ച പൈലറ്റാണ് സ്മിത്ത് മച്ചാർ. നവീകരിച്ച ITIകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM സേതു ഇന്ന് 1 പൂർത്തിയാക്കി. കഴിഞ്ഞ 4th നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത്. തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. കെഎസ്ആർടിസിയെ കൂടുതൽ ആധുനിക സൌകര്യങ്ങളോടെ സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം നോർത്ത് പറവൂർ യൂണിറ്റിൽ നിന്നുള്ള 7 പുതിയ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങളുടെ യാത്രാ സൌകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പ്രിയദർശിനി പദ്ധതി വഴി കെഎസ്ആർടിസിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും കൂടുതൽ കളക്ഷനോടെയാണ് ബസുകൾ സർവീസ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
12: കെഎസ്ആർടിസി ഏറ്റവും ആധുനികമായ സൌകര്യങ്ങളോടുകൂടി കൂടുതൽ സർവീസുകൾ ആരംഭിച്ച് കൂടുതൽ പ്രൊഫഷണലായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം പ്രിയദർശിനി യാത്ര ആരംഭിച്ചു. അത് തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു കെഎസ്ആർടിസി കൂട്ടിപ്പോകും, പ്രശ്നമായിരിക്കും. കെഎസ്ആർടിസിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ഭംഗിയായിട്ട് പോകുന്നു. കൂടുതൽ കളക്ഷനോടുകൂടി കെഎസ്ആർടിസി പോവാണ്.
11: ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. സർക്കാരിന്റെ 100 കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും. 2006 പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയായിരിക്കെ KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്യാനീഷ് കുമാറിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.

0: KPCC നിർവാഹക സമിതി അംഗമാണ് പരാതി നൽകിയത്. ശ്രീ ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ വഹിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി ഈ അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സൌദി അറേബ്യയിൽ പീഡനത്തിനും ശാരീരിക മർദ്ദനത്തിനും ഇരയായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് നിയമസഹായവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. സമാനതകളില്ലാത്ത ക്രൂരതയാണ് യുവതിക്ക് നേരിടേണ്ടി വന്നതെന്നും സംഭവത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാനും പ്രതിക്കെതിരെ ശക്തമായ നടപടി ഉറപ്പാക്കാനും പോലീസിന് മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ നാളെ പ്രവർത്തനമാരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 50th വയലാർ സാഹിത്യ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രേയകം എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുരസ്കാരം സമ്മാനിക്കും. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നു. ഓരോ ജില്ലയിലും ജില്ലാതല മരുന്ന് ലഭ്യത നിരീക്ഷണ സമിതി രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി കെ. മുരളീധരൻ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഡീഷണൽ DMO അല്ലെങ്കിൽ ഡെപ്യൂട്ടി DMO കൺവീനറായ സമിതിയായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. കൂട്ടായ ഇടപെടലിലൂടെ മരുന്നുകളുടെ ലഭ്യത സുഗമമാക്കുകയാണ് നിരീക്ഷണ സംവിധാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ. മുരളീധരൻ വ്യക്തമാക്കി. സ്റ്റോക്ക് നില മുൻകൂട്ടി നിരീക്ഷിച്ച് കുറവുണ്ടാകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിനാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. നിലവിലുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ച് ആവശ്യമായ ആശുപത്രിയിലേക്ക് ലഭ്യമായ സ്റ്റോക്ക് പുനർവിതരണം ചെയ്യുന്നതിനുള്ള സാധ്യത പരിശോധിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബ് പരിശോധനകൾ മുടങ്ങിയതായുള്ള പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ആശുപത്രി സൂപ്രണ്ട്. നിലവിൽ ആവശ്യമായ പരിശോധനാ കിറ്റുകൾ പ്രധാന സ്റ്റോറിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. പരിശോധനകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആശുപത്രി തലത്തിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും സൂപ്രണ്ട് അറിയിച്ചു. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ മിസുഹോ പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലായിരുന്നു സമാപന ചടങ്ങ്. 2030 ദോഹയിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന്റെ പ്രതിനിധികൾക്ക് ചടങ്ങിൽ ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടിയ ഷൂട്ടർ നീരു ധണ്ട സമാപന പരേഡിൽ ഇന്ത്യൻ പതാകയേന്തി. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകളോടെ ഇന്ത്യ 4th സ്ഥാനത്തെത്തി. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് 100 Sundays ക്യാമ്പയിന്റെ ഭാഗമായി എന്റെ ആരോഗ്യം എന്റെ അഭിമാനം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരത്ത് ആരോഗ്യ പദയാത്രയും സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപം വി. മുരളീധരൻ MLA റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഖോൺ ഇന്ത്യ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തി താരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 46th സംസ്ഥാന സമ്മേളനവും വാർഷിക ജനറൽ ബോഡി യോഗവും ഇടക്കാല തെരഞ്ഞെടുപ്പും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. രാജൻ ജെ. പല്ലൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ പ്രസിഡന്റായി സാജി ഐസക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് ഉച്ചയ്ക്കാണ് 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. സനു ഫിയാസ് എന്ന കുട്ടിയുടെ മൃതദേഹമാണ് സ്കൂബ ടീം കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അധിക്ഷേപിച്ച് CPM നേതാവ് പി. നന്ദകുമാർ നടത്തിയ പ്രസംഗം കേരളത്തിന്റെ മതേതര നിലപാടിനെതിരായ വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. KSRTCയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50-ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4-ാം സ്ഥാനത്ത്. അടുത്ത ഗെയിംസ് ഖത്തറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
1: big exclusive studio Kannur of Symbolo and Collar, other brands Grand Force, Hootic, Vox Lanet,
0: phone 9496420880
1: 8111933600.
0: CM Vistara,
1: CM Vistara Nilluni.
2: Amma, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
3: നീ കളിക്കലേ.
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കു
4: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111330 9496 974 141.
5: എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം ടാറ്റ പ്രവേ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talasheri Road, Mattanur.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
6: സ്വന്തം മകനായി സ്നേഹിച്ച അതിരതരൻ അച്ഛനെ സമ്മാനിച്ചതിന് മഹാറാണി കുന്തിദേവിയോട് ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു.
7: അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ടികൾക്ക് മുത്തം നൽകാൻ ജനവേജയ, അച്ഛനു പകരം നീ വേണം ഇനി.
8: നാടകാസ്വാദകർക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ രംഗവേദി ഉണരുകയാണ്.
9: തൃപ്തിയായില്ലേ നിനക്ക്? നിന്റെ ആഗ്രഹം പോലെയെല്ലാം നടന്നില്ലേ? നീയാണ്, നിന്റെ ശാപമാണ് എന്നെ വിധവയാക്കിയത്. എന്തൊരു
10: വിധിയാണിത്. കരങ്ങളിൽ വിഫലമാം സ്വപ്നങ്ങൾ.
8: നാടകങ്ങൾ, നാടക ഗാനങ്ങൾ.
11: ഒരു മകനെ പോലെ സ്നേഹിച്ചതല്ലേ എന്ന് ആ മനസ്സിനെ മുറിവേൽപ്പിച്ച് ഈ മകനോട് ക്ഷമിച്ചു.
12: ക്ഷമിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മകനെ.
8: ഒരാഴ്ച, ഒരു മണിക്കൂർ.
9: വെറുപ്പാണ് നിങ്ങളോട് എനിക്ക്.
8: വാചികാഭിനയത്തിന്റെ വാതായനങ്ങളിൽ നാടകാവതരണത്തിന്റെ ശ്രവ്യാനുഭവം, നാടക നേരം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പൌരന്മാർക്കിടയിലെ വിശ്വാസവും മൂല്യബോധവും സ്വഭാവഗുണങ്ങളുമാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വികസ്വര രാജ്യങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കയുമായുള്ള തർക്കപരിഹാരത്തിന് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് പോംവഴിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ ജാഗ്രത. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് കൊടിയിറങ്ങി. അടുത്ത ഗെയിംസ് 2030 ഖത്തറിൽ. വാർത്തകൾ വിശദമായി. രാജ്യം യഥാർത്ഥത്തിൽ വികസിതമാണെങ്കിൽ പൌരന്മാർക്കിടയിൽ വിശ്വാസവും കുടുംബങ്ങളിൽ മൂല്യബോധവും യുവാക്കളിൽ സ്വഭാവഗുണങ്ങളും അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭഗവാൻ മഹാവീർ സ്മാരക സമിതിയും ജെയിൻ മഹാസഭയും ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച മഹാപർവ്വ ക്ഷമാപണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ 58 സ്ഥാപക ദിനാഘോഷത്തെയും ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണം MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ കരുത്തിലായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക പുരോഗതിയുടെ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുകയാണ്. 3-ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ ഉടൻ മാറുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: So the significance of this great journey becomes even more apparent when we look at India of today. Our country stands as one of the fastest growing economies of the world while simultaneously entering an era of rapid technological advancement. From fragile 5 economy, we become the 4th largest economy, and I'm sure soon we are going to be the 3rd largest economy of the world.
0: വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം സമാപിച്ചു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റെജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വികസ്വര രാജ്യങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറിവരുന്ന ആഗോള സാഹചര്യങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വിതരണ ശൃംഖലയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരാശ്രയത്വം പ്രധാന ഘടകമാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: One obviously would be international peace and security, that if there are conflicts going on, if there are tensions, other than biggest countries can other nations pool their resources, back each other's diplomacy up, try to do something out there. Another obvious area, of course, is investment and trade itself. And a good example is the what happened this year between India and the European Union.
0: ക്വാഡ്, ബ്രിക്സ് കൂട്ടായ്മകൾ ആഗോളതലത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അമേരിക്കയുടെ ഇൻഡോ പസഫിക് കമാൻഡർ അഡ്മിറൽ സാമുവൽ ജെ പാപ്പാരോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമുദ്ര സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള വഴികൾ അവർ ചർച്ച ചെയ്തു. 17-ാമത് പെൻഷൻ അദാലത്ത് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017-ലാണ് അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20,676 പരാതികൾ പരിഹരിച്ചു. അമേരിക്കയുമായുള്ള തർക്കപരിഹാരത്തിന് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് പോംവഴിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. അമേരിക്ക സൈനിക നീക്കത്തിനാണ് മുതിരുന്നതെങ്കിൽ നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനുമായുള്ള യുദ്ധം വേഗം അവസാനിക്കുമെന്നും അസംസ്കൃത എണ്ണ വില ഗണ്യമായി കുറയുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമാകുന്നു. യുക്രൈനിലെ കിയേവിൽ റഷ്യ ആക്രമണം കടുപ്പിച്ചു. യുക്രൈൻ സൈനിക കേന്ദ്രങ്ങൾ, പ്രതിരോധ വ്യാവസായിക മേഖലകൾ എന്നിവ ആക്രമിക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി റഷ്യൻ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെ ആക്രമണം രൂക്ഷമാക്കുമെന്ന് പ്രസ്താവിച്ചിരുന്നു. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള അഞ്ചാംഘട്ട ചർച്ചകൾ നാളെ കാനഡയിലെ ഓട്ടവയിൽ ആരംഭിക്കും. ഇക്കൊല്ലം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇസ്രായേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിക്കാൻ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ദീപം തെളിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രായേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്ന് വ്യക്തമാക്കി. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ പിഎം സേതു പദ്ധതി ഒരു വർഷം പൂർത്തിയാക്കി. വ്യവസായ മേഖലയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ശക്തപ്പെടുത്തുക, പരിശീലന അടിസ്ഥാന സൌകര്യങ്ങൾ നവീകരിക്കുക, മാറിവരുന്ന തൊഴിൽ ശക്തിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
4: 2015 ജനുവരി 22 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ലിംഗനിർണയം തടയുക, പെൺകുട്ടികളുടെ അതിജീവനവും സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുക എന്നിവയായിരുന്നു ഈ ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ റിപ്പോർട്ട് പ്രകാരം ദേശീയ തലത്തിൽ ലിംഗസമയത്തെ ലിംഗാനുപാതം 2014-15 918 നിന്നും 2025-26 വർദ്ധിച്ചിട്ടുണ്ട്. സെക്കൻഡറി തലത്തിലുള്ള സ്കൂളുകളിൽ പെൺകുട്ടികളുടെ മൊത്തം പ്രവേശനാനുപാതം 75.51 നിന്ന് 83.4% വർദ്ധിച്ചു. ഈ നേട്ടത്തിൽ സുപ്രധാന ചുവടുവയ്പ്പായി മാറുകയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ചിന്താ ശിബിരം നാളെ ഗുജറാത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേതൃത്വം നൽകും. 2 ദിവസം നീളുന്ന ശിബിരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ ഏജൻസികളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ ആന്ധ്രാപ്രദേശ്, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസ് 2026 ജപ്പാനിലെ നഗോയയിൽ ഔദ്യോഗിക പരിസമാപ്തിയായി. 169 സ്വർണവുമായി ചൈന ഒന്നാമതെത്തി. മെഡൽ പട്ടികയിൽ 4 സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടി. 2030 അടുത്ത ഏഷ്യൻ ഗെയിംസിന് ഖത്തർ ആതിഥേയത്വം വഹിക്കും. KSRTCയെ കൂടുതൽ ആധുനിക സൌകര്യങ്ങളോടെ സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളത്ത് പുതിയ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിന്. ഈ മാസം 27 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. വ്യോമസേന ഇന്ന് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ 2nd സെഖോൺ മാരത്തോൺ സംഘടിപ്പിച്ചു. ന്യൂഡൽഹിയിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ രാജ്യത്തിനായി ധീരസേവനം നൽകിയ ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജീത് സിംഗ് സെഖോണിന്റെ സ്മരണയ്ക്കായാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. 2 ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പക്ഷികളെ രാജസ്ഥാനിലെ ജയ്സാൽമറിലുള്ള ഡെസേർട്ട് ദേശീയോദ്യാനത്തിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിട്ടു. പ്രജനനക്ഷമതയുള്ള പക്ഷികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരന്മാർക്കിടയിലെ വിശ്വാസവും മൂല്യബോധവും സ്വഭാവ ഗുണങ്ങളുമാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വികസ്വര രാജ്യങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കയുമായുള്ള തർക്ക പരിഹാരത്തിന് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് പോംവഴിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് കൊടിയിറങ്ങി. അടുത്ത ഗെയിംസ് 2030 ഖത്തറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: സർഗജാലകം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്നേഹസ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം തിരിച്ചറിവ് എന്ന കഥ കേൾക്കാം. രചന സുനിൽ കുമാർ അമ്പലപ്പാറ. അവതരണം ഉഷ പ്രദീപ് വിളമനം.

പൂമുഖത്തെ ചാരുമടിയിൽ ചായക്കോപ്പയും പിടിച്ച് മുറ്റത്തെ മാവൻ ചുവട്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മാധവൻ നായർ. മുറ്റത്ത് പേരക്കുട്ടി രാഹുൽ വില കൂടിയ സ്മാർട്ട് വാച്ചിൽ കൈവിരൽ അമർത്തി. വിയർക്കാതിരിക്കാൻ ഫാൻ ഘടിപ്പിച്ച ട്രെഡ്മില്ലിൽ അണച്ചുകൊണ്ട് ഓടുകയാണ്. കയ്യിലെ വാച്ച് 500 സ്റ്റെപ്പ് തികഞ്ഞുവെന്ന് ശബ്ദമുണ്ടാക്കിയപ്പോൾ അവൻ ആശ്വാസത്തോടെ കിതച്ചു നിന്നു. ഇത് കണ്ട് ചിരിയടക്കാൻ കഴിയാതെ കാരണവർ മുറുക്കാൻ ചെല്ലം തുറന്നു. എടാ മോനെ രാഹുലേ, ഇങ്ങോട്ട് കയറി വാ. നിന്റെ ആ യന്ത്രം നിർത്തി ഇത്തിരി നേരം ഇവിടെ വന്നിരിക്കെ, കാരണവർ നീട്ടി വിളിച്ചു. രാഹുൽ വിയർപ്പ് തുടച്ച് കയ്യിലെ ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് ചാരുപടിയിലേക്ക് ചാരിയിരുന്നു. എന്താ വല്യച്ഛാ ഈ നോക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദിവസവും 500 സ്റ്റെപ്പ് നടക്കണമെന്ന്. കാർഡിയോ വർക്കൗട്ടാണ്. കാരണവർ ഒന്ന് ചിരിച്ച് എന്നിട്ട് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചുകൊണ്ട് പറഞ്ഞു, കാർഡിയോയോ? ഹോ, എന്തെല്ലാം പേരുകളാം! ഞങ്ങളുടെ കാലത്ത് ഇതിനൊക്കെ ജീവിതം എന്നാണ് പറഞ്ഞിരുന്നത്. നീ ആ ഓടിയ കിതപ്പൊന്ന് അടങ്ങ്, ഞാൻ പഴയൊരു കഥ പറയാം. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് നീ ജീവിക്കുന്ന ഈ സ്വിച്ച് ലോകത്തിന് മുൻപുള്ള ഞങ്ങളുടെ ലോകം പറയാം. ദാ ആ വടക്കിനിയിലെ കിണർ കണ്ടോ? ഇന്ന് നീ കുളിക്കാൻ കയറിയാൽ ബാത്റൂമിലെ സ്വിച്ചിട്ട് പൈപ്പ് തുറക്കും, വെള്ളം ശാന്തമായി തലയിലേക്ക് വീഴും. എന്നാൽ പണ്ട് പുലർച്ചെ 5:30 കപ്പിയും കയറും പാട്ടയും എടുത്ത് കിണറ്റുകരയിൽ നിന്നാലുള്ള പുഴിൽ നീ കണ്ടിട്ടുണ്ടോ? ആ കിണറ്റിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു പാട്ട വെള്ളം കോരിയെടുക്കാൻ തോളിലെ മസിലുകൾ ഒന്നിളകി മറിയണം. കയറ് കൈവെള്ളയിലൂടെ ഉരഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ആ എനർജി. കപ്പി കിരുകിരയെ പാട്ടുപാടും. 10 പാട്ട വെള്ളം കോരുമ്പോഴേക്കും ഞങ്ങളുടെ കാർഡിയോ കഴിഞ്ഞിരിക്കും. ഇന്ന് നിങ്ങൾക്ക് വെള്ളം കോരാൻ മോട്ടോർ ഉള്ളതുകൊണ്ട് വയറിലെ മസിൽ മുഴുവൻ കൊഴുപ്പായി അടിഞ്ഞുകൂടുന്നു. അന്ന് മോട്ടോർ കറങ്ങിയത് ഞങ്ങളുടെ കൈകളിലായിരുന്നു മോനെ, രാഹുൽ കൗതുകത്തോടെ കേട്ടിരുന്നപ്പോൾ കാരണവർ തുടർന്നു. ഇനി അടുക്കളയിലേക്ക് വാ. ഇന്ന് നിന്റെ അമ്മയും പെങ്ങളും ദോശയ്ക്ക് മാവെടുക്കാൻ ഫ്രിഡ്ജ് തുറക്കുന്നു, അല്ലെങ്കിൽ മിക്സിയുടെ 1, 2, 3 ബട്ടൺ അമർത്തുന്നു. ശബ്ദം കേൾക്കേണ്ട താമസം മാവ് റെഡി. പണ്ട് അടുക്കളയിലെ ആട്ടുകല്ലിന്റെ മുന്നിലിരുന്ന് ഒരു അരപ്പ് അരച്ചെടുക്കാൻ പെണ്ണുങ്ങൾ പണിപ്പെട്ടത് കണ്ടിട്ടുണ്ടോ? ഒരു കൈകൊണ്ട് കുഴയുടെ തുമ്പ് പിടിച്ച് മറ്റേ കൈകൊണ്ട് ഉഴുന്ന് തള്ളിയിട്ട് അരയ്ക്കുമ്പോൾ സ്ത്രീകളുടെ തോളും കൈകളും എത്ര ഉറപ്പുള്ളതായിരുന്നു! അന്ന് ആർക്കും ജിമ്മിൽ പോകേണ്ടി വന്നിട്ടില്ല. അമ്മായിമാർ ദോശമാവ് അരയ്ക്കുന്ന സ്പീഡ് കണ്ടാൽ ഇന്നത്തെ ജിമ്മിലെ ട്രെയിനർമാർ സല്യൂട്ട് അടിക്കും. അതുമാത്രമോ, പുട്ടിനും അപ്പത്തിനും അരിപ്പൊടി വേണമെങ്കിൽ ഉരലും ഉലക്കയും വരണം. രണ്ടുപേർ എതിരെ നിന്ന് താളത്തിൽ ഉലക്ക താഴേക്കും മേലേക്കും പായിക്കുന്ന ആ കാഴ്ച, അതൊരു കാലമായിരുന്നു മോനെ. ഒരടി പിഴച്ചാൽ കാലിന്റെ പെരുവിരൽ ചമ്മന്തിയാകും. കോൺസെൻട്രേഷനും വർക്കൗട്ടും ഒന്നിച്ചു കിട്ടിയിരുന്ന കാലം. ഇന്നോ കടയിൽ പോയി ഇരട്ട വറുത്ത പുട്ടുപൊടിയുടെ പാക്കറ്റ് വാങ്ങിക്കീറുന്നു. ഒടുവിൽ തിന്നു തീർക്കുന്ന പൊടിയുടെ കൊഴുപ്പ് കളയാൻ നിങ്ങൾ 1000 ഫീസ് കൊടുത്ത് ജിമ്മിൽ പോയി ഇരുമ്പ് തൂക്ക് കട്ടകൾ പൊക്കുന്നു. കാരണവർ പൊട്ടിച്ചിരിച്ചു. രാഹുലിന്റെ മുഖത്ത് ചെറിയൊരു ജാല്യത പടർന്നു. അവൻ ചോദിച്ചു, അപ്പോൾ പണ്ടത്തെ പുരുഷന്മാരുടെ വ്യായാമം എന്തായിരുന്നു വെല്ലിച്ചാ? ഞങ്ങൾക്ക് വ്യായാമം എന്നൊരു വാക്കേ അറിയില്ലായിരുന്നു മോനെ. കാരണവർ ഗൗരവത്തിലായി. വെളുപ്പാൻ കാലത്ത് ഉണർന്ന് തോട്ടിൽ പോയി മുങ്ങി നിവർന്ന് പച്ചവെള്ളം തണുപ്പിച്ചു കുടിച്ച് തോളിലൊരു തൂമ്പയും വെച്ചിറങ്ങും. കാളകളെയും കൂട്ടി പാടത്തേക്ക്. ഞങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞിരുന്നത് AC മുറിയിലെ റബ്ബർ മാറ്റിലല്ല, കുഴമ്പ് രൂപത്തിലുള്ള നെൽവയലുകളിലെ ചേറിലായിരുന്നു. കാളകൂട്ടും കിളയും നടിയിലും കഴിഞ്ഞ് വൈകുന്നേരം തോർത്തെടുത്തു വന്നിരിക്കുമ്പോൾ കിട്ടുന്ന വിശപ്പും ഉറക്കവും അതിന് തുല്യമായി ഇന്നത്തെ ഒരു 5-star റിസോർട്ടിലെ സൗകര്യത്തിനും നിൽക്കാൻ കഴിയില്ല. കാരണവർ ദൂരേക്ക് വീടുകൾ തിങ്ങി നിറഞ്ഞ പറമ്പുകളിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. നോക്ക്, ഇന്ന് നീ കാണുന്ന ആ കോൺക്രീറ്റ് വീടുകൾ നിൽക്കുന്നിടത്തൊക്കെ പണ്ട് പച്ചവിരിച്ച നെൽവയലുകളായിരുന്നു.
ആ വയലുകൾ വെറും നെല്ലുണ്ടാക്കാൻ മാത്രമല്ല സഹായിച്ചിരുന്നത്, പ്രകൃതിയുടെ വലിയ ജലസംഭരണികളായിരുന്നു. മഴവെള്ളം മുഴുവൻ ഭൂമിയുടെ അടിയിലേക്ക് ഊർന്നിറങ്ങി ദാഹം ശമിച്ചിരുന്ന നല്ല ഒന്നാന്തരം നീർത്തടങ്ങൾ. അന്നൊക്കെ വേനലിലും കിണറ്റിൽ ഉറവ വെറ്റിയിരുന്നില്ല. ഇന്നോ വയലുകളെല്ലാം നികത്തി. നമ്മൾ ഫ്ളാറ്റും വില്ലയും കെട്ടിപ്പൊക്കി. മഴ പെയ്യുമ്പോൾ റോഡിലൂടെ വെള്ളപ്പൊക്കം, വേനലായാൽ കുടിവെള്ളത്തിന് ടാങ്കർ ലോറിയുടെ പിന്നാലെ ഓട്ടം. സയൻസും ടെക്നോളജിയും വളർന്നു, സുഖ സൗകര്യങ്ങൾ കൂടി. അതിലൊന്നും എനിക്ക് എതിർപ്പില്ല മോനെ. കാരണവർ സ്നേഹത്തോടെ രാഹുലിന്റെ തോളിൽ തട്ടി. കഷ്ടപ്പാടുകൾ കുറയണം, അത് നല്ലതാണ്. പക്ഷേ സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മൾ ശരീരത്തെ മറന്നു, പ്രകൃതിയെ മറന്നു. പണ്ട് അധ്വാനം ജീവിത രീതിയായിരുന്നു, ഇന്ന് അതൊരു അധിക ചെലവാണ്. അന്ന് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ജീവിച്ചതുകൊണ്ട് മനസ്സിലും ശരീരത്തിലും കാപട്യവും രോഗങ്ങളും കുറവായിരുന്നു. ഇന്ന് കയ്യിലെ സ്മാർട്ട് വാച്ച് നോക്കി ഹൃദയമിടിപ്പ് കറക്റ്റാണോ എന്ന് ആകുലപ്പെടുന്ന നിങ്ങളെ കാണുമ്പോൾ ചിരിയും സങ്കടവും ഒന്നിച്ചാണ് വരുന്നത്. കാരണവരുടെ വാക്കുകൾ കേട്ട് രാഹുൽ ചിന്താക്കുഴപ്പത്തിലായി. അവൻ തന്റെ കൈത്തണ്ടയിലെ സ്മാർട്ട് വാച്ചിലേക്കും വിയർക്കാത്ത തന്റെ ശരീരത്തിലേക്കും പിന്നീട് വടക്കിനയിലെ പഴകി തുടങ്ങിയ കപ്പിക്കിണറിലേക്കും മാറി മാറി നോക്കി. എന്താ മാനെ ആലോചിക്കുന്നത്? കാരണവർ കണ്ണിറുക്കി ചോദിച്ചു. ഒന്നുമില്ല വല്യച്ച. രാഹുൽ പുഞ്ചിരിയോടെ ട്രെഡ്മില്ലിന്റെ സ്വിച്ച് ഓഫ് ചെയ്തു. നാളെ മുതൽ ഞാൻ ഈ യന്ത്രത്തിൽ ഓടില്ല. പകരം പുലർച്ചെ വടക്കിനിയിലെ കിണറ്റിൽ നിന്ന് വീട്ടിലേക്കുള്ള വെള്ളം ഞാൻ തന്നെ കോരി നിറയ്ക്കാം. ജിമ്മിന്റെ ഫീസും ലാഭിക്കാം, കൈയുടെ മസിലും കൂടും. കൂട്ടത്തിൽ വല്യച്ഛൻ പറഞ്ഞ ആ കാർഡിയോയും നടക്കും. പൂമുഖത്തിരുന്ന് കാരണവർ ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ ഒരു പഴയ തലമുറയുടെ ആരോഗ്യവും പുതിയൊരു തലമുറയുടെ തിരിച്ചറിവും ഒരുപോലെ പ്രകാശിച്ചു നിന്നു.

പ്രിയ ശ്രോതാക്കളെ, സുനിൽ കുമാർ അമ്പലപ്പാറ രചിച്ച തിരിച്ചറിവ് എന്ന കഥയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഉഷാ പ്രദീപ് വിളമന. സർഗജാലകത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. കരുണാകരൻ സി ഇളയാവൂരിൻ്റെ ഗാനരചനയ്ക്ക് രഘുത്തമൻ ചേലേരിയുടെ ആലാപനം.

സ്വാഗതം സുസ്വാഗതം ഭരതനും വാണിയും വാണരുളിയിടും ഇളയാവൂർ മണ്ണിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സ്വാഗതം സുസ്വാഗതം കൈരളീതൻ ചിലമ്പോലീനാദം.

0: స్వాగతం స్వాగతం సుస్వాగతం.
1: കരുണാകരൻ സി എളയാവൂർ ഗാനരചന നിർവഹിച്ച് രഘുത്തമൻ ചേലേരി ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കഥ കേൾക്കാം. പിറന്നാൾ ദിനം, രചനയും അവതരണവും ഗീതാ ചെങ്ങന്നൂർ.

അച്ഛന്റെ തോളിൽ ഇരുന്ന് ചുറ്റും കൗതുകത്തോടെ നോക്കിക്കാണുന്ന നന്ദന. 3 വയസ്സ് തികയാത്ത കുട്ടി, ആദ്യമായിട്ടാണ് ഉത്സവം കാണുന്നത്. ഇത്രയും ആൾക്കാർ ഒന്നിച്ചുള്ള അമ്പല മൈതാനവും അവിടെ ഫലഭാഗത്തായി ഉയർന്നു വരുന്ന പീപ്പിയുടെയും വെടിയുടെയും ഒച്ചയും ആൾക്കാരുടെ ആഹ്ലാദ പ്രകടനവും നിരത്തിവെച്ചിട്ടുള്ള കെട്ടുകാഴ്ചകളും എന്നു വേണ്ട എല്ലാം ആ കുഞ്ഞു കണ്ണുകൾ ആസ്വദിക്കുകയാണ്. ഓരോന്ന് കാണുമ്പോഴും അച്ഛന്റെ കവിളിൽ ഉമ്മകൾ നൽകാൻ അവൾ മറന്നില്ല. അച്ഛൻ ആരോടോ സംസാരിച്ചു നിൽക്കുന്നു. അമ്മ അപ്പുറത്തെ തുളസി ആന്റിയോട് വർത്തമാനമാണ്. വലിയ ഉയരത്തിലുള്ള ഒരു കെട്ടുകാഴ്ച കണ്ട് അവൾ അച്ഛന്റെ തലയിൽ മാന്തിക്കൊണ്ട് ചോദിച്ചു, ഇതെന്താ അച്ഛാ? മൈക്കിന്റെ ഉച്ചത്തിലുള്ള അനൗൺസ്മെന്റ് തുടർന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ നന്ദനയുടെ ചോദ്യം അച്ഛൻ കേട്ടില്ല. അവൾ വീണ്ടും അച്ഛന്റെ തലമുടിയിൽ വലിച്ച് ചോദ്യം ആവർത്തിച്ചു, മോളെ അതാണ് ഇരട്ടക്കാള. ഇരട്ടക്കാള എന്താ? അവൾ ചോദിച്ചു. മോളിപ്പൊ കാണൂ, വീട്ടിലെത്തുമ്പോ അച്ഛൻ പറഞ്ഞു തരാം. ദേ ഇത് കണ്ടോ? മോളുടെ ശ്രദ്ധ മാറ്റാൻ അച്ഛൻ വലിയൊരു ഭീമനെ കാണിച്ചു. ഭീമൻ, നരസിംഹം, കൃഷ്ണൻ, കൊച്ചു കൊച്ചു തേരുകൾ, കാളകൾ തുടങ്ങിയ കെട്ടുകാഴ്ചകൾ അവൾ അച്ഛന്റെ തോളിലിരുന്ന് കണ്ടു. അങ്ങനെ മുന്നോട്ട് നടന്നവർ മാലയും കുപ്പിവളയും ഒക്കെ വിൽക്കുന്ന സ്ഥലത്തു വന്നു. അവളുടെ അമ്മ ഒത്തിരി കുപ്പിവളകൾ വാങ്ങി, കുറെ എണ്ണം വാങ്ങി നന്ദുവിൻ്റെ കയ്യിലും ഇട്ടു. അവൾക്കൊത്തിരി സന്തോഷമായി. ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. അപ്പോഴാണ് അവളുടെ ചേട്ടൻ 5 വയസ്സുള്ള ശങ്കർ അമ്മാവനോടൊപ്പം അവിടെ എത്തിയത്. അവൻ്റെ കണ്ണുകൾ കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന വില കൂടിയ തോക്കിലേക്ക് നോക്കി വാങ്ങിച്ചു കൊടുക്കുവാൻ അമ്മയോട് പറഞ്ഞു. അപ്പോഴേക്കും അമ്മാവനത് വാങ്ങിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ കെട്ടുകാഴ്ചകൾ കണ്ട് തിരികെ അവർ വീട്ടിലെത്തി. നന്ദന അച്ഛൻ്റെ മടിയിലിരുന്ന് അമ്പലത്തിൽ കണ്ട ഇരത്തക്കാളയെ പറ്റി സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇരത്തക്കാളയോ? ശങ്കർ ചോദിച്ചു. കുഞ്ഞു വർത്തമാനം അമ്മയ്ക്ക് കൗതുകമേറി. എടി, അത് ഇരട്ടക്കാള എന്നാ മോൾ പറഞ്ഞത്? അച്ഛൻ അമ്മയോട് വിശദീകരിച്ചു. അവിടെ കൂട്ട ചിരി ഉയർന്നു. പെട്ടെന്ന് നന്ദന ശങ്കറിന്റെ കയ്യിലെ തോക്ക് തട്ടിയെടുക്കാൻ നോക്കി. ആകെ ബഹളം. അച്ഛാ, അച്ഛാ, ചേട്ടൻ തരുന്നില്ല, വാങ്ങിത്താ അച്ഛാ. നന്ദന മോൾ ഉച്ചത്തിൽ കരഞ്ഞു. മോളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് അമ്മ ലക്ഷ്മിയും മുത്തശ്ശിയും ഉണർന്നു. മോളെ, നന്ദു എന്താ? കണ്ണു തുറന്നവൾ മുറിയിലാകെ നോക്കി. അച്ഛാ, അച്ഛാ, കുഞ്ഞിക്കണ്ണുകൾ ആരെയോ തേടുന്നു. കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ അമ്മയും മുത്തശ്ശിയും നന്നയെ പാടുപെട്ടു. മോൾക്കൊന്നര വയസ്സുള്ളപ്പോൾ പതിവ് പോലെ ജോലിക്ക് പോയ ആൾ തിരികെ നേരത്തെ എത്താമെന്നും അന്ന് റിലീസായ പുതിയ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തുവെന്നും പോകാൻ ഒരുങ്ങിയിരിക്കണമെന്നും വിളിച്ചു പറഞ്ഞു. വരുമ്പോൾ ചായയോടൊപ്പം കഴിക്കാനുള്ള അടയുമുണ്ടാക്കി അവൾ കാത്തിരുന്നു. വരേണ്ട സമയം കഴിഞ്ഞു. ലക്ഷ്മി അങ്ങോട്ട് ഫോൺ വിളിച്ചു. ഫോൺ എടുക്കുന്നില്ല. വണ്ടി ഓടിക്കുകയാവും. അവൾ സ്വയം ആശ്വാസം കണ്ടു. ഇടയ്ക്കിടയ്ക്ക് അവൾ വിളിച്ചു നോക്കും. മറുപടിയില്ല. രാത്രിയായി. എങ്ങനെ അറിയാൻ? പറയാതെ എങ്ങും പോവില്ല. കുറച്ചു കഴിഞ്ഞു ഫോൺ ബെൽ കേട്ടപ്പോൾ ഓടിച്ചെന്നെടുത്തു. ചേട്ടാ, എന്താ ഫോൺ എടുക്കാഞ്ഞത്? എത്ര നേരം വിളിച്ചു? അവൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. മറുതലയ്ക്കൽ നിശബ്ദം. എന്ത് ചെയ്യണമെന്നറിയാതെ ആ പോലീസുകാരൻ അയാളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി അവളുടെ തീരാ നഷ്ടത്തെ ഒറ്റ വാക്കിൽ അവളോട് പറഞ്ഞു. ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഒരുങ്ങിക്കാത്തിരിക്കാൻ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ എവിടേക്ക് എന്നുപോലും പറയാതെ പോയി. ലക്ഷ്മിയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ കണ്ട നന്ദന പെട്ടെന്ന് കരച്ചിൽ നിർത്തി. അവൾ അമ്മയോട് താൻ കണ്ട കാര്യം പറയാൻ തുടങ്ങി. അമ്പലവും കളിപ്പാട്ടവും കുപ്പിവളയും ഒക്കെ വാങ്ങിയതും ഇരത്തക്കാളയും ഭീമനും കൃഷ്ണനും ഒക്കെ കണ്ടതും നന്ദു അമ്മയോട് നന്നായി പറഞ്ഞു. കുഞ്ഞു ഭിത്തിയിൽ തൂക്കിയിട്ടിട്ടുള്ള ഫോട്ടോയിലേക്ക് നോക്കി. ആ അച്ഛൻ, അതാ അച്ഛൻ. അവളുടെ സന്തോഷം ആ അമ്മ നേരിൽ കണ്ടു. മോൾ കണ്ട സ്വപ്നങ്ങൾ സത്യമാണെന്നറിഞ്ഞവൾ കലണ്ടറിൽ നോക്കി. എവിടെയാണെങ്കിലും
എന്റെ ലക്ഷ്മിയുടെ പിറന്നാൾ ദിനത്തിൽ ഞാൻ എത്തും എന്നും ചേട്ടൻ പറയുമായിരുന്നു. ഓരോ പിറന്നാൾ ദിനവും മറക്കാതെ ഓർത്ത് ആഘോഷമാക്കിയ നാളുകൾ ഇന്നും ഓർത്തെത്തിയിരിക്കുന്നു. തൻ്റെ പിറന്നാൾ, അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആരോ അവരുടെ സാമീപ്യം ഇരിക്കുന്ന പോലെ ലക്ഷ്മിക്ക് തോന്നി. എന്തൊക്കെയോ പറയാതെ പറയുന്ന അനുഭവവും അവൾക്കുള്ളിൽ തോന്നലുണ്ടായി. ഒരു തണുത്ത കാറ്റ് അവരെ തഴുകി തഴുകിയിരുന്നു. കാണാത്ത ആ രൂപത്തിൻ്റെ മാറിൽ തലചായ്ച്ചവൾ ആ രാവിൽ

അരിയിലൊരു കലം ജീവിതയാത്ര തൻ തിരശീല വീഴുന്ന നേരം ഇവിടെ കളിചിരി മറയും കാലം. അരിയിലൊരു കലം ജീവിതയാത്ര തൻ.

വീടേ കളിതിരി മറയും കാലം, അറിയില്ല ചെടികൾക്ക്

ഇവിടെ കളിതിരി മറയും കാലം, അറിയില്ലൊരിക്കലും ജീവിത നാടകം മുറിയാ.

0: മാത്ര തൻ തിരശീല വീഴും മനേരം ഇവിടെ കളിചിരി മറയും കാലം ഇവിടെ കളിചിരി മറയും കാലം
1: ലക്ഷ്മണൻ കുയിലൂർ രചനയും ആലാപനവും നിർവഹിച്ച ലളിതഗാനമാണ് ശ്രോതാക്കൾ സർഗജാലകത്തിലൂടെ ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
2: സർഗജാലകം
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7220-9001-8.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
5: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ ഏടത്തെങ്കിലും പോയി വാങ്ങിക്കോ, പോട്.
7: അല്ല, എന്താ അടുന്ന് വാങ്ങണ്ടെന്ന്? അടുന്ന് പ്രശ്നമുണ്ടോ?
5: അടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
7: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
7: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
5: അല്ല, ഞാനെന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
7: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
8: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
4: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
8: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
4: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
8: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
4: ഫോൺ 9961004648, 9656948321.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികളാണ് ഇന്ന് റേഡിയോ ടു സ്കൂളിൽ. നമുക്ക് ആദ്യം തന്നെ ഒരു കവിത കേൾക്കാം. കവിത ആലപിക്കുന്നു സൗര സുരേന്ദ്രൻ.

0: സൗര സുരേന്ദ്രൻ അവതരിപ്പിച്ച ഒരു കവിതയാണ് കൂട്ടുകാർ ഇപ്പോൾ കേട്ടത്. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നു മഹാലക്ഷ്മി.
1: വാക്കുരുവേ വെരുഗുരുവേ വാഴക്കൈമിൽ എരുകുരുവേ നാരുതരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ ചൂടല്ലേ തണലിൽ നിൽക്കുക സുഖമല്ലേ. പോകരുത് വേഗരുത് തണലിട്ടായ മഴ.
0: മഹാലക്ഷ്മി പാടിയ ഒരു പാട്ടാണ് കൂട്ടുകാർ ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം നേത്ര പ്രദീപ് ആലപിക്കുന്ന ഒരു ഗാനം.
2: നമസ്കാരം, എന്റെ പേര് നേത്ര. ഞാൻ ഇന്നിവിടെ പാടുവാൻ പോകുന്നത് ഉള്ളൂരിന്റെ ഐക്യഗാഥ എന്ന കവിതയാണ്.

നേത്ര പ്രദീപാണ് ഇപ്പോൾ കേട്ട ഗാനം ആലപിച്ചത്. ഇനി കേൾക്കാം കല്യാണി ബിജു ആലപിച്ച ഒരു ഗാനം.

0: കല്യാണി ബിജു ആലപിച്ച ഗാനമായിരുന്നു കൂട്ടുകാർ ഇപ്പോൾ കേട്ടത്. ഇനി നമുക്കൊരു ആക്ഷൻ സോങ് കേൾക്കാം. ആലപിക്കുന്നു ഹയ.
1: നമസ്കാരം കൂട്ടുകാരെ. കാട്ടാറും പൂമ്പാറ്റകളും എല്ലാം നിങ്ങൾക്കും ഇഷ്ടമല്ലേ? അതിനെ കുറിച്ച് ഒരു കൊച്ചു പാട്ടാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. ഈ സന്തോഷത്തെ നമുക്ക് ഒരുമിച്ച് മാടി വിളിക്കാം.

ഭയ ആലപിച്ച ഒരു ആക്ഷൻ സോങ് ആണ് ഇപ്പോൾ കേട്ടത്. ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ആഷിക പാടിയ ഒരു പാട്ട് കേൾക്കാം.

மனிச்சே பிலுதுவான் இடரும் யாத்ரா மொழிகள் மாத்திரம்.

മരതക പച്ചകൾ, നിർമ്മല സ്നേഹത്തിൻ വിദ്യാജ്യോതി സേന്തി.

മനസ്സിലെ ദുഃഖം മറന്നു പോയിടുക, ചുമലിലെ ഭാരം ഇറക്കി വച്ചിടുക.

ഒരു പിടി പൂക്കൾ കരുതുക സൂതര, ഒരു വസന്തത്തിനായി നോറ്റു നിന്നിടുകൻ കൈകളിലർപ്പിച്ച് വിട പറഞ്ഞിടുക.

0: ചുവരികളിൽ നിൻ ഹൃത്തടത്തിൽ നിന്നടർത്തിയിടല്ലേ, നിൻ ഹൃത്തടത്തിൽ നിന്നടർത്തിയിടല്ലേ, നിൻ ഹൃത്തടത്തിൽ നിന്നടർത്തിയിടല്ലേ.
1: ഇപ്പോൾ കേട്ട പാട്ട് പാടിയത് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ആഷിക.
2: ഇനി കേൾക്കാം നാടോടി കഥകൾ.
3: നഗരം കാണാനിറങ്ങിയ ചക്രവർത്തി രസകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു കുട്ടി മണ്ണ് കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളുടെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നു. അവയിൽ ചിലത് പൊട്ടിച്ച് വീണ്ടും മണ്ണ് ചേർത്ത് കുഴിക്കുന്നു. കാര്യമന്വേഷിച്ച് അദ്ദേഹത്തോട് അവൻ പറഞ്ഞു, ഞാൻ ഇവയോട് ചോദിക്കും, നീ എന്തെങ്കിലും ഈശ്വര മന്ത്രങ്ങൾ ഉരുവിടാറുണ്ടോ? മറുപടിയില്ലെങ്കിൽ പൊട്ടിച്ച് മണ്ണ് ചേർത്ത് വീണ്ടും കുഴിക്കും. അവനോട് താല്പര്യം തോന്നിയ ചക്രവർത്തി കൊട്ടാരത്തിൽ താമസിക്കാൻ ക്ഷണിച്ചു. കുട്ടി മൂന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങ് ഉണർന്നിരിക്കണം. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങ് വിശന്നിരിക്കണം. എനിക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് എൻ്റെ കൂടെ നിൽക്കണം. ചക്രവർത്തി തൻ്റെ ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈശ്വരനെ മാത്രം അന്വേഷിക്കുന്നത്. ആനന്ദത്തിൽ ഒപ്പമുണ്ടാകുക എന്നതിനേക്കാൾ പ്രധാനമാണ് അലമുറയിടുമ്പോൾ ഒപ്പമുണ്ടാകുക എന്നത്. ആദരിക്കപ്പെടുമ്പോൾ ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ അപമാനിക്കപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. സുഖകരമായ സൗഹൃദാനുഭവങ്ങളിൽ എല്ലാവരും ഒപ്പമുണ്ടാകും. ഞാൻ കൂടെയുണ്ടാകും എന്നത് എല്ലാം ക്ഷേമകരമായിരിക്കുമ്പോഴുള്ള വാഗ്ദാനം മാത്രമാണ്. അതൃപ്തിജനകവും അരോചകവുമായ സാഹചര്യങ്ങളിൽ ഉൾപ്പെടുമ്പോഴറിയാം എത്ര പേർ ഒപ്പമുണ്ടാകുമെന്ന്. അകപ്പെട്ടു പോകുന്ന അവസ്ഥകളേക്കാൾ അകന്നു പോകുന്ന ആളുകളെ കണ്ടാണ് അധിക പേരും ആകുലപ്പെടുന്നത്. സ്വന്തം സന്തോഷാവസ്ഥക്ക് ഭംഗം വരുത്തി അപരൻ്റെ ഒറ്റപ്പെടലിനൊപ്പം ചേരാൻ എത്ര പേർ തയ്യാറാകും? കൂടെ ഉറങ്ങാനും ഉണരാനും പലരുമുണ്ടാകും. അത് സാമാന്യമായ അനുഭവമാണ്, എളുപ്പവുമാണ്. വിരുദ്ധ അനുഭവങ്ങളോടൊപ്പം ചേരാൻ അസാധാരണമായ അലിവും ആർദ്രതയും വേണം. ഉറങ്ങുന്നവന് വേണ്ടി ഉറക്കനഷ്ടവും ഊർജനഷ്ടവും വരുത്തി ഉണർന്നിരിക്കാൻ ലാഭേച്ഛയില്ലാത്ത കാരണങ്ങൾ എന്തെങ്കിലും വേണം. അപരൻ്റെ അസ്വാസ്ഥ്യങ്ങൾക്ക് കാതോർക്കാൻ തയ്യാറാകുന്നവരിലൂടെയാണ് പുനരുജ്ജീവനവും പുനർജന്മവും സാധ്യമാകുന്നത്. അങ്ങനെ ഒരാൾ ഒപ്പമുള്ളവർക്ക് അവസ്ഥാന്തരങ്ങളെ ഭയക്കാതെ ജീവിക്കുവാനാകും.
2: ഇത് നാടോടി കഥകളുടെ നേരം.
1: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: റേഡിയോ ആറ്റ് സ്കൂൾ വിദ്യാർത്ഥികളിലെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കാനായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. ഇതിലേക്ക് ഇനിയും പങ്കാളികളാകാൻ താല്പര്യമുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ നമുക്ക് പുറത്തുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി റേഡിയോ മലബാറിൻ്റെ വാതായനം എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. റേഡിയോ ആറ്റ് സ്കൂളിലേക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും എപ്പോൾ വേണമെങ്കിലും റേഡിയോ മലബാറിലെ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം. ഇതിൽ അവതാരകരാവാം, പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം. അങ്ങനെ ഒട്ടേറെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ റേഡിയോ മലബാറിലൂടെ നിങ്ങൾക്ക് സാധ്യമാണ്. പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ സ്കൂളുകൾക്കോ ക്ലബ്ബുകൾക്കോ വായനശാലകൾക്കോ എന്ന് വേണ്ട, ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് തന്നെയോ ഈ പരിപാടിയുടെ ഭാഗമാകാൻ അവസരമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനുവേണ്ടി വിളിക്കേണ്ട നമ്പർ 0490297089896. നമ്പർ ഒരിക്കൽ കൂടി 0490297089896.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞാ?
3: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
6: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
2: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
7: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തേ.
8: ഞമ്മണി ഇന്നെ തീർക്കണോ?
7: അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങക്കല്ലോ?
8: എനക്ക് കിട്ടിയല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്, ബാങ്കിൽ പോയിട്ട്
7: എന്നാ പോയി നോക്കാം.
8: ഒന്നും കൂടി പോയി നോക്ക്.
7: അല്ല പങ്കെ, ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോല്.
9: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോല്.
8: ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും പാടാൻ പറ്റും പോലും.
7: അതാരെ വരുന്ന അതിലേ കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്.
8: മോളെടുന്ന,
10: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്നാ.
9: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങത്തിയല്ല.
10: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
7: കേക്കലുണ്ട്, കേക്കലുണ്ട്.
10: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
9: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
8: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
7: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ച കൂടി പാടുന്ന ഞാൻ കേട്ടു.
8: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
9: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ടേ പങ്കെ?
8: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
9: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
8: ഉച്ചി

0: ആർക്കും ഓർമ്മയില്ല.
1: ഓർമ്മയില്ല, നാട്ടീരം പൊട്ടിച്ച് കൊറേ ആയില്ലേ. നമ്മുടെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെയല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിയിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരും റേഡിയോയില്.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ടല്ലേ.
3: വിളിച്ചൊരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
3: ചെമ്മീലെ പാട്ടേരിക്കൂ.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ.
3: പെണ്ണാളേ പെണ്ണാളേ
0: പങ്കു പാടുന്ന ആ പാട്ട് തന്നെ അങ്ങേ പാടിക്കൊടുക്കും.

0: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: നാടകനേരം.

0: പ്രിയ ശ്രോതാക്കളെ, നാടകനേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാടകനേരത്തിൽ പുതിയ നാടകം കുരങ്ങ് ദീനം ഒന്നാം ഭാഗം. നാടകരചന ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ, ചന്ദ്രൻ, അമൽമണി മട്ടന്നൂർ, രവി, ലീന ജയരാജ് മട്ടന്നൂർ, മേമ, ഷാജി മാലൂർ, വിഘ്നേഷ്, ബാബുരാജ് അയ്യല്ലൂർ, സുന്ദർ, കൃഷ്ണൻ കാഞ്ഞിലേരി, രാഘവൻ, വിനോദ് അയ്യല്ലൂർ, മാതൻ. കുരങ്ങ് ദീനം ആദ്യ ഭാഗം.
1: It's finished at Sunderland. Manchester United have done all they can. That Rooney goal was enough for the 3 points. Manchester City are still alive here. Balotelli, Aguero.
2: I swear you'll never see anything like this ever again. Ah, mone revi niyatya. വണ്ടി നല്ല സ്പീഡിൽ പറപ്പിച്ചു എന്ന് തോന്നല്ലോ.
3: ഹൈവേ ഒന്നും ഇപ്പം വലിയ മോശമില്ല, പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള റോഡൊക്കെ മഹാബത്തങ്ങളാണല്ലോ. എൻ്റെ ഇളയച്ച, 2 മാസം മുമ്പ് വന്നപ്പോൾ നല്ല കണ്ടീഷനായിരുന്നല്ലോ.
2: വാട്ടർ കണക്ഷന് വേണ്ടിയിട്ട് റോഡ് മൊത്തം കളച്ച് മറിച്ചിട്ടില്ലേ? അത് കഴിഞ്ഞല്ലേ മഴ കനത്ത് കുത്തിയൊലിച്ച് പൂഴി മൊത്തം റോഡിൽ കിടക്കല്ലേ.
3: വെറുതെയാണോ എൻ്റെ അച്ഛൻ ഈ നാടിന് തിരുമണം എന്ന് പേരിട്ടത്? റോഡ് എങ്ങനെയായാലും ഇവിടത്തെ ഭൂമിൻ്റെ ഭംഗിയെന്ന് വേറെ തന്നെയല്ലേ.
2: ഈ നാട് എപ്പോൾ നന്നാവനാ മോനെ? നിൻ്റെ കല്ലൂര് തന്നെയാണ് ഏറ്റവും സുഖം. എൻ്റെ ഏട്ടൻ, നിൻ്റെ അച്ഛൻ അവിടുന്ന് തന്നെ കല്യാണം കഴിക്കാൻ തോന്നിയത് എത്ര നന്നായി. നീ അവിടെ തന്നെ കഴിഞ്ഞോ? ആ, അതുപോട്ടെ, നീ കയറി വാ, അകത്തേത് സംസാരിക്കാം.
4: രവി, മീനേനെയും കൂടി കൂട്ടിക്കൂടായിരുന്നാ? കൊറേ കാലായില്ലേ ഓളെ കണ്ടിട്ട്.
2: അതെങ്ങനെയാ, ഞാനൊരു കാര്യം പറഞ്ഞത് കേട്ട് ഓടിങ് വന്നതല്ലേ ഇവ?
3: അല്ല മേമേ, ഇന്ന് മീനക്കവളുടെ വനിതാ ക്ലബിന്റെ എന്തോ പരിപാടി ഉണ്ടത്രേ, അതാ വരാഞ്ഞ്. ഈ സോഫ സെറ്റ് പുതിയതാ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടില്ലല്ലോ.
2: കൊറേ കാലായി ഡ്രോയിങ് റൂം ഒന്ന് മേക്കാൻ നോക്കുന്നു. അപ്പൊ പിള്ളേര് പറഞ്ഞു പുതിയ ഫർണിച്ചർ നമ്മളെ വകാഞ്ഞു. അങ്ങനെ അവർ തന്നെ ഓർഡർ ചെയ്ത് എല്ലാം സെറ്റാക്കി തന്നു.
3: നല്ല സുഖമുണ്ടല്ലോ ഇരിക്കേ.
4: രവി, നീ പുട്ടും കടലയും കഴിക്കൂലേ?
3: പിന്നെ
4: ഒരു 10 മിനിറ്റ് ഇരിക്കേ, ഞാൻ ചായക്ക് വെള്ളം വെക്കട്ടെ.
3: തിരക്ക് കൂട്ടണ്ട മേമേ. ഇളയച്ചൻ എന്താ ഇങ്ങനെ ചിരിക്കുന്നേ?
2: ഏയ്, ഒരു വിവരം അങ്ങ് കേൾക്കുമ്പോഴേക്ക് നീ ഇത്ര സീരിയസ് ആയി എടുക്കുന്നു ഞാൻ കരുതിയില്ല.
3: അല്ല, അതേപ്പറ്റി ഇളയച്ചൻ വെറുതെ തമാശ പറഞ്ഞതപ്പോ.
2: ഏയ്, അല്ലല്ല, ആ കാണുന്ന വടക്കേക്കര വീടും 1 ഏക്കറും കൊടുക്കാൻ തന്നെ വെച്ചതാ.
3: ദൂരെ നിന്ന് നോക്കുമ്പോ പഴകി ദ്രവിച്ച ഒരു ചവറ്റുകൊട്ട പോലെയുണ്ട് ഇളയച്ച ആ വീട്.
2: എന്നാലും നിനക്ക് അതിനോടുള്ള പ്രാന്ത് മാറൂല്ല അല്ലേ?
3: ഇളയച്ച, ഈ തിരുമണലിലെ തെങ്ങിന്തോപ്പുകള്, ചതുപ്പുകള്, പുഴ, പിന്നെ നമ്മളെ ആ ശിവന്റെ അമ്പലം, ഇതെല്ലാം കുട്ടിക്കാലം മുതൽക്കെ തലയിലങ്ങ് കയറിപ്പോയതാ. ഇടക്കൊക്കെ ഈ ഗ്രാമത്തിലേക്ക് ഓടി വരണമെങ്കിലേ ഒരു തുണ്ട് ഭൂമിയെങ്കിലും എനിക്കിവിടെ വേണ്ടേ. അതിനുവേണ്ടി അവിടെ താമസിക്കുന്ന ഗോപിയേട്ടന് എത്രയാന്ന് വെച്ചാൽ കൊടുക്കാം.
2: വണ്ടി തിരുമണൽ മൊത്തം ഭരിച്ചത് വടക്കേക്കരക്കാരായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നീ അത് ഇപ്പം വിലക്ക് വാങ്ങിയ പണി കിട്ടും മോനെ.
3: പൊട്ടിപ്പൊളിഞ്ഞ വീടൊക്കെ നമുക്ക് ശരിയാക്കളേച്ച. ചതുപ്പ് നിലത്തിൻ്റെ വല്ലാത്തൊരു മണം നിറഞ്ഞു നിൽക്കുന്ന പുഴയോരത്തുള്ള ആ സ്ഥലം പണ്ടേ ഞാൻ ഇളയച്ചനോട് പറഞ്ഞിട്ടില്ലേ അതെല്ലാം? സമയം കളയേണ്ട ഇളയച്ച. അല്ല, ഗോപിയാട്ടെ ഇപ്പം വീട്ടിലുണ്ടാവോ?
2: രാവിലെ തന്നെ വെള്ളടിക്കാൻ പോയിട്ടില്ലെങ്കിൽ അതിനുള്ളിൽ ചുരുണ്ട് മൂടി കിടക്കുന്നുണ്ടാവും. ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. അവനിപ്പോൾ കിട്ടിയ പൈസക്കത് വിറ്റിട്ട് തലശ്ശേരി ഒരു ഫ്ലാറ്റ് വാങ്ങി അവിടെ കിടന്ന് കുടിച്ചു മരിക്കണം എന്നാന്ന് പറയുന്നു. അതോടെ ആ വംശം തീരുമല്ലോ.
3: അതെന്തോ ആവട്ടെ, നമുക്കിപ്പം തന്നെ അങ്ങോട്ട് പോയി വില പറഞ്ഞ് ഉറപ്പിക്കാന്ന്.
4: മോനെ രവി വാ, ചായ കുടിച്ചിട്ട് ഏടിയാന്ന് വെച്ചാ പോയിക്കോ.
2: അതെ അതെ, അതാ നല്ലത്. കൈ കഴുകുക.

0: ആ കടലക്കറിന്റെ ടേസ്റ്റ് കൊണ്ട് വല്ലാണ്ട് അങ്ങ് കഴിച്ചുപോയി മേമേ. ഇവിടെ ഇനി ഇരുന്നാലേ ഞാൻ എന്തായാലും ഉറങ്ങിപ്പോവും. അതുകൊണ്ട് നമുക്കൊന്ന് വടക്കേക്കര വരെ നടന്നിട്ട് വരാളേച്ച.
1: എനിക്ക് ഗോപിയെ കാണാൻ അത്രക്ക് ധൃതിയായ.
0: ഈ സ്ഥലത്ത് വേറെ ആരെയും ഭൂമി വിൽക്കാനുള്ളത്?
1: അത് വാസ്തവം. പക്ഷെ ഇതിലേക്ക് നീ എടുത്തുചാടുന്നതിന് മുമ്പ് ഞാനൊരു പഴയ കഥ പറഞ്ഞുതരാം.
2: ഓ, തുടങ്ങിയ ഒരു കഥ പറച്ചില്. ഇവനോട് പറയാൻ ഇനി എന്തെങ്കിലും കഥ ബാക്കിയുണ്ടാ? എനക്ക് അടുക്കളയിൽ കുറേ പണിയുണ്ട്. ഞാൻ പോട്ടെ മോനെ.
0: എനക്ക് ഓർമ്മ വെച്ച നാള് മുതലേ ഈ ഇളയച്ചൻ ഇങ്ങനെയാ. കഥ പറഞ്ഞിട്ടല്ലേ നമ്മൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എല്ലാം മാറ്റിയത്. ശരി, ഏതായി പുതിയ കഥ?
1: നീ ഇപ്പൊ വാച്ചിലേക്കൊന്നും നോക്കണ്ട, സോഫയിൽ അമർന്നിരിക്ക്. പുതിയ കഥയൊന്നുമല്ല, കുറേ കൊല്ലം പഴക്കമുള്ള കഥയാ.
0: ശരിയപ്പാ, എന്നാ തുടങ്ങിക്കോ.
1: ഞാനിതെല്ലാം പറയുന്നത് നിന്നെ നിരുത്സാഹപ്പെടുത്താനാണെന്ന് വിചാരിക്കല്ലേ. പക്ഷെ നീ ഗോപീനെ കാണുന്നതിന് മുമ്പ് ഇതറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറയുന്നതാ. നിന്റെ മേമ അടുക്കളയിലല്ലേ? നന്നായി.
0: നിങ്ങളൊന്ന് കഥ പറയളേച്ച, ഞാൻ റെഡി.
1: ഇത് ഫ്ലാഷ് ബാക്ക് ആന്നേ, കൊറേ കൊല്ലം ബാക്കോട്ട് പോവാന്നേ ഞാൻ.
0: വടക്കേക്കരയുമായി ബന്ധപ്പെട്ടതാണെങ്കിലേ എത്ര നേരം വേണമെങ്കിലും കേൾക്കാം.
1: അതെ അതെ മോനെ, അക്കാലത്ത് വടക്കേക്കര എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സങ്കേതമായിരുന്നു. പ്രത്യേകിച്ച് വിഘ്നേഷിനെ കാണാൻ കണ്ണൂരിൽ നിന്ന് സുന്ദർ വരുമ്പോൾ. ഒരു റിട്ടയേർഡ് ബ്രിഗേഡിയറെ ഒരേ ഒരു മോനായിരുന്നു സുന്ദർ. ഇമാതിരി ഒത്തുകൂടലൊക്കെ വിഘ്നേഷിൻ്റെ അച്ഛൻ എസ് ഐ പത്മനാഥൻ നായർ വീട്ടിലില്ലാത്തപ്പോഴേ പറ്റിയിരുന്നുള്ളൂ. എന്നെപ്പോലെ തന്നെ ആ രണ്ട് പയ്യന്മാരും ബി എ പാസ്ഡ്. പക്ഷേ ആ സമയത്ത് അവർ ആർമിയിൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നിനക്കറിയാലോ എനിക്ക് ജീവിതത്തിൽ വലിയ മോഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏറിയാൽ ഒരു ബാങ്കിൽ ക്ലർക്കാവുക, അത്ര തന്നെ. അന്ന് രാവിലെ വടക്കേക്കര എത്തിയപ്പോൾ കണ്ടത് വിഘ്നേഷും സുന്ദറും നമ്മളെ നാട്ടിലെ ചങ്ങായി രാഘവേട്ടനുമായി കാര്യമായ എന്തോ ചർച്ച ചെയ്യുന്നതാണ്. എന്നെ കണ്ടപ്പോൾ അവരെ സ്വകാര്യം പറിച്ചിട്ട് നിർത്തി. വിഘ്നേഷും സുന്ദറും കയ്യെല്ലാം ഉയർത്തി എന്നെ സ്വാഗതം ചെയ്തു.

0: വാ മോനെ വാ, സമയം കളയണ്ട, കാര്യമായ പണിയുണ്ട്.
1: എന്നാ മൂന്നാളും കൂടി വട്ടം കൂട്ടുന്നു.
2: മോനെ ചന്ദ്ര, ആറളത്തെ കാടിന്റെ ഓണർ ഗാജിയാർക്ക് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ പണിയെടുക്കുന്ന രാഘവേട്ടൻ്റെ ഒരു മച്ചനം വഴി അവിടെ തമ്പടിച്ച് കാട്ടിൽ വേട്ടയാടാൻ കണ്ണൂരുള്ള ആജിയാരുടെ മോൻ എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് നമുക്ക് ആറളത്തേക്ക് വിട്ടാലോ?
3: അവിടെ എത്താൻ ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും വേണം. ആദ്യം ഗസ്റ്റ് ഹൗസിൽ വിശ്രമം, പിന്നെ ഭക്ഷണം. രാത്രി കാട്ടിനുള്ളിൽ പോയി പന്നിയോ മുയലോ എന്താണെന്ന് വെച്ചാലാവാം.
1: നിങ്ങൾ മൂന്നാളും ഭയങ്കര ത്രില്ലാണല്ലോ.
2: ഇതുപോലുള്ളൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടൂല മോനെ. കുറച്ച് കഴിഞ്ഞാൽ ആ കാടെല്ലാം ഗവൺമെൻറ് ഏറ്റെടുത്താൽ പിന്നെ അവിടെ ആർക്കും ഹണ്ടിങ് ഒന്നും പറ്റൂല. എൻ്റെ കയ്യിൽ ഏതായാലും കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന തോക്കുണ്ട്.
0: അച്ഛൻ ഒരാഴ്ചത്തേക്ക് കോഴിക്കോട് ഡി ഐ ജി ഓഫീസിലാ പണി. ഓഫീസ് റൂമിൽ വെച്ച റമ്മിങ്ടൺ റൈഫിൾ ഞാൻ ഏതായാലും എടുക്കുക.
3: അപ്പോ എനക്കും ചന്ദ്രനും കയ്യിലൊന്നുമില്ല അല്ലേ?
1: അയ്യോ, എനക്ക് വെടിവെക്കാനൊന്നും അറിഞ്ഞൂടെ. ഞാൻ നിങ്ങളെ കൂടെ കാട് കാണാൻ വരുന്നു എന്നേയുള്ളൂ. അല്ല, ഞാൻ അമ്മയോട് എന്തും പറഞ്ഞിട്ടാ നിങ്ങളെ കൂടെ വരുക?
2: നീ എന്തൊരു തണുപ്പ യുവാവാണപ്പാ. എപ്പോഴും അമ്മേന്റെ കയ്യിൽ നിന്ന് ചോറും വാരി തിന്നിട്ട് അങ്ങനെ. ഇന്ന് നീ അമ്മയോടൊരു ചെറിയ നുണ പറ. സുന്ദറിന്, അതായത് എനക്ക് ഇരിട്ടിയിലൊരു എസ്റ്റേറ്റ് വാങ്ങേണ്ട കാര്യത്തിന് കൂടെ പോണമെന്ന്. അതുകൊണ്ട് 2 ദിവസത്തേക്ക് അമ്മേന്റെ പള്ളക്കിന്ന് മാറി നിൽക്കണമെന്ന് പറ.
3: പിന്നെ 2 മണിയാകുമ്പോഴേക്കും തലശ്ശേരി എത്തുന്ന കണക്കിന് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണേ. ഞാനും ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം.

0: ഈശ്വരൻ സഹായിച്ച് എല്ലാം ഇവിടം വരെ നന്നായി നടന്നില്ലേ?
1: ഈശ്വരൻ സഹായിച്ചു എന്നാണ്? നിങ്ങളെ അച്ഛനും ഭാര്യയും സഹായിച്ചു എന്ന് പറ ഗസ്റ്റ് ഹൗസിലെ ഉഗ്രൻ മുറിയും സദ്യയും തന്നതിന്. അതുകൊണ്ട് ആറളം വരെയുള്ള യാത്രയുടെ ദുരിതമെല്ലാം മറക്കാൻ പറ്റി.
0: ആ മച്ചിനും കരിഞ്ഞതുകൊണ്ട് തൽക്കാലത്തേക്ക് എനക്കൊരു നാടൻ തോക്ക് കിട്ടി.
2: എനക്കേ ഇപ്പൊ തോക്കില്ലാണ്ടല്ലോ.
1: നിനക്കത് കിട്ടിട്ട് എന്താ വേണ്ടത്? നീ ഒരു കാട്ടുപൂച്ചേനും കൂടി വെടിവെക്കൂലല്ലോ.
2: തോക്കില്ലെങ്കിലും നിങ്ങളെ പോലെ തന്നെ എനക്കും നെറ്റിയിലൊരു സെർച്ച് ലൈറ്റ് കിട്ടിയല്ലോ. ഇരുട്ടിനെ കീറി മുറിച്ച് ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്.
3: ഇങ്ങനത്തെ ടോർച്ച് എല്ലാവർക്കൊന്നും അവരങ്ങനെ കൊടുക്കൂല. ഇപ്പോ ഈ മൺ റോഡ് മൊത്തം ചളിയാ, പുഴ കടക്കുമ്പോ നിറയെ പാറയാ. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നിന്റെ രസമെല്ലാം പോവേ.
2: നിങ്ങൾ രണ്ടാളും നല്ല അസൽ വേട്ടക്കാരെ ലുക്കല്ലേ. ഫുൾ കൈ ഷർട്ട്, കട്ടിയുള്ള പാൻസ്, കൗബോയ് തൊപ്പി, സ്പോർട്സ് ഷൂസ്, തോക്കും വാട്ടർ ബോട്ടിലും. സാദാ ഷർട്ടും മുണ്ടും എടുത്തു വന്ന് ഞാനൊരു ആകവട്ടനും നിങ്ങൾക്ക് അപമാന.
1: ഈ സന്നാഹമെല്ലാം നടത്തിയിട്ട് കാട്ടുന്നൊരു മുയലിനെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലാ അപമാനം.
0: ഇതാ ഇവിടുന്ന് പുഴ മുറിച്ച് കടക്കാം. ഈ പാറക്കെട്ടിന്റെ മേലെ കാല് സൂക്ഷിച്ചു വെച്ച് എന്റെ കാല് നോക്കി നടന്നു.

0: ഓഹോ, എന്തൊരു തണുപ്പാവാനെ ഈ വെള്ളത്തിന്. നല്ല ഒഴുക്കുണ്ടല്ലോ. നിങ്ങളുടെ ഡ്രസ്സ് പോലെ തന്നെയുള്ള കുപ്പായിട്ടാ മതിയേനു.
1: എന്റെ ഒരു പാന്റും ക്യാൻവാസ് ഷൂവും നിനക്ക് തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ?
2: നിന്റെ അടുത്ത് വാങ്ങിയിടേ ചന്ദ്രൻ, അഭിമാനക്കുറവല്ലേ?
3: എന്നെ നോക്കിയാട്ടെ, മുണ്ടും മാടിക്കെട്ടി ഹവായ് ചെരുപ്പ് കൊണ്ട് നടക്കുന്ന എനക്ക് ഒരു പ്രശ്നമില്ലല്ലോ.
0: രാഘവട്ടം പണ്ടേ കാട്ടിൽ കളിച്ചു വളർന്നല്ലേ.
1: നിങ്ങളുള്ളതാണ് നമുക്ക് ധൈര്യം.
3: നമുക്കിനി ഈ ഇരുട്ടത്ത് ധൈര്യം കിട്ടണമെങ്കിൽ മാതന്റെ ഏറു മാടത്തിലെത്തണം.
2: ഓഹോ, ബ്രഹ്മഗിരി മലകളിലെ മരം കോച്ചുന്ന കാറ്റ് വീശാൻ തുടങ്ങി മക്കളെ.
3: ഈ കാട്ടിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? പണ്ടെല്ലാം പുഴയിലൂടെ കാട്ടിലേക്ക് നീന്തി വന്ന് പലതും കട്ടുകൊണ്ടുപോകാൻ വരുന്നവരെല്ലാം ആജിയാർ പുഴയിൽ വെച്ച് തന്നെ വെടിവെച്ച് തീർത്തിട്ടുണ്ട്.
1: അവരുടെ എല്ലാ ആത്മാക്കള് ഈ ഇരുട്ടത്ത് നടന്ന് കളിക്കണ്ടാവരാകട്ട.
2: നീ ശരിക്കും പേടിച്ചിട്ടല്ലേ മോനെ ഇപ്പൊ ഇങ്ങനെ ചിരിക്കുന്നു?
1: പേടിയ അനക്ക, നമ്മളിനി അതിർത്തിയിൽ പോയി ശത്രുക്കളുടെ മുമ്പില് നെഞ്ചും വിരിച്ച് നിൽക്കേണ്ടവരാന്നുള്ള കാര്യം നീ മറന്നോ?
3: അതിലും വലിയ ശത്രുക്കൾ ഉണ്ട് മോനെ. ഇവിടെ നെറ്റിയിൽ വെച്ച ടോർച്ച് ശരിക്കും കത്തുന്നില്ലേ? കോടകുമലയെന്ന് പുലി ഇങ്ങോട്ടും വരലുണ്ടെന്നാ പറയുന്നു. ചുറ്റും നോക്കി നടന്നോളെ. പിന്നെ തോക്കെല്ലാം റെഡിയാക്കി വെച്ചോ മക്കളെ.
0: വെറുതെ പേടിപ്പിക്കല്ലേ രാഘവട്ട.
3: എടാ നിക്ക് നിക്കേ, ആയിട്ടില്ല, ഒച്ചുണ്ടാക്കില്ല. ഒരൊച്ച കേട്ടിനാ ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. ഒച്ച ഉണ്ടാക്കാണ്ട് മെല്ലെ നടക്ക്. ഇപ്പൊ കേൾക്കുന്നില്ലേ? അതാ ആരോ നമ്മുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട്.
1: ഹെഡ്ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ.
2: അതന്നെ, ഞാനും ഒന്നും കാണുന്നില്ല.
0: നമ്മൾ നടത്തം നിർത്തുമ്പോ ഒച്ച നിൽക്കുന്നുണ്ട് അല്ലേ?
4: എല്ലാരും മേലെത്തിയിട്ടില്ലേ? ചെറുതി ചിരിക്കണേ, മുളയെല്ലാം ഇളകിയിട്ടുണ്ട്.
1: നിങ്ങളെ റാന്തല്ലേ തിരിയോ നമുക്ക്, മര്യാദക്കൊന്ന് കാണട്ടെ.
4: നേരത്തെ നിങ്ങളെ ബയ്യില് ഒരു ജീവിണ്ടേനു. അതെ, ഞാളതിനെ നേരിട്ട് കണ്ടിട്ടില്ല. കാട്ടിലോട്ട് ആര് നടന്നാലും അത് ഞാളെ കൂടെ നടക്കൂ. അതിനൊരു പ്രത്യേക മണമുണ്ട്.
1: അത് നമ്മളും ചെയ്യൂല.
4: വേണ്ടാത്ത പണിയെന്തും ചെയ്താലേ അത് ഉപദ്രവിക്കൂ.
1: അപ്പോ അതിന് നേരിട്ട് കാണണമെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും പണി ചെയ്യണല്ലേ.
2: ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ തോക്കും തോക്കി പാതിരാക്കി തണുപ്പും കൊണ്ട് നടക്കുന്നത് എന്തെങ്കിലും ഒരു പണിയെടുക്കാനല്ലേ.
1: ഒരു കാര്യം ഞാൻ പറയാം, നാളെ നേരം പുലരുമ്പോൾക്ക് എന്തിനെങ്കിലും ഞാൻ പണിവെച്ചോറപ്പാണ്.
2: അതെ അതെ, എന്തായാലും ഒന്നിനെ വീഴ്ത്തണം.
3: ഒരു കാട്ടുപന്നിയെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം.
4: കൈക്കോറേ, നിങ്ങളെ മുണ്ടിലതാ ചോര, നിങ്ങൾ അറിഞ്ഞിട്ടില്ല?
0: അയ്യോ ചോര, ഇതെങ്ങനെയാ നിന്റെ കാലിലെന്തോ ഉണ്ട്? അയ്യോ അമ്മേ,
1: ടോർച്ച് വെളിച്ചത്തിൽ നോക്കട്ടെ. അതാ അത് നോക്ക് ചോര, ഇതെന്താ സാധനം?
4: ഇതൊരട്ടയാ, ചോര കുറേ കുടിച്ചിന്, ഞെക്കിയാലും ചാവൂല ഇത്.
0: അയ്യോ അമ്മേ, എത്ര ചോരയാ പോയേ? ഉയ്യന്റമ്മേ,
2: എന്തെങ്കിലും മരുന്നുണ്ടോ മാതാ ഇതിന്?
4: പേടിക്കണ്ട ആയിക്കോറെ, ഞാനിപ്പം താഴെ പോയിട്ട് വരാം. ഇതിനൊരു പച്ച മരുന്നുണ്ട്.
3: നീയല്ലേ പറഞ്ഞു താഴെ ഏതോ ഒരു ജീവി ഉണ്ട്?
4: അതിൻ്റെ ഓണം ഇപ്പോൾ ഉണ്ട്, പക്ഷേ അതന്നെയൊന്നും ചെയ്യൂല. ഞാൻ വേഗം വരാരാവട്ടെ.
1: മോനെ ചന്ദ്ര, ക്ഷീണായി പോയാ, കുറച്ചു നേരം നീ നിവർന്നു കിടക്ക്, മാതം മരുന്നും കൊണ്ട് വരട്ടെ.
2: ചന്ദ്രൻ അട്ടകടിച്ചപ്പോഴേക്കും ബോധം പോയി എന്നാ തോന്നുന്നു. ഇവരിത്ര സാധുവായി പോയല്ലോ.
3: മാതം വന്നു. എന്താ നിന്റെ കയ്യില്?
4: അട്ടകടിച്ചാല് ഇതാ വെക്കണ്ട്. കൈക്കോറ് ഉറങ്ങിപ്പോയോ? കാലി കാണിച്ച ഇതാ ഇവിടെ പിടിപ്പിച്ച, പിന്നെ ഒന്നും വേണ്ട. ആ

0: എടാ, സമയം 12 മണി കഴിഞ്ഞല്ലേ. എടോ, നമ്മൾ ഏറുമാടത്ത് കേറിയിട്ട് 2 മണിക്കൂറായി. മോനെ ചന്ദ്ര, എണീക്ക്, എണീക്ക്. ഒരു ചെറിയ അട്ട അടിച്ചെന്നി ഇങ്ങനെ നീ ക്ഷീണിച്ചുറങ്ങുന്ന.
1: എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണ്ട ഈ കാട്ടിലിറങ്ങിയിട്ട്. പിന്നെ ഈ മച്ചാനിൽ കിടന്നിറങ്ങാനാ നമ്മൾ വന്നത്?
2: കുറച്ചപ്പുറത്തുള്ള ഒരു പുൽപ്പരപ്പിൽ നമ്മളെ കൊണ്ടുപോകാന്ന് മാധവൻ സമ്മതിച്ചിട്ടുണ്ട്.
0: ചന്ദ്ര, ഉഷാറല്ലേ? എന്താ, എന്റെ കുപ്പിയിൽ വെള്ളമുണ്ട്, എന്നാ കുടിക്കുന്നു.
2: എല്ലാരും സൂക്ഷിച്ചിറങ്ങിക്കോ. ആ, കുടിക്കണേ. ശ്രദ്ധിച്ചിറങ്ങ്, ശ്രദ്ധിച്ച്.
3: ആ ജീവിന്റെ മണലിലേപ്പ് പോയി, ഇനി ബേജാറാവണ്ട.
2: മാധന്റെ പിന്നാലെ എല്ലാരും ടോർച്ചും കത്തിച്ച് നടന്നു.
4: കാട്ടിനകത്തോട്ട് പോകുന്ന തണുപ്പും കൂടി വരുന്നല്ലോ. ഈശ്വര,
0: ചന്ദ്ര, ഇനി പിന്നെ അട്ട കയറാണ്ട് നോക്കിക്കോട്ടാ. ഇതിന്റെ ബാക്കിയുള്ള ചോരയും തീരും.
1: പറഞ്ഞ സ്ഥലത്തേക്ക് എത്രയുണ്ട് മാതാനി?
3: ഇപ്പത്തു ഇപ്പത്തു.
2: അതൊരു തുറന്ന പ്രദേശാന്നാ മാധവൻ പറയുന്നത്. അവിടെ മുളകൾ കൊണ്ട്

0: Chirico.
1: ഓ, നമ്മൾ നാലാളും കേറുമ്പോഴേക്ക് ഇതിന്റെ തൂണെല്ലാം ഇളകി കളിക്കുന്നുണ്ടല്ലോ. ഇതെപ്പോഴാ പൊട്ടി വീഴുമെന്നറിയില്ലേ.
0: ഇവിടെ പടിവെക്കായി എത്രയോ കാലമായി ആരെങ്കിലും വന്നിട്ട്.
2: തോക്കും ലൈറ്റെല്ലാം റെഡിയാക്കി വെച്ചോ.
3: ഏതെങ്കിലും ഒരു നാൽക്കാലി ഈ നിലാവത്ത് വരും. ഇങ്ങനെ ഉയരത്തിലിരിക്കുമ്പോ നമ്മളെ കണ്ണു പൊട്ടിച്ച് ഒരു ജീവിക്കും ഇതിലെ പോകാൻ കഴിയില്ല.
4: സമയം കുറയാല്ലോ നമ്മൾ ഇരിപ്പൊടുങ്ങിട്ട്.
5: അതാരോ കേട്ടോ, ആ കുറ്റി കടന്ന് ഒരു മുയലിന്റെ തല പൊന്തി വരുന്നാണ്ട.
1: എന്റെ മോനെ, അലക്കുന്ന ബക്കറ്റിൽ നിന്ന് സോപ്പ് കുമ്പളകൾ വരുന്ന പോലെയാ മുയലുകൾ തുരുതുരാ വരുന്നു.
6: അവര് വരി വരിയായി മമ്മി പമ്മി പുല്ല് പണപ്പിച്ച് വരുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ.
4: ഒച്ചേക്കല്ല, നമ്മളെ ഹെഡ്ലൈറ്റ് കണ്ടിട്ട് അവര് പകച്ചു നിക്കുന്നുണ്ട്.
2: ഉന്നം പിടിച്ചോ അവനിപ്പരങ്ങൂല.
1: വിഘ്നേഷേ, പ്ലാറ്റ്ഫോമിന്റെ അറ്റത്തേക്ക് നിരങ്ങി നിരങ്ങി പോവാ നമുക്ക്.
4: അതാ നല്ലത്, അടുത്തുനിന്ന് ഉന്നം പിടിക്കണം.
2: ഇനി നമ്മൾ ഒരുമിച്ച് വെടിവെക്കണം. ആദ്യത്തെ റൗണ്ട് തന്നെ വെടികൊള്ളണം, അല്ലെങ്കിൽ അവർ ഓടിക്കളയും.
4: റെഡി, വൺ ടു.
0: അയ്യോ, പൊട്ടി പൊട്ടി, നമ്മളെല്ലാം പൊട്ടി.
1: എന്റെ നടു, എന്റെ അപ്പ, നടു നല്ലോണം പറ്റീന്ന് തോന്നുന്നു. ഒന്ന് പിടിക്കടാ, ഇന്നെ കൊണ്ട് കിട്ടിയൊരു പണി.
2: എന്റെ മക്കളെ, വെടി ഒച്ച കേട്ട് മോയലെല്ലാം ഓടിക്കളഞ്ഞു, നമ്മളെല്ലാരും പുല്ലിനും പോണു.
0: മോയന്റെ സ്ഥാനത്ത് നമ്മളായി ഇപ്പൊ പുല്ലിന്റെ അകത്ത്. വെടിയൊച്ച കേട്ട് ഇനി ഒരൊറ്റ മൃഗവും ഈ ഭാഗത്തേക്ക് വരൂല. ഇന്നിനി ഒന്നും നടക്കൂല.
4: ഓ, നല്ലൊരു ചാൻസേലും. ആ തല്ലിപ്പൊളി മുളേന്റെ മേലെ കയറിയിട്ട് എല്ലാം കോളായി.
2: പോയത് പോയി, ഇനി രാവിലെ വരെ ഒന്നും നോക്കാനില്ല. നമുക്ക് ഗസ്റ്റ് ഹൗസ് പോയി കിടന്നുറങ്ങിയിട്ട് നാളെ പുലർച്ചക്ക് എന്തെങ്കിലും തടയോ നോക്കാം. വാ, നിരാശപ്പെടണ്ട വിഘ്നേഷേ. എടാ സുന്ദര, വാടാ നടക്ക്.
7: കുരങ്ങ ദിനം ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ, ചന്ദ്രൻ, അമൽമണി മട്ടന്നൂർ, രവി, ലീന ജയരാജ് മട്ടന്നൂർ, മേമ, ഷാജി മാലൂർ, വിഘ്നേഷ്, ബാബുരാജ് അയ്യല്ലൂർ, സുന്ദർ, കൃഷ്ണൻ കാഞ്ഞിലേരി, രാഘവൻ, വിനോദ് അയ്യല്ലൂർ, മാതൻ. നാടകരചന ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. നാടകനേരം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

heaven.

കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, ഒന്നാം രാഗം പാടിക്കൊണ്ട് ജി വേണുഗോപാൽ മലയാള സിനിമാ ഗാനാസ്വാദകരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു. തൂവാൻ

എക്കാലത്തെയും ഹിറ്റ് സിനിമയായ തൂവാനത്തുമ്പികളിൽ ശ്രീകുമാരൻ തമ്പിയുടെ രചനക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതമാണ്. ഈ ഗാനം വേണുഗോപാലിനൊപ്പം ചിത്രയും

1988 പുറത്തിറങ്ങിയ പത്മരാജൻ്റെ മൂന്നാം പക്കം തീവ്രമായ കഥയ്ക്കൊപ്പം മധുരമായ ഗാനങ്ങളും സമ്മാനിച്ചു. ശ്രീകുമാരൻ തമ്പിയുടെ രചനക്ക് ഇളയരാജയുടെ ഇണം കൂടി ചേർന്നപ്പോൾ അനശ്വരഗാനങ്ങൾ പിറന്നു. വേണുഗോപാലൻ്റെ ഹൃദയമന്ത്രണം പോലുള്ള ശബ്ദത്തിൽ മലയാള സിനിമാസ്വാദകരുടെ ഉള്ളിൽ ഒരു ഗാനമുണരുകയായിരുന്നു. കടലെടുത്ത മകനെ കാത്തിരിക്കുന്ന വൃദ്ധനായ മുത്തശ്ശൻ്റെ തീവ്രമായ കഥയാണ് പശ്ചാത്തലം. ഉണരുമീ ഗാനം, ഉരുകുമെന്നുള്ളം, ഈ സ്നേഹലാളനം, നീ നീന്തും സാഗരം.

ഏഴാച്ചേരി രാമചന്ദ്രന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി വേണുഗോപാൽ പാടിയ ഈ ഗാനം 1988 പുറത്തിറങ്ങിയ മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലേതാണ്. രവീന്ദ്രൻ ഒരുക്കിയ ഈണത്തിൻ്റെ ശബ്ദശകലങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഗാനം കാതോരമെത്തുകയായി. ഒപ്പം നെഞ്ചിലേക്കിറങ്ങുന്ന ആ വേണുനാദവും ഹിന്ദോളരാഗത്തിൻ്റെ ഓളപ്പരപ്പുകളിൽ മലയാള സിനിമാ ഗാനാസ്വാദകർ എല്ലാം മറന്ന് ആസ്വദിച്ച ഗാനം.

മഞ്ഞിൻ വിലോലമം യവനികയ്ക്കുള്ളിലൊരു മഞ്ഞക്കിളിത്തൂവൽ പോലെ. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് വിദ്യാധരൻ ഈണമിട്ട് വേണുഗോപാൽ പാടിയ ഗാനം. ചിത്രം ഉത്തരം.

ബാലചന്ദ്ര മേനോനും ഇന്നസെൻറ്റും ശോഭനയും കെ പി എ ശ്രീലളിതയും ഒടുവിൽ ഉണ്ണികൃഷ്ണനും കരമന ജനാർദ്ദനൻ നായരും സുകുമാരിയുമൊക്കെ അഭിനയിച്ച സത്യനന്ദിക്കാട് സിനിമയായ സസ്നേഹം 1990 പുറത്തിറങ്ങിയത്. പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസൺ ഇണമിട്ട ഗാനം ആനന്ദ ഭൈരവി രാഗത്തിൽ വേണുഗോപാൽ പാടുന്നു. താനേ പൂവിട്ട മോഹം മുഖം വിതുമ്പും നേരം

ഉർവശി പാർവതി എന്നിവർ ചേർന്ന് അഭിനയിച്ച സത്യനന്ദക്കാടിൻ്റെ ജനപ്രിയ കുടുംബ ചിത്രം. ഇതിൽ ജോൺസണും കൈതപ്പുറവും ചേർന്നൊരുക്കിയ ഗാനം.

മധുര ഗീതങ്ങൾ സത്യനന്ദിക്കാട് ഒരുക്കിയ മമ്മൂട്ടി ചിത്രം കളിക്കളം 1990 പുറത്തിറങ്ങിയത്. ഇതിൽ 3 ഗാനങ്ങളിൽ 2 ഗാനവും ആലപിച്ചത് വേണുഗോപാലാണ്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ആകാശഗോപുരം എന്നാരംഭിക്കുന്നു.

മാളൂട്ടി എന്ന പടത്തിനു വേണ്ടി പഴവിളരമേശൻ എഴുതിയ ഗാനം. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻമടിയിൽ. ജോൺസന്റെ സംഗീതം, വേണുഗോപാലും സുജാതയും ചേർന്ന് പാടുന്നു.

സത്യനന്ദിക്കാട് ഒരുക്കിയ മറ്റൊരു ചിത്രം ജയറാമും ഇന്നസെന്റും ഉർവശിയും അഭിനയിച്ച മഴവിൽ കാവടി. ശ്രോതാക്കൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളാണ് ഈ സിനിമയിലെ മൂന്ന് പാട്ടുകളും. മൈനാഗ പൊന്മുടിയിൽ എന്നാരംഭിക്കുന്ന ഗാനം, പള്ളിത്തേരുണ്ടോ എന്ന ഗാനം, തങ്കത്തോണി എന്ന ഗാനം. മധുരഗാനങ്ങളിൽ മഴവിൽ കാവടി എന്ന പടത്തിൽ കൈതപ്രം രചിച്ച് ജോൺസൺ ഈണം നൽകിയ പള്ളിത്തേരുണ്ടോ എന്ന് തുടങ്ങുന്ന ഗാനം, വേണുഗോപാലും സുജാതയും ചേർന്ന് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം

മഞ്ഞൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ. സ്വാഗതം എന്ന പടത്തിലെ മനോഹരമായ ഗാനം. വേണുഗോപാലിനൊപ്പം എം ജി ശ്രീകുമാറും മിൻമിനിയും പാടുന്നു. സംഗീതം രാജാമണി, ഗാനരചന ബിച്ചു തിരുമല.

2006 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ബാബാ കല്യാണിയിലുമുണ്ട് വേണുഗോപാലിന്റെ ഒരു ഭക്തിഗാനം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം. കൈനിറയെ

0: ജി വേണുഗോപാൽ പാടി അനശ്വരമാക്കിയ ഏതാനും ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങൾ
1: ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചേക്കാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ സനിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 18, ഹിജ്റ വർഷം 1448, റബി ഉൽ ആഖിർ 23, ശകവർഷം 1948, ആശ്വിനം 13. 2026 ഒക്ടോബർ 5 തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.